കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 26 2026 June 9 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്ത. നമ്മുടെയൊക്കെ ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാനാകും നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ അവരുടേതുമായി താരതമ്യേന ചെയ്യുമ്പോൾ എത്ര നിസ്സാരമാണെന്ന്. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 6:45 മധുരം സംസ്കൃതം, 8:30 ആകാശഗംഗ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 9. ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ 2-ാമത്തെ പ്രധാനമന്ത്രിയായതും പട്ടാള അട്ടിമറിയിലൂടെ ബൾഗേറിയയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതും കുട്ടികളുടെ പ്രിയപ്പെട്ട ഡിസ്നി കഥാപാത്രമായ ഡൊണാൾഡ് ഡക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ ആദ്യം

0: ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ ഒരു June 9 June 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 9. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നോർവേ ജർമ്മനിക്ക് കീഴടങ്ങിയത് 1940 June 9. June 9 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. 2001 മഹേഷ് ഭൂപതി ജോഡി ഫ്രഞ്ച് ഓപ്പണിന്റെ ഡബിൾസ് കിരീടം നേടിയത് 2001 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. 1923 ബൾഗേറിയയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തത് 1923 June 9. 1934 ഡിസ്നി കഥാപാത്രമായ ഡൊണാൾഡ് ഡക്ക് 1934 June 9 ദി വൈസ് ലിറ്റിൽ ഹെൻ എന്ന ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 1934 എന്നിവർ പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിയിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ ഒന്നായ ബ്രോക്ക് പീക്ക് കീഴടക്കിയത് 1957 June 9. ബ്രോക്ക് പീക്ക് കീഴടക്കുന്ന ആദ്യ വ്യക്തികളായി മാറി ഇവർ. പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിലെ കൺസർവേറ്റീവുകൾ നിർണായക തെരഞ്ഞെടുപ്പ് വിജയം നേടിയത് 1983 June 9. ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ആദ്യ മുങ്ങിക്കപ്പൽ USS ജോർജ് വാഷിംഗ്ടൺ പുറത്തിറക്കിയത് 1959 June 9.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: അക്കരെ പച്ചയിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ

0: ന് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
1: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ് ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും July 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
1: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യുവാണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
1: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു.

അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी।
1: You are now listening to Radio Santanam 90.4 FM. Stay tuned.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം, വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 June 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി 1 ലക്ഷം ഡോളറാണ് ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും ഐ ടി കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായി വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വകുപ്പ് രൂപവത്കരിച്ച് May 19 തന്നെ ഉത്തരവായിരുന്നെങ്കിലും വിഷയങ്ങൾ ഇപ്പോഴാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട 6 വിഷയങ്ങളാണ് ഈ വകുപ്പ് പ്രധാനമായും കൈകാര്യം ചെയ്യുക. വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭരണനിർവഹണം, നയങ്ങൾ നടപ്പാക്കൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കൽ, വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കൽ, മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ, വൃദ്ധസദനങ്ങൾ എന്നിവയാണ് വിഷയങ്ങൾ. നിലവിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമൂഹിക നീതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. പുതിയ വകുപ്പ് വന്നതോടെ ഭരണനിർവഹണത്തിന് കൃത്യമായ ഉദ്യോഗസ്ഥ ശൃംഖലയും ഭരണ സംവിധാനവും ഒരുക്കേണ്ടതുണ്ട്. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. കേരളത്തിന്റെ ജനസംഖ്യാ ഘടനയിൽ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജനന നിരക്ക് കുറയുകയും ആയുർദൈർഘ്യം കൂടുകയും ചെയ്യുന്നതോടെ കേരളം ഒരു വൃദ്ധ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇപ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 16.5% പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2031 ഇത് 20% ഉയരുമെന്ന് കരുതാം. ദേശീയ ശരാശരി 10% താഴെയാണ് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം, ശരാശരി 75 വയസ്സിന് മുകളിൽ. എന്നാൽ കേരളത്തിലെ ജനന നിരക്ക് 1.4 കുറഞ്ഞു. മക്കൾ പഠനത്തിനോ ജോലിക്കോ ആയി വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ സ്ഥിര താമസമാക്കുന്നതോടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികരുടെ എണ്ണം കൂടുന്നു. ഇതോടൊപ്പം പെൻഷൻ ഇനത്തിലും ആരോഗ്യ സംരക്ഷണത്തിനുമായി സർക്കാർ നീക്കിവെക്കേണ്ടി വരുന്ന തുക വൻതോതിൽ കൂടുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾക്കും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കും മറവി വിഷാദം പോലെയുള്ള രോഗങ്ങൾക്കും പ്രത്യേക പരിചരണം ആവശ്യമായ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. വയോജനങ്ങൾക്കായി നഗരസഭകൾ വഴി സൗജന്യ ആരോഗ്യ പരിശോധനയും മരുന്നും എത്തിക്കുന്ന പദ്ധതിയായ വയോമിത്രം വയോധികർക്ക് പകൽ സമയം ചെലവഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമായി തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള പകൽ വീടുകൾ എന്നിവയും വ്യാപകമാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ വാർദ്ധക്യകാല ചികിത്സാ വിഭാഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വയോജനങ്ങളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച ആതുര ശുശ്രൂഷകരുടെ ഒരു സംഘം തന്നെ വരും വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും വയോജന സംരക്ഷണം തികച്ചും വ്യത്യസ്തവും സാങ്കേതികമായി മുന്നിലുമാണ്. ഹോം കെയർ മാതൃകകളാണ് ഇവിടെയുള്ളത്. വിദേശങ്ങളിൽ വയോധികർക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വൈദ്യസഹായം ലഭ്യമാകുന്ന പ്രത്യേക അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. അവിടെ അവർക്ക് ഒരുമിച്ച് താമസിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളിൽ വയോജന മന്ദിരങ്ങൾക്കൊപ്പം കുട്ടികളുടെ ഡേ കെയറുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വയോജനങ്ങളുടെ ഏകാന്തത കുറയ്ക്കാനും കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരുടെ സ്നേഹം ലഭിക്കാനും സാധ്യത നൽകും. വീഴ്ചകൾ ഒരു പ്രധാന പ്രശ്നമാണ്. വീഴുന്നതിന് മുമ്പ് തന്നെ വീഴ്ചകൾ തിരിച്ചറിയുന്ന സെൻസറുകൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന റോബോട്ടുകൾ എന്നിവ വിദേശത്തെ കെയർ ഹോമുകളിൽ സാധാരണമാണ്. ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ വാർദ്ധക്യകാല ചികിത്സയ്ക്കും കെയർ ഹോം ചെലവുകൾക്കുമായി സർക്കാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ

പണം നൽകുന്നുണ്ട്. കേരളത്തിലും പകൽ വീടുകൾ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട്. കേവലം പെൻഷൻ നൽകുക എന്നതിലുപരി വയോജനങ്ങൾക്ക് സാമൂഹികമായി ഇടപഴകാനുള്ള വേദികളും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. നമുക്ക് കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ ആദ്യത്തെ ഗാനം കേൾക്കാം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത പള്ളിച്ചട്ടമ്പി എന്ന ഏറ്റവും പുതിയ ചലച്ചിത്രത്തിലെ വളരെ വൻ ഹിറ്റായിട്ടുള്ള ഒരു ഗാനമാണിത്, കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്നത്. പള്ളിച്ചട്ടമ്പിയുടെ സംവിധാനം നിർവഹിച്ചത് ഡിജോ ജോസ് ആന്റണിയാണ്. ടൊവിനോ തോമസും കയാദു ലോഹറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്, ആലാപനം വിശാൽ മിത്രയും ആവണി മൽഹാറും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കേരളത്തിൽ പ്രായമായവരുടെ സാമ്പത്തിക ഭാരവും വർദ്ധിച്ചു വരുന്ന രോഗാവസ്ഥകളും കൈകാര്യം ചെയ്യാൻ നിലവിലെ സാമൂഹിക ആരോഗ്യ സംവിധാനങ്ങൾ തികച്ചും അപര്യാപ്തമാണ്. നാം നേരിടുന്ന ഈ വെല്ലുവിളിയെ സുസ്ഥിരമായ ഒരു സാമ്പത്തിക ചാലക ശക്തിയായി മാറ്റുന്നതിന് സാമൂഹിക നീതി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബഹുതല നയരൂപവൽക്കരണം സംസ്ഥാനം നടപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി പരമ്പരാഗത ക്ഷേമ പദ്ധതികൾക്കപ്പുറം

യുവജന പരിചരണത്തെ ഒരു മൂല്യവർദ്ധിത സേവന മേഖലയായി കാണുന്ന സിൽവർ ഇക്കോണമി മാതൃകയിലേക്ക് നാം മാറണം. നമ്മുടെ മനോഹരമായ തീരപ്രദേശങ്ങളും പശ്ചിമഘട്ടത്തിലെ മഞ്ഞു പുതച്ചതും കാലാവസ്ഥാ സൗഹൃദപരവുമായ മലയോര മേഖലകളും ഈ കാഴ്ചപ്പാടിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത്തരം ശാന്തമായ ചുറ്റുപാടുകളിൽ ലോക നിലവാരത്തിലുള്ള റിട്ടയർമെന്റ് വില്ലേജുകൾ വികസിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമൂഹത്തിനും ആഗോള ജനതയ്ക്കും ഒരേപോലെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ കേരളത്തിന് സാധിക്കും. ഇവ കേവലം പാർപ്പിട സമുച്ചയങ്ങൾ മാത്രമാകരുത്, മറിച്ച് ശാരീരിക പ്രായ പരിമിതികളുള്ളവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്ന ആധുനിക ഹെൽത്ത് കെയർ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെട്ട ആവാസ വ്യവസ്ഥകളായിരിക്കണം. പ്രായമായവർക്ക് അന്തസ്സോടെ ജീവിക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ കുടുംബങ്ങളുമായി ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിരന്തരം ബന്ധപ്പെടാനും അവസരം ഒരുക്കണം. ആദ്യപടിയായി റിട്ടയർമെന്റ് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് നാം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകണം. ഇടുക്കി, വയനാട് തുടങ്ങിയ കാലാവസ്ഥ സൗഹൃദമായ മലയോര മേഖലകളിൽ റിട്ടയർമെന്റ് വില്ലേജുകൾക്ക് സർക്കാർ പ്രത്യേക പദവി നൽകണം. ഇത്തരം പദ്ധതികൾ കർശനമായ വയോജന സൗഹൃദ കോഡുകൾ പാലിക്കുന്നുണ്ട് എന്നുറപ്പാക്കി അവർക്ക് ഏകജാലക അനുമതിയും 10 വർഷത്തേക്ക് ഭൂമി തരംമാറ്റ നിരക്കുകളിൽ ഇളവും നൽകിയാൽ വലിയ മാറ്റങ്ങൾ ഈ രംഗത്ത് വരുത്താൻ സാധിക്കും. ഇതിലൂടെ വിദേശികളിൽ നിന്നും പ്രവാസി മലയാളികളിൽ നിന്നും ലഭിക്കുന്ന ഉയർന്ന വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിരമിച്ച സർക്കാർ സ്കൂൾ അധ്യാപകർ പോലെയുള്ളവർക്കായി 10% യൂണിറ്റുകൾ സർക്കാർ സബ്സിഡിയോടെ മാറ്റിവെക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ്. വാർദ്ധക്യകാലത്തെ സങ്കീർണവും ബഹുതലങ്ങളിലുള്ളതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സേവന സംവിധാനത്തിലും വരുത്തേണ്ട സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഈ പരിവർത്തനത്തിന് ആവശ്യമായ മറ്റൊരു നെടുന്തൂൺ. എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രായക്കാർക്കും ഒരിടം എന്ന ഇന്നത്തെ രീതിയിൽ നിന്ന് മാറി ജെറന്റോളജി, അതായത് വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ, വയോജന പരിചരണം എന്നിവയ്ക്ക് മാത്രമായി പ്രത്യേക ആശുപത്രികൾ കേരളത്തിൽ ആവശ്യമാണ്. നമുക്കൊരു ഗാനം കൂടി കേട്ടിട്ട് തിരികെ എത്താം. നാം കേൾക്കാൻ പോകുന്ന ഗാനം 1971 പുറത്തിറങ്ങിയ ആഭിജാത്യം എന്ന പ്രശസ്ത ചിത്രത്തിലേതാണ്. ആഭിജാത്യത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് RS പ്രഭുവും സംവിധാനം എ വിൻസെന്റുമായിരുന്നു. മധു, ശാരദ, സുകുമാരി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എ.ടി. ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് കെ.ജെ. യേശുദാസ്. നമുക്ക് കേൾക്കാം ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. മനുഷ്യ വിഭവശേഷിയിൽ വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണെന്ന യാഥാർത്ഥ്യമാണ് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. വയോജന ചികിത്സ, പാലിയേറ്റീവ് കെയർ, വാർദ്ധക്യത്തിന് മാനസിക വശങ്ങൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സോഷ്യൽ വർക്കർമാരുടെയും ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. 2027 എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും വയോജന ചികിത്സാ വിഭാഗം നിർബന്ധമാക്കണം. കൂടാതെ വയോജന പരിചരണം, പാലിയേറ്റീവ് സഹായം, ഡിമെൻഷ്യ മാനേജ്മെന്റ് എന്നിവയിൽ പ്രതിവർഷം 10,000 നഴ്സുമാർക്കെങ്കിലും പരിശീലനം നൽകാൻ കഴിയുന്ന പദ്ധതി ഈ കേരളത്തിന് അവതരിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി, ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക വയോജന ശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണം എന്നതിന് പുതിയൊരു നിർവചനം സംസ്ഥാനം നൽകേണ്ടതുണ്ട്. വെറും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് പകരം രോഗമില്ലാതെ ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാകണം നമ്മുടെ ലക്ഷ്യം. രോഗം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി ഇന്റർ ജനറേഷണൽ കമ്മ്യൂണിറ്റി ഹബ്ബുകൾ സംസ്ഥാനത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. ശിശുപരിചരണ കേന്ദ്രങ്ങളും വയോജന കേന്ദ്രങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ഒരുക്കുന്നവർക്ക് വസ്തു നികുതിയിൽ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ട്. ഇത് പ്രായമായവരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും ശരീരത്തിനെ കൂടി വേഗത്തിൽ തളർത്തുന്ന ഒറ്റപ്പെടൽ എന്ന മഹാമാരിയെ തടയാനും സഹായിക്കും. പ്രായമാകുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ മാന്യതയോടെയും നവീനതയോടെയും സാമ്പത്തിക ഭദ്രതയോടും കൂടി മുന്നേറാം എന്ന് ലോകത്തിന് മുന്നിൽ നിന്ന് കേരളം കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. ഓരോ വയോധികനെയും വൃദ്ധസദനത്തിൽ പാർപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതിനാൽ സ്വന്തം വീടുകളിൽ തന്നെ സുരക്ഷിതമായി വാർദ്ധക്യം ചെലവഴിക്കാൻ സഹായിക്കുന്ന ഏജിംഗ് ഇൻ പ്ലേസ് എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നതാകണം കേരളത്തിന്റെ നയങ്ങൾ. വയോജനങ്ങളുടെ ആരോഗ്യനില നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഹെൽത്ത് മോണിറ്ററുകളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാന വ്യാപകമായ ഒരു ഡിജിറ്റൽ സംവിധാനം രൂപവത്കരിക്കാൻ സാധിക്കും. വീഴ്ചകൾ തിരിച്ചറിയുന്ന AI സാങ്കേതിക വിദ്യയോ വിദൂര രോഗനിർണയ സംവിധാനങ്ങളോ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകണം. ഇതുവഴി പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സംസ്ഥാനത്തിന് കഴിയും. സംസ്ഥാനം പ്രത്യേകം പരിശീലിപ്പിച്ച ആശാ വർക്കർമാരുടെ പിന്തുണയോടെ വീടുകളെ അത്യാധുനിക പരിചരണ യൂണിറ്റുകളാക്കി മാറ്റാൻ ഒരു മാതൃക നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കിഞ്ചന വർത്തമാനത്തിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം ചെമ്പകത്തൈകൾ മൂത്ത മാനത്ത് പൊന്നമ്പിളി എന്ന അതിമനോഹരമായ ഗാനമാണ്. 1978 പുറത്തിറങ്ങിയ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം MK അർജുനൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ KJ യേശുദാസ്. കാത്തിരുന്ന നിമിഷത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ബേബിയാണ്. ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് കമൽഹാസൻ, ജയഭാരതി, ജയൻ, സുകുമാരൻ എന്നിവരാണ്. നമുക്ക് കേൾക്കാം ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: ദിവസാന്തനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ്.

0: ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും വളരെ മനോഹരമായൊരു അധ്യായം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടി താരം ആരാണെന്നല്ലേ, സ്വരത്തിന്റെ മാധുര്യം കൊണ്ട് സോഷ്യൽ മീഡിയയും സംഗീത ലോകത്തെയും ഒരുപോലെ കീഴടക്കിയ ഒരു കുഞ്ഞു താരമാണ് ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഈ കുട്ടി താരമായിട്ട് എന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം കാശിനാഥൻ.
1: നമസ്കാരം.
0: ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗായകൻ എങ്ങനെ എന്റെ അടുത്ത് കിട്ടുമ്പോൾ ഒരുപാട് പാട്ട് എനിക്ക് കേൾക്കാമല്ലോ, അത് മാത്രമല്ല നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ ഗായകൻ എന്ന് കേട്ടപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും, ആ ഒരുപാട് പാട്ട് അപ്പൊ കുറച്ചു നേരം നമുക്ക് കേൾക്കാന്നുള്ളത്. അപ്പൊ എന്ത് തോന്നുന്നു കാശിനാഥൻ ഈ ഒരു നേരത്തിൽ ഈ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ?
1: ഇത്ര ആൾക്കാരെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം.
0: ഒത്തിരി സന്തോഷമുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞാനും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ് കാശിനാഥൻ. അപ്പൊ കാശിനാഥൻ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? എയ്ത്തില്. ഏത് സ്കൂളിലാണ്?
1: ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ.
0: അപ്പൊ എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലോട്ട് കടന്നിരിക്കുകയാണ്. ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടോ?
1: ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു.
0: അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരാഴ്ച?
1: ഈ ഒരാഴ്ച കൊള്ളായിരുന്നു,
0: അടിപൊളിയായിരുന്നു,
1: നല്ല വെക്കേഷനൊക്കെ ആയിരുന്നു.
0: നല്ല വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വെക്കേഷൻ ടൈമിൽ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? ചെറുതായിട്ടല്ലേ. വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: കൊള്ളായിരുന്നു, കൂട്ടുകാരായിട്ടൊക്കെ കളിച്ച്.
0: എവിടൊക്കെ പോയി?
1: ഒരുപാട് സ്ഥലത്ത് പോയി. ദൃശ്യം 3 കാണാൻ പോയി.
0: അതെ. അപ്പൊ ദൃശ്യം 3 എങ്ങനെ ഉണ്ടായിരുന്നു?
1: അടിപൊളി ക്ലൈമാക്സ്.
0: അപ്പൊ നമ്മുടെ കാശിക്കുട്ടൻ പറയാണ് അടിപൊളി ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് വരാം. വെക്കേഷൻ ടൈമില് ഒരുപാട് വേദികളിലൊക്കെ സജീവമായിരുന്നോ കാശിനാഥൻ? ആയിരുന്നു. അപ്പൊ ഞാൻ തുടക്ക സമയത്ത് കാശിനാഥൻ എന്ന പേരായിരുന്നില്ല ഞാൻ കേട്ടിരുന്നത്, സൂരജ് എന്നൊരു പേര് ഞാൻ എവിടെയോ കേട്ടു. അപ്പൊ അതെങ്ങനെയാണ്, സൂരജ് എങ്ങനെയാണ് കാശിനാഥനായത്?
1: ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോ എന്റെ ചേച്ചി പറഞ്ഞു, ദീപ്തി എന്നായിരുന്നു പേര്, ദീപ്തി ചേച്ചി പറഞ്ഞു ഇതെനിക്ക് സൂരജ് എന്ന് വേണ്ട, കാശിനാഥൻ 169 എന്ന് ഇട്ടാ മതിയെന്ന്. അങ്ങനെ ഇട്ടു. ഫസ്റ്റ് പാട്ട് തന്നെ വികാരനോഗ്യമായി എന്ന പാട്ടായിരുന്നു, അമര സിനിമയിലെ. അപ്പോ ചേച്ചി അതെടുത്തിട്ടു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്ലബിലുണ്ടായിരുന്നു, ഞങ്ങളുടെ തേവള്ളിയിലെ മിൽമ മാമാരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലബ്ബ് തുടങ്ങി, തേവള്ളി ഫ്രണ്ട്സ് ക്ലബ്ബ്. അവിടെ ഒരു ട്രൂപ്പ് വന്നു. അപ്പോൾ അതിന്റെ തലേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു ഒരു പാട്ട് നോക്കുന്നു ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ആ നോക്കാം പറ്റൂന്ന് തോന്നുന്നു, മാമൻ എന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ വീട്ടിൽ മൂളി പാട്ടൊക്കെ പാടിയിരിക്കും. അപ്പോൾ മാമൻ പറഞ്ഞു തലേ ദിവസം ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോ ഒന്ന് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം ഈ ട്രൂപ്പ് വരുമ്പോൾ അവരുടെ കൂടെ പാടിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പാടി, അത് ഇൻസ്റ്റയിലിട്ട് അത് വൈറലായി.
0: അതെ. അപ്പൊ ഒരു വൈറൽ താരമാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യമായിട്ട് വൈറലായ ഗാനം അമരം എന്ന ചിത്രത്തിലെ വികാര നൗകയായിട്ടല്ലേ. അപ്പൊ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ കാശിക്കുട്ടന്റെ ആദ്യത്തെ പാട്ട് ആ വൈറൽ ഹിറ്റ് സോങ് തന്നെ ആവട്ടെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം അല്ലേ.

0: എന്ത് രസാണ് കാശി. അപ്പോൾ വൈറലായതിനൊരു അതിശയൊന്നും ഇല്ല കേട്ടോ, അടിപൊളിയായിട്ട് പാടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും ഫീലായിട്ട് പാടുന്നത്, ഇത്രയും ആ ഭാവം, ഈ ചെറിയ പ്രായത്തിലെ തന്നെ ഇത്രയും ഫീലോടുകൂടി ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ എന്ത് രസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയും ഫീലില് പാടുന്നത്?
1: ഇത്രയും ഫീലില് പാടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗ്യം, ദൈവം തന്നൊരു കഴിവാണ്, അതിനെ വളർത്തിക്കൊണ്ട് വരിക.
0: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഫീൽഡില് പാടാൻ വേണ്ടി ക്ലാസ് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തരും ഇങ്ങനെ ഫീൽഡില് പാടണമെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പാട്ട്, ആദ്യം ഒരു പാട്ട് ടീച്ചേഴ്സും അല്ലെങ്കിൽ പേരൻസോ അങ്ങനെയാണോ, അതോ മോൻ തന്നെ എനിക്ക് ഈ പാട്ട് പഠിക്കണം, കേൾക്കുമ്പോ ഈ പാട്ടിനോടൊരു താല്പര്യമുണ്ട്, അങ്ങനെയാണോ പഠിക്കാൻ എടുക്കുന്നത്?
1: സ്കൂളിൽ പാടുമ്പോഴും ടീച്ചർമാര് പറയും അത് ഞാൻ പാടും, അല്ലാതെ ടീച്ചർമാര് പറയും മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പാടിക്കോ, മോൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടല്ലേ പാടിക്കൂ എന്ന് പറയും. അവിടുത്തെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടാണ്.
0: അതെ. അപ്പൊ സ്കൂളിലും പേരൻസ് ആണെങ്കിലും എല്ലാം സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പേരൻസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാം, അച്ഛൻ അമ്മ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് കെ സുജിത്ത്, അമ്മയുടെ പേര് റാണി. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഇപ്പോ ടൈലറായിട്ട് ജോലി ചെയ്യുന്നു. മുമ്പ് റൊമാൻസ് വെഡിങ് സെന്ററിൽ ആയിരുന്നു ജോലി, ഇപ്പോൾ ട്രെയിലറായിരിക്കുന്നു.
0: അപ്പൊ അങ്ങനെയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, എല്ലാരും സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
1: എനിക്കൊരു ബിഗ് ഫാമിലി ഉണ്ട്, അവര് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യും.
0: അതെ. അപ്പൊ അങ്ങനെ ഒരാളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാശിനാഥനെ ഒരു വലിയൊരു സിംഗർ ആയിട്ട് കാണാനാണ് എല്ലാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോ ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ കാശി പാടിയിട്ടുണ്ട്. അപ്പൊ വികാര നൗക എന്ന ഗാനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏത് പാട്ടാണ് ഇൻസ്റ്റയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്നത്?
1: പിന്നെ പാടിയ പാട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ അങ്ങുവാനക്കൊണ്ടിൽ.
0: അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കാശിനാഥൻ്റെ പാട്ടുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. എല്ലാവരും അത് കേട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ അങ്ങവാനക്കോണിൽ എന്ന ഗാനം കേട്ടു, വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു സ്വരത്തിൽ കേട്ടു. ഇപ്പോൾ കാശിനാഥൻ്റെ സ്വരമാധുര്യത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ള കാര്യം, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ഫാൻസ് ഉള്ളൊരു കുട്ടി കൂടിയാണ് കാശിനാഥൻ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, ഫാൻസ് ഒക്കെ ഉണ്ടോ കാശിനാഥന്?
2: ഫാൻസ് ഉണ്ട്.
1: അപ്പൊ അവരൊക്കെ എന്താണ് പറയുന്നത് നേരിട്ട് കാണുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ?
2: പാട്ട് കേൾക്കുമ്പോൾ പറയും, ഇനിയും പാട്ട് പഠിക്കാൻ പോണം, മോന് കഴിവുണ്ട്, എല്ലായിടത്തും പ്രോഗ്രാം കിട്ടുമ്പോൾ സ്റ്റേജൊക്കെ കളയരുത്, ഏത് ചെറിയ കുഞ്ഞു സ്റ്റേജ് ആയാലും മോൻ പോയി അതിൽ പങ്കെടുക്കണം, അതിലൂടെ ആയിരിക്കും മോൻ വളർന്നു വരുന്നത് എന്ന് പറയും
1: എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഏറ്റവും ഈ ഫാൻ ബേസിൽ ഏറ്റവും കൂടുതൽ കേട്ടപ്പോ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഏതാണ്?
2: ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ വിജയ് യേശുദാസ് എനിക്ക് കമന്റ് ഇട്ടായിരുന്നു, വരാം ഞാൻ എന്ന പാട്ട് ജോസഫ് സിനിമയിലെ.
1: അതെ അല്ലേ? അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഫാൻ ബേസ് ആണ് ഞാൻ ചോദിച്ചത്, പക്ഷെ വിജയ് യേശുദാസിനെ തന്നെ ഫാൻ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കാശി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നായിരുന്നു അത്?
2: ഞാൻ പാട്ട് പാടി തുടങ്ങിയപ്പോഴായിരുന്നു.
1: പാട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻസ്റ്റയില് പാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പൊ അത് ഏതൊരു ഏത് വർഷമായിരുന്നു അത്?
2: ഞാൻ 4 പഠിക്കുമ്പോൾ, ഏത് വർഷമാന്ന് ഓർമ്മയില്ല.
1: 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിലാണ് പാട്ട് പാടി ഇൻസ്റ്റയിൽ ഇട്ടപ്പോ വിജയ് യേശുദാസ് കമന്റ് ചെയ്തു അല്ലേ? കമന്റ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു അത്, ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പേരൻസിന്റെ ഒക്കെ ആ ഒരു ടൈമിൽ? അത്രയും ഒരു വലിയൊരു ഗായകനാണല്ലേ, അപ്പൊ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ് കാശിയെ സംബന്ധിച്ച്. ആ ഒരു ചെറിയ പ്രായത്തില് അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ പ്രോത്സാഹിപ്പിക്കുന്നതും എന്താ അങ്ങനെ ഒരു ലൈക്ക് കമന്റ് ഒക്കെ വരുന്നത്, അപ്പൊ പേരൻസ് ഒക്കെ എന്തൊക്കെ പറഞ്ഞു?
2: പേരൻസ്, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ

0: ിട്ട് കാശിനി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ നിൽക്കുക കേട്ടോ. അപ്പൊ കാശിക്കുട്ടൻ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഒരു സൂപ്പർ സിംഗർ ആയിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കാലിബറുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പൊ ആ ഒരു മെലഡിയാണ് ഈ ഒരു ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാസ്റ്റ് നമ്പേഴ്സ്, ഇംഗ്ലീഷ് സോങ്സ് അങ്ങനെയൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ മെലഡി സോങ്സ് ആണ് കൂടുതലും കാശിക്ക് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് മെലഡിയോട് ഇത്ര താല്പര്യം?
1: മെലഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ ദാസേട്ടനാണ്. അപ്പോഴാണ് കുഞ്ഞിലെ തൊട്ടേ ദാസേട്ടൻ്റെ പാട്ട് കേൾക്കും, എം ജി സാറിൻ്റെ പാട്ട് കേൾക്കും, അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് കൂടുതലും മെലഡികളാണ് ഇഷ്ടം.
0: അതെയല്ലേ. അപ്പൊ ദാസേട്ടനും എം ജി ശ്രീകുമാറൊക്കെ ഫാസ്റ്റ് നമ്പറും പാടിയിട്ടുണ്ട്. എന്നാലും കൂടുതലും നമ്മുടെ കാശ് കേൾക്കുന്നത് ദാസേട്ടനും എം ജി ശ്രീകുമാറൊക്കെ പാടിയ മെലഡി സോങ്സ് ആണ് അല്ലേ. അപ്പൊ അത് ആ ഒരു കാറ്റഗറിയിലുള്ള സോങ്സ് പാടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നും അല്ലെ, കാശി പാടുമ്പോൾ. അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ റണ് ചെയ്യട്ടെ. അപ്പൊ വേറെ വേർഷൻസ് ആണെങ്കിലും പുതിയ പുതിയ പാട്ടുകളും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സൗണ്ടിൽ ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിജയ് യേശുദാസിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് തന്നെ ഫാൻ ആക്കിയ കാശിയുടെ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?

0: എന്ത് രസമായിട്ടാണ് കാശി പാടുന്നത്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത്രയും ഫീലോട് കൂടിയിട്ടാണ് കാശി പാടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജോണറിലുള്ള പാട്ടുകളൊക്കെ കാശിക്ക് കാശിയുടെ സൗണ്ടിന് ഇങ്ങനെ ആപ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ വിജയ് യേശുദാസ് ഒക്കെ ഫാൻ ആവും കേട്ടോ, അതിൽ കൂടുതൽ ആൾക്കാർ ഫാൻ ആകുമെന്ന് തന്നെ ഞാൻ പറയാണ്. നന്നായിട്ട് പാടി. പിന്നെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമിൽ ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ സിംഗേഴ്സ് ഒക്കെ കണ്ണടച്ച് പാട്ടൊക്കെ പാടുന്ന നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ മോനും അതുപോലെ തന്നെയാണ് കണ്ണടച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അതെന്താണ് അങ്ങനെ കണ്ണടച്ചൊക്കെ പാട്ടൊക്കെ പാടുന്നത്?
1: കണ്ണടയ്ക്കുമ്പോ ഒരു സമാധാനം, മനസ്സിനൊരു സമാധാനം,
0: മനസ്സിന് സമാധാനം, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലേ. അപ്പൊ എനിക്ക് എന്റെ ഒരു തോന്നല്, നമ്മൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുമ്പോ ഓഡിയൻസിനെ ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടി കണ്ണടച്ച് പാടുന്നതാണോ? അല്ലല്ലേ, അല്ല. അപ്പൊ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോ
1: എങ്ങനെയാണ് സ്റ്റേജിൽ ഇരിക്കുമ്പോ ഈ കണ്ണടച്ച് പാടുമ്പോൾ?
0: അപ്പൊ എന്തായാലും കണ്ണടച്ചൊക്കെ കാശികൂട്ട നല്ല ഫീലോടുകൂടി ഇങ്ങനെ നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നോണ്ടിരിക്കുകയാണ്. അപ്പോ വിജയ് യേശുദാസിന്റെ കമന്റിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ് ആണ് കാശി പാടിയിരിക്കുന്നത്. അപ്പൊ കാശി, വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ പാട്ടൊക്കെ പാടാറുണ്ടോ?
1: അച്ഛൻ പാടാറുണ്ട്.
0: അച്ഛൻ പാടാറുണ്ട്. അച്ഛന്റെ പേരെന്തായിരുന്നു?
1: സുജിത്.
0: സുജിത്. അപ്പൊ അച്ഛനാണോ കൂടുതൽ ഇതുപോലുള്ള പാട്ടുകളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് തരുന്നത് കാശിക്ക്?
1: അച്ഛനും ചേച്ചിയും പിന്നെ അമ്മയും കുറച്ച് പാടി തരാറുണ്ട്.
0: അതെ. അപ്പൊ അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: അമ്മ ജോസ്കോയുടെ നിയർ എത്തിക്സ് ടൈലർ എന്ന് പറയുന്ന.
0: അതെ. അപ്പൊ അവിടെ ഉള്ള കടയിലൊക്കെ ഉള്ള ചേച്ചിമാർക്കൊക്കെ കാശിയോട് വളരെ താല്പര്യമാണ് അല്ലേ?
1: നമ്മുടെ കൂട്ടുകാരികൾക്കും അവിടുത്തെ ഓണർക്കും ജോയി എന്നാണ് പേര്. നമ്മുടെ കൂട്ടുകാരുടെ പേര് സിജിയും ഫ്ലോറിയയാണ്. അപ്പോ ആന്റിമാര് സപ്പോർട്ടാണ്. വീട്ടിലൊക്കെ വിളിച്ച് പാട്ടൊക്കെ പഠിപ്പിക്കും. എന്റെ അടുത്ത് പറയും, വീട്ടിലോട്ട് വരുമ്പോ രണ്ടു മൂന്ന് പാട്ട് പഠിക്കാതെ വരരുത്, അവിടെ വന്ന് പാടിയിട്ട് ഞാൻ വീട്ടിലോട്ട് കയറ്റത്തോളം എന്നൊക്കെ പറയും.
0: അങ്ങനെ നല്ല സ്നേഹമാണ്. അപ്പൊ ഈ പാട്ടൊക്കെ പാടുമ്പോ ഇത്രയും ഈ സിംഗേഴ്സിനെന്ന് പറയുമ്പോ എവിടെ നമ്മളൊരു സ്റ്റേജിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലോ ഇപ്പൊ വീട്ടില് തന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴൊക്കെ പാട്ടുകാരനാണെന്ന് കേൾക്കുമ്പോ ഒരു പാട്ട് പാടുമോ, ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ എപ്പോഴും പാടാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും കാശിക്ക്?
1: കംഫർട്ട് സോണിൽ നിൽക്കുന്നത് എല്ലാ പാട്ടും ഒരേപോലെ തന്നെ.
0: എല്ലാ പാട്ടും കാശി ഭയങ്കര ബ്രില്യന്റ്. ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ ഓക്കെ ആവുള്ളൂ.

ആശയ്ക്ക് ഏത് പാട്ടാണെങ്കിലും പാടാൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സോഫ്റ്റ് ടച്ച് ഉള്ള സോങ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഒന്ന് പാടിത്തരുമോ?

0: ദിക്കാം മനസ്സിലെ മരതകമണികളിൽ ഉണരുമൊരറിയ മധുരമണിയാം.
1: അപ്പോ നമ്മുടെ കാശി എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഒക്കെ പാടി തന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കാശി, ഇപ്പോ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു വൈറൽ താരമാണ് കാശി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യാണ്. കോമഡി ഉത്സവം എന്നുള്ള നമ്മൾ വളരെ ഫേമസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ടി വി പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കാശി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടത് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് വേണ്ടി പങ്കുവെക്കണം.
0: ഞാൻ പറഞ്ഞായിരുന്നു കാശ്നാഥൻ എന്നുള്ളൊരു അക്കൗണ്ട് അതിനകത്തിട്ടായിരുന്നു. അപ്പോൾ ഈ വികാരനോഗ്യമായി എന്ന പാട്ടാണ് വൈറലായത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കോമഡി ഉത്സവത്തിന്റെ അവിടുത്തെ തന്നെ രാജേഷ് കടവന്ത്ര എന്ന് പറയുന്ന സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കാശി വരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് ചെന്നു. നല്ല അനുഭവമായിരുന്നു, പറയാൻ കിട്ടുന്നില്ല.
1: അതെ, അപ്പൊ അവിടെ ജഡ്ജസ് ആയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്?
0: ജഡ്ജസ് ആയിട്ട് അവിടെ രാജേഷ് സാറും പിന്നെ രണ്ടു മൂന്ന് സാറുമാരും ഉണ്ടായിരുന്നു.
1: അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, അവരൊക്കെ എന്ത് പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട്?
0: ആ കൊള്ളാമെന്ന് പറഞ്ഞു, അവിടെ വെച്ച് കരഞ്ഞുപോയി.
1: ആണല്ലേ. അപ്പൊ ആദ്യമായിട്ട് ടി വിയിലൊക്കെ നമ്മുടെ കാശി ഇങ്ങനെ വന്നു നിന്നപ്പോ വീട്ടിലാണെങ്കിലും കാശിക്കാണെങ്കിലും കാശിത ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു അന്ന് തോന്നിയിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ, എങ്ങനെയായിരുന്നു കാശിക്ക്?
0: എനിക്ക് എന്റെ കുടുംബം കാണുന്നുണ്ട്, ഇത്രയും ജനങ്ങൾ ടി വിയുടെ മുമ്പിലിരുന്ന് കാണുന്നുണ്ട്, ആ സന്തോഷം മനസ്സിനുണ്ട്.
1: അതെ, ആ ഒരു സന്തോഷമായിരുന്നു മനസ്സിലെല്ലാം നില ഇങ്ങനെ തങ്ങി നിന്നിരുന്നത്. അപ്പോ ജഡ്ജസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അവരായിട്ടൊക്കെ സെൽഫി ഒക്കെ എടുത്തോ?
0: നമ്മുടെ ബിജു ചേട്ടനും ഉണ്ടായിരുന്നു, ബിജിൻ ജോർജ് സാറും ഉണ്ടായിരുന്നു. അവരൊക്കെ ഫോട്ടോ എടുത്തു.
1: അവരൊക്കെ എന്ത് പറഞ്ഞു?
0: അവരൊക്കെ പാട്ട് കൊള്ളാം, ഇനിയും പാടണം. ഞാൻ അവരടുത്ത് പറഞ്ഞു, ബിബിൻ ജോർജിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മാർഗം കളി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ ശരി, ഇനി വെടിക്കെട്ട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അതും കൂടെ കാണണം, നല്ല സിനിമയാന്നൊക്കെ പറഞ്ഞു.
1: അതെ, അപ്പൊ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മുടെ കാശിയോട് അദ്ദേഹം ഷെയർ ഒക്കെ ചെയ്തു. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കോമഡി ഉത്സവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഒരു പാട്ടൊക്കെ പാടി എന്നൊക്കെ കേൾക്കുമ്പോ, അതിനുശേഷം കാശിക്കുട്ടിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു? ആളുകളൊക്കെ ഒരു ഇന്നടുത്ത് പോയ കുട്ടിയാണ് എന്നൊക്കെ ഉള്ള രീതി ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലാണെങ്കിലും ഒക്കെ?
0: ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ എത്തിക്സ് ഡിറ്റൈലർ, അപ്പോ ജോയി മാഷാണ്. ജോയി മാഷ് എനിക്കൊരു ട്രൂപ്പ് ഇതാക്കി തന്നു. രാജേഷ് കടവന്ത്ര എന്നാണ് ആ സാറിന്റെ പേര്. ആ സാർ എനിക്ക് കുറെ പരിപാടി തന്നു. ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ ആശ്രമം മാരിയമ്മൻ കോവിലാണ്. സ്റ്റുഡിയോയിൽ പോയി പാടിയായിരുന്നു മാരിയമ്മന്റെ പാട്ട്.
1: ഈ കോമഡി ഉത്സവത്തിൽ പോയ സമയത്ത് കൂടുതലും അവിടെ ഇങ്ങനെ കോമഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്കിറ്റുകളൊക്കെ ഉണ്ടല്ലോ.
0: പിന്നെ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു, സജീവ് എന്ന് പറയുന്ന ആശ്രമത്ത് തന്നെ ഉള്ളതാണ്. അവിടെ ഇപ്പൊ മൊത്തം രണ്ട് ട്രൂപ്പ് ഉണ്ട്. ഇപ്പൊ കൊച്ചിൻ കലാഭവൻ എന്ന ട്രൂപ്പിലും പോയായിരുന്നു.
1: അതെല്ലേ. അപ്പൊ ഈ കോമഡി ഉത്സവത്തിൽ പോയ ടൈമില് അവിടെ കൂടുതൽ ഈ സ്കിറ്റ് കാര്യങ്ങൾ, അപ്പൊ ആ സ്കിറ്റ് ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ?
0: ആദ്യം പറഞ്ഞു അകത്ത് കേറ്റതില്ലെന്ന്. പിന്നെ ആ മാമൻ തന്നെ പറഞ്ഞു കേറിക്കോ, മോന്റെ എല്ലാ അടുത്ത പരിപാടി കേറിക്കോ എന്ന് പറഞ്ഞു.
1: അതെ, അപ്പൊ സ്കിറ്റ് ഒക്കെ ഇരുന്ന് കണ്ടു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം ഇങ്ങനെ ഓർത്ത് പറയുമ്പോ തന്നെ കാശി ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട്

0: വളരെ സന്തോഷത്തോടു കൂടി നമ്മളിലേക്ക് ആ ഒരു വിശേഷം ഷെയർ ചെയ്യാണ്. കാശി, അപ്പോ ഒത്തിരി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നു, അങ്ങനെ ഫെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഗീതം, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ടോ?
1: ശാസ്ത്രീയമായി ഞാൻ കുഞ്ഞിലെ ഒരു വർഷം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഗൗരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് രേഖാ ടീച്ചറാണ് പഠിപ്പിച്ചത്. എന്റെ ഗുരുവാണ്, ആദ്യമായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോ ഞാൻ ഒരു വർഷം പോയായിരുന്നു. എനിക്ക് അവര് പറയും സരിഗമൊക്കെ പാടാൻ പറയും. അന്നൊന്നും എനിക്ക് ഈ നേരിട്ടുള്ള, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ, അന്ന് എനിക്ക് നേരിട്ടുള്ള പാട്ടായിരുന്നു താല്പര്യം. ഈ സ്വരങ്ങളൊന്നും എനിക്കന്ന് അത്ര ഇതല്ലായിരുന്നു. അപ്പോ അമ്മയാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത്. പിന്നെ അമ്മയും പറയും, പിന്നെ മാമി വരും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി, പിന്നെ നിർത്തി, പിന്നെ വീണ്ടും പോയി.
0: പക്ഷെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നല്ലൊരു ശബ്ദമാണ് കാശിയുടേത്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സിംഗർ ആയിട്ട് തന്നെ മാറും. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ എവിടെ വരെയാണ് പഠിച്ച് നിർത്തിയിരിക്കുന്നത് മോൻ?
1: ജണ്ടവരികൾ.
0: ജണ്ടവരികൾ
1: ദുരിയ ടീച്ചറുടെ അടുത്താണ് പോയത്. ഞങ്ങളുടെ ആ വീടിന്റെ അടുത്ത് തന്നെ കടവൂരിന്ന് അഞ്ചാലുംമൂടെന്ന് പറയും, അവിടെ അതുല്യ എന്ന് പറയുന്ന ടീച്ചറായിരുന്നു പഠിപ്പിച്ചിരുന്നത്.
0: അപ്പൊ ഈ ലൈവ് ആയിട്ട് ഇപ്പോ കോമഡി ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ടു ഒരു കാര്യം. കോമഡി ഉത്സവത്തിൽ പോയ ടൈമില് ബാക്ക് സ്റ്റേജിലൊക്കെ ഒരുപാട് ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫൺ ബേസ് മൊമെന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? കാര്യം ഈ കയറുന്നതിന് മുമ്പ് അവർ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവിടുത്തെ പരിപാടികളൊക്കെ, അപ്പൊ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടോ?
1: അവര് അവിടെ നിന്നൊരു മാം വരും, നമ്മൾ ഇറങ്ങി വരുത്തില്ലേ, ആ ഇറങ്ങി വരുന്ന അവിടെ കൊണ്ട് നിർത്തുന്നതാണ്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നതല്ല. അവിടെ കൊണ്ട് നിർത്തും ആദ്യം, എന്നിട്ട് ക്യാമറയിൽ എടുക്കും, എന്നിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി വരണം.
0: ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരണം. അപ്പൊ നമ്മൾ കാണുന്നത് വേറെ രീതിയിലാണ്, പക്ഷെ അങ്ങനൊന്നും അല്ലല്ലേ. അപ്പൊ അങ്ങനെ ബാക്ക് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു മോനെ? ഇപ്പൊ അവിടെ കൊറേ ആൾക്കാരുണ്ട്, അപ്പൊ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? അവരൊക്കെ പാട്ട് ട്രയൽ ആയിട്ടൊക്കെ പാടിപ്പിക്കുകയൊക്കെ ചെയ്തോ?
1: മിഥുനണ്ണൻ ഉണ്ടായിരുന്നു, മിഥുനണ്ണൻ ആയിരുന്നു ആങ്കർ. അപ്പൊ മിഥുനണ്ണൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ എന്റെ അടുത്ത് ചോദിച്ചു, എത്ര ക്ലാസ്സിലാണ് എന്നൊക്കെ ചോദിച്ചു.
0: മിഥുൻ ആങ്കർ, മിഥുൻ അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കർ ആണ്, ഒരു നടനാണ്. അപ്പൊ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഒരു കമ്പനിക്കാരനാണ് നമ്മുടെ കാശിയുടേത്.
1: അപ്പൊ അന്ന് മിഥുനണ്ണൻ ഇവിടെ ഫേസ്ബുക്കിൽ ലൈവ് വന്നായിരുന്നു. അപ്പൊ മിഥുനണ്ണന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ വന്നതാണ്, കാശി എന്നാണ് പേര്, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മിഥുനണ്ണൻ പറഞ്ഞു, ആ ഓർമ്മയുണ്ട്, നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് അമരസിനി വല്ല വികാരനൊക്കെ പാടിയ കാശിനാഥ് നല്ലെന്ന് പറഞ്ഞു.
0: അതെ, അപ്പൊ ആ പാട്ടിലൂടെയാണ് കാശി ഫെയിം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ ആ ഒരു പാട്ടൊരു ലക്കി ഒരു സോങ് ആയിട്ട് തന്നെ കാശിയുടെ ലൈഫിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഒരു വൈറൽ എന്ന രീതിയിൽ കാശിയിലേക്ക് എത്തിയ ആദ്യത്തെ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് വേദികളൊക്കെ കാശിക്ക് കിട്ടട്ടെ, ഇതുപോലെ തന്നെ വളരെ ഫെയിം ആവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ ആരാണ് കാശിക്ക്?
1: സംഗീത സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയില്ല,
0: എല്ലാരും ഇഷ്ടമാണ്. ഒരു സിംഗറെ, ഒരു സിംഗറിനെ ആരാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ?
1: സിംഗർ
0: ദാസേട്ടനാണ് ഇഷ്ടം. അപ്പൊ നമുക്കൊരു തമിഴ് സോങ് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആഗ്രഹിക്കും. ഇപ്പൊ കാശി എന്ന് കേൾക്കുമ്പോൾ സിംഗർ ആണ്, എല്ലാ ടൈപ്പ് പാട്ടൊക്കെ പാടുമോ, അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ലാംഗ്വേജും പാടുമൊക്കെ നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ ജഡ്ജ് ചെയ്യും. അപ്പൊ നമുക്കൊരു തമിഴ് സോങ് കേട്ടാലോ? ഒരു തമിഴ് സോങ് നമുക്ക് വേണ്ടി പാടുകയാണ് കാശി.

0: യെസ് എന്ത് രസമായിട്ടാണ് പാടുന്നത്. ഇപ്പം ഞാനിങ്ങനെ ആ ഒരു പാട്ടിൻ്റെ, നമ്മൾ സാധാരണ എസ് പി ബി പാടിയ വേർഷനാണ് ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ക്യൂട്ടായിട്ട് നമ്മുടെ കാശി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചിരിയൊക്കെ ഇങ്ങനെ ചിരിച്ചു. എന്ത് രസമാണ് അത് കേൾക്കാൻ. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണോ അതോ ഇങ്ങനെ വരുന്നതാണോ, ചിരിയൊക്കെ വരുന്നതാണോ?
1: ഞാൻ യൂട്യൂബിൽ ഈ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ യൂട്യൂബിൽ നോക്കും. യൂട്യൂബിൽ കേട്ട് കേട്ടാണ് പഠിക്കുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞു തരില്ല. അല്ലാതെങ്കിൽ അച്ഛൻ രാത്രി ഇരുന്ന് പറഞ്ഞു തരും. പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ അച്ഛൻ രാത്രി തന്നെ ഇരുന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തരും. അങ്ങനെയാണ് പഠിക്കുന്നത്.
0: അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ ഫീൽ ആയിട്ട് പാടണം, ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചിരിയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ കരയുന്ന ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പാടണം എന്നൊക്കെ ആരാണ് പറഞ്ഞു തരുന്നത്?
1: അച്ഛനും അമ്മയും പറയും. അച്ഛനും അമ്മയും, അച്ഛൻ ഇതണക്ക് പഠിക്കുമ്പോ പറയും, എല്ലാ സംഗതികളും നോക്കണം, നല്ല പാട്ട് കേൾക്കണം, എസ് ബി ബി സാറ് ചിരിക്കുന്ന ഇടവും ആ ശ്രുതിയും ലയോ എല്ലാം നോക്കി വെക്കണം, അങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും.
0: എല്ലാം പറഞ്ഞുതരും, പക്ഷെ എല്ലാം കാശിയുടെ കൈകളിലാണ് ഇരിക്കുന്നത്. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവരാരും കൂടെ ഇല്ല. സ്വന്തമായിട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ എങ്ങനെ അവിടെ വരണം, എവിടെ ആ മോഡുലേഷൻ കൊണ്ടുവരണം, എവിടെ ആ ഒരു ചിരിയൊക്കെ വരണം എന്നൊക്കെ കാശി തന്നെ ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ നമുക്ക് തന്നല്ലോ, എസ് പി ബി ചിരിച്ചതുപോലെ അല്ലെങ്കിൽ കൂടിയും കാശിയുടെ ഒരു വേർഷനിലുള്ള ആ ഒരു ചിരിയൊക്കെ നമ്മൾ കേട്ടു. അപ്പം എന്തായാലും കാശിയുടെ ഒത്തിരി ഒത്തിരി പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ്

0: സന്ദേശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം ഒരുപാട് പാട്ടുകളും കുഞ്ഞു കുഞ്ഞു താരവിശേഷങ്ങളുമായിട്ട് കാശിനാഥനാണ് വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശിയുടെ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരും ആ ഒരു രീതിയിൽ പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ കാശി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് കാശി. അപ്പോൾ എങ്കിലും ഈ പാട്ടിൻ്റെ വഴിയെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, അല്ലാതെ ഇപ്പോൾ കാശി 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്?
1: വേറെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഈ കരാട്ടയ്ക്ക് പോകും, അങ്ങനൊക്കെ തന്നെ.
0: വേറെ വേറെ എന്തൊക്കെയാണ്? ഇപ്പോ അനിയനുണ്ട്, അപ്പൊ അനിയന്റെ പേരൊന്നുകൂടെ പറയാവോ?
1: അനിയന്റെ പേര് ധീരജ സാർ.
0: ഒരു വെറൈറ്റി നെയിം ആണ്. അപ്പോ അനിയനായിട്ട് എങ്ങനെയാണ് വീട്ടില്? ഭയങ്കര പാവമായിട്ട് സോഫ്റ്റ് ആയിട്ടാണോ പോകുന്നത്, അതോ അടിയാണോ?
1: അടിയാണ്.
0: അത് ഉറക്കെ പറയൂ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വീട്ടില് ഒരു അനിയനോ അനിയത്തിക്കോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ സ്നേഹമാണ് അല്ലേ? അപ്പൊ ഏറ്റവും വലിയ രീതിയിൽ നീ ഇപ്പൊ കാശി പാടിയേ ശരിയായില്ല എന്നൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ അനിയൻ? അനിയൻ ജഡ്ജ്
1: കോമഡിക്ക് പറയും,
0: കോമഡിക്ക് പറയും.
1: പാടിക്കൊണ്ടിരിക്കുമ്പോ കാശി അത് ശരിയായില്ല
0: അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഒന്ന് ജഡ്ജ് ചെയ്യും. അപ്പൊ എന്ത് പറയും കാശി? എന്ത് പറയും അപ്പൊ കാശി? അപ്പൊ എന്താ
1: പറയുന്നത്?
0: അങ്ങനെ പറയല്ലേ. അപ്പൊ അങ്ങനെ ഫണ്ണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലും കാശിയുടെ അനിയനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോബീസ് കരാട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, പക്ഷെ പാട്ടിലാണ് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരുപാട് പാട്ടുകൾ, പ്രത്യേകിച്ചും മെലഡിയാണ് കൂടുതലും കാശി പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യം തന്നെ കാശി പറഞ്ഞു, ചെറുതിലേ തന്നെ അച്ഛനും അമ്മയൊക്കെ മെലഡിയാണ് കൂടുതലും കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളത്. എന്നാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇപ്പൊ ഒരു നമ്മൾ എവിടെയെങ്കിലും നടക്കുന്ന ടൈമിലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ, കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ മൂളി നടക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: അത് മലരെ തന്നെ.
0: നേരത്തെ നമ്മൾ പാടിയ ആ ഒരു സോങ് തന്നെയാണ് നമ്മുടെ കാശി എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത്. ദാസേട്ടനാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും SPB സാറിന്റെ അതെ അല്ലേ? SPB സാറിന്റെ മോഡുലേഷൻസ് ഒക്കെ നോക്കി പഠിക്കും അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വേറെ സ്റ്റൈലിംഗ് കാര്യമൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ നമ്മള് സിംഗേഴ്സിനെ, അതായത് ഇപ്പോ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ അവര് പാടുന്നത് പോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ SPB പാടുന്ന പോലെ തന്നെ അല്ലെ ദാസേട്ടൻ പാടുന്ന ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ പിടിക്കാറുണ്ടോ?
1: അച്ഛൻ പറഞ്ഞു തരും, ദാസേട്ടൻ പാടുന്ന ആ ശ്രുതിയൊക്കെ നോക്കണം, അതേണൊക്കെ തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞു തരും.
0: അങ്ങനെയൊക്കെ പറയെങ്കിലും അവരുടെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് കാശിയുടെ ഒരു വേർഷനിലാണ് കാശി അത് അവതരിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ കാശി ഇങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ പോവാണ്. അപ്പൊ ഒരു നല്ലൊരു സിംഗറായിട്ട് തന്നെ മാറാനുള്ള എല്ലാ ഒരു ചുവട് വയ്പും കാശി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്.

0: തോന്നുന്നത്. അപ്പൊ ഈ എന്തായാലും കാശി ഇങ്ങനെ വേദികളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും വിജയ് യേശുദാസ് ഒക്കെ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കാശിക്കൂട്ടിന് തീർച്ചയായും ഭാവിയിൽ ഒരു വലിയ സിംഗേഴ്സിന്റെ കൂടെ ഒക്കെ പാടാനോ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡുയറ്റ് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു സിംഗർ ആരായിരിക്കും?
1: നമ്മുടെ വൈക്കം വിജയലക്ഷ്മി.
0: ആ, വൈക്കം വിജയലക്ഷ്മിയാണ്. ഒരു റെയർ സൗണ്ട് ആണല്ലേ വൈക്കം വിജയലക്ഷ്മി. അപ്പൊ വൈക്കം വിജയലക്ഷ്മി ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ്?
1: മാഡത്തിന്റെ പാട്ട് തന്നെയാണ്.
0: ഭയങ്കര റേഞ്ച് ആണ് അവരുടെ പാട്ട്. ഒരു വളരെ ഓപ്പൺ ത്രോ എല്ലാ രീതിയിലാണ് പാടുന്നത്. അപ്പൊ അതാണ് ഇഷ്ടം അല്ലേ. അല്ലാതെ ഒരു മെയിൽ സിംഗർ ആരായിരിക്കും ഒന്ന് ഡുയറ്റ് പാടാൻ ആഗ്രഹിക്കുന്നത്?
1: മെയിൽ സിംഗർ എം ജി സാർ,
0: എം ജി ശ്രീകുമാർ. അപ്പൊ എം ജി ശ്രീകുമാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: കാണാൻ ഞങ്ങളെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ചെയ്യാനൊക്കെ പറഞ്ഞു.
0: അതെ. അപ്പൊ ഉടനെ തന്നെ എം ജി ശ്രീകുമാറിനെ കാണാനും ഒരു പാട്ടൊക്കെ ഡുയറ്റ് പാടാനും. എം ജി ശ്രീകുമാറിന് ഭയങ്കര എനർജിയാണ് ലൈവിലൊക്കെ കേറുമ്പോഴും പാട്ടൊക്കെ പാടുമ്പോഴും. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു ഏജിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ട് ചെറിയ നമ്മുടെ ഈ ടോപ്പ് സിംഗർ പരിപാടിയിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിന്റെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യും. അപ്പൊ അത് ഒരു എനർജി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ അതൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ കാശി? ചെയ്യാറുണ്ട്. അപ്പൊ ഇനി ഒരു വേദിയിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വേദി ഏതായിരിക്കും കാശിക്ക്?
1: ടോപ്പ് സിംഗർ സീസൺ 4 പോയായിരുന്നു. അപ്പോ വീഡിയോ അയച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: വീഡിയോ അയച്ചു പക്ഷെ കിട്ടിയില്ല.
1: ആദ്യം കിട്ടിയായിരുന്നു, എന്നിട്ട് പിന്നെ നമ്മള് മെർമെയ്ഡ് ഹോട്ടലിൽ പോയി, ബീച്ചിന്റെ അടുത്ത് മെമ്മൈ ഹോട്ടലിൽ പോയി, അങ്ങനെ അവിടെ പോയി പരിപാടി നടത്തി, പക്ഷെ കിട്ടിയില്ല.
0: സാരമില്ല, അടുത്ത തവണയും കൂടെ ട്രൈ ചെയ്യും. കാര്യം നമ്മളിപ്പോ കാണുന്ന ഇപ്പൊ ടോപ്പ് സിംഗറിലാണെങ്കിലും പല വേദികളിലും വളരെ തിളങ്ങി നിൽക്കുന്ന പല കുട്ടികളും ആദ്യം റിജക്ട് ചെയ്തതാണ്. പിന്നീടാണ് അവർ അവരുടെ പിന്നെ സ്റ്റോറി പറയുമ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, പിന്നെ അവർ ഫെയിം ആയിട്ട് വരും. ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എത്ര നമ്മളിപ്പോ ഒരു പരാജയത്തിന്റെ ഇതിലാണെങ്കിലും പിന്നെ ഒരു വിജയം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഇനിയുള്ള വേദികളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും മസ്റ്റ് ആയിട്ടും കാശിയുടെ വികാരനാവുകയെ ഒന്നിട്ട് കൊടുത്ത ആരാണെങ്കിലും വീഴും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ പാട്ടുകളായിട്ടൊക്കെ സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
1: എനിക്ക് ഒരാഗ്രഹമുണ്ട്, എന്റെ അമ്മയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് എനിക്കിവിടെ പാടണമെന്നുണ്ട്.
0: അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് പാടാനായിട്ട് ഇങ്ങോട്ടത്തേക്ക് പറയണം. അപ്പൊ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാം. എപ്പോഴും ഞാൻ ചോദിക്കുമ്പോ ചോദ്യത്തിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മുടെ കാശി പറയുന്നത്. ഏത് സിംഗറിനെയാണ് ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണ്. ഏത് സംഗീത എല്ലാരും ഇഷ്ടമാണ്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാശിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം?
1: മുത്തേ മുത്തേ.
0: അപ്പൊ ആ പാട്ട് നമ്മുടെ കാശി അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പേരെന്തായിരുന്നു?
1: റാണി.
0: റാണി. ആ, റാണി അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ കാശി ഇതാ പാടാൻ പോവാണ്.

0: അതെ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി കാശി, ഈ പാട്ടൊക്കെ അമ്മ അടിക്കാൻ വരുമ്പോ ഈ പാട്ട് പാടും അല്ലെ, അപ്പൊ അടിയിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും തോന്നുന്നു, ആണോ? അതെ അല്ലെ. അപ്പൊ എന്തായാലും കാശി, അതിമനോഹരമായിട്ട് ആ പാട്ട് നമ്മൾ പാടിയിരിക്കുകയാണ്. നമ്മുടെ റാണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാശി ഇതാ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അടിയൊക്കെ അടിക്കാനൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അമ്മ ഇതാ വീണു. അപ്പൊ പിന്നെ അടിക്കാനൊന്നും വരുന്നില്ല, അമ്മ ഒരു പാട്ടിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് കാശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന കാശിയുടെ മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതായത് IMTV ഇഷൽ മൈലാഞ്ചി പ്രവാസികളുടെ ഒരു ലൈവ് പ്രോഗ്രാമാണ്, അത് കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ലൈവ് വരാറുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാശി, ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യോ?
1: അതിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞ പേര് പറയാം, ഇഷൽ മൈലാഞ്ചിയുടെ, ഒന്ന് ഹാസിമിക്ക, ഒന്ന് ഗിരണങ്ങള്, ഒന്ന് സുധീരങ്ങള്. ഒരു മൂന്നുപേരെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ലൈവ് വരുമ്പോഴും കാശി ഇങ്ങനെ ലൈവ് ചെയ്യണം, എത്ര മണിക്കാണ് എന്നൊക്കെ തരും. നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർ വന്ന് നിൽക്കും, ഓരോ കമന്റ് ചെയ്യും, അവര് പറയുന്ന പാട്ട് പാടിക്കൊടുക്കും, അങ്ങനെയൊക്കെയാണ്.
0: അതെ. അപ്പൊ എന്തൊക്കെയാണ് ലൈവ് ആയിട്ടിരിക്കുന്ന ടൈമില് പെട്ടെന്ന് പെട്ടെന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഏത് പാട്ടാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്?
1: മെലഡീസ് തന്നെയാണ്
0: ചോദിക്കുന്നത്. 80s 90s പഴയ പാട്ടുകളാണല്ലേ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കമന്റ് കിട്ടിയിട്ടുള്ളത് ഏത് പാട്ടിനാണ്?
1: വരാം ഞാൻ
0: വിജയ് ശ്രദ്ധസ് ലൈക്ക് ചെയ്ത പാട്ടിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഏതൊക്കെ പാട്ടാണ് ലൈവില് പാടിയിട്ടുള്ളത്?
1: ലൈവില് ഒരു 10 പാട്ടെങ്കിലും പാടണം ലൈവില്. ഓരോ ദിവസവും എനിക്ക് ലൈവ് ഉള്ളത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിലാണ്. അതില് 10 പാട്ട് വെച്ച് പാടണം. അങ്ങനെ പാടുമ്പോ അങ്ങനെ ഇല്ല, എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാരും കമന്റ് ചെയ്യും.
0: അപ്പൊ ഈ കമന്റ് ചെയ്യുമ്പോ ലൈവായിട്ട് പറയല്ലേ, അപ്പൊ ഇപ്പൊ അറിയാത്ത ഒരു ചിലപ്പോ ഒരു ചില പാട്ടുകൾ അറിയില്ലായിരിക്കും, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഞാൻ പറയും, ഞാൻ അടുത്ത ലൈവ് പാടിത്തരാം, എന്തായാലും ഉറപ്പായിട്ടും പാടിത്തരും, ഞാൻ അടുത്ത ലൈവിലും വരണമെന്നൊക്കെ പറയും.
0: അതെ. അപ്പൊ ഒരുപാട് ആ ഒരു ടൈമിൽ ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യുമോ? ആ ഒരു വ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരിക്കും. ഏത് ടൈമിലായിരിക്കും ഇതിന്റെ ലൈവ് പോകുന്നത്?
1: ലൈവ് രാത്രി 7:30 PM.
0: അതെ, 7:30 ലൈവ് പോകുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പാട്ടൊക്കെ പാടിയാണ് നമ്മുടെ കാശി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പാടിയത് വികാരനൗക എന്ന ഗാനമാണ് പറഞ്ഞതിരിക്കുന്നത്. പക്ഷെ അല്ലാതൊരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് ഇപ്പൊ പാടാവോ?

0: അടിപൊളിയായിട്ട് പാടിയിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ആ ഒരു ഫീലോട് കൂടി പാടണം. അപ്പൊ ഈ ലിറിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കും കാശി ഇപ്പൊ ഒരു പാട്ടിന്റെ ലിറിക്സ് പഠിക്കാൻ?
1: ലിറിക്സ് പഠിക്കാൻ എൻ്റെ ഒരു മാമയുണ്ട്, ജ്യോതി എന്നാണ് പേര്. ആ മാമി എൻ്റെ അമ്മ പറയും ഇത് കണക്ക് പാട്ട് എഴുതി കൊടുക്കണം. മാമി എന്നെ എഴുതി തരും, മാമി എന്നെ പറയും, ഓരോ ലൈൻ വെച്ച് പഠിക്കാൻ പറയും, എന്നിട്ട് പറഞ്ഞു കേൾപ്പിക്കാൻ പറയും അല്ലെങ്കിൽ പാടി കേൾപ്പിക്കാൻ പറയും.
0: അപ്പൊ മാമിയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലേ പാട്ട് ലിറിക്സ്?
1: ഈ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്റെ ഞാൻ എവിടെ പരിപാടി വന്നാലും ആദ്യം പാടുന്ന ഈ പാട്ടാണ്.
0: ഈ പാട്ടായിരിക്കും
1: ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന ഈ പാട്ടിനാണ് പരിപാടിക്ക് എവിടെ പോയാലും.
0: കയ്യിൽ, അതായത് വേദികളിലൊക്കെ കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ ഫീലോടുകൂടി പാടും. പിന്നെ ഏതൊക്കെ വേദികളിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെയും? ഇത്രയും ഒരു ഏജിനിടയ്ക്ക് എത്ര വേദികളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്?
1: ഞാൻ ട്രൂപ്പിൽ തന്നെ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ട്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക്. ആ ട്രൂപ്പിലെല്ലാം കുറെ വേദികളിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ എണ്ണി അങ്ങനെ എടുക്കാൻ പറ്റില്ല.
0: എണ്ണ ഇല്ലാതെ പാടിയിട്ടുണ്ട് അല്ലേ ഒരുപാട്. അതായത് മൂന്ന് ട്രൂപ്പിലായിട്ട് ഒത്തിരി വേദികളിൽ കാശി പാടിയിട്ടുണ്ട്. ലിറിക്സ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പൊ നോക്കിയൊക്കെ പെട്ടെന്ന് ഒരു പാട്ടൊക്കെ പാടണമെങ്കിൽ നോക്കി പാടാറുണ്ടോ? നോക്കിയും പാടാറുണ്ട്. അപ്പൊ നോക്കി പാടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അത് ബൈ ഹാർട്ട് ചെയ്ത് പാടുന്നതാണ് അല്ലേ? അപ്പൊ അങ്ങനെ കാശി ഇങ്ങനെ ആ ഒരു സ്വരമാധുര്യത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കേട്ടറിവാണ്, ഐസ്ക്രീം കഴിക്കരുത്, തണുത്ത വെള്ളം കഴിക്കരുത്. ചിലർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ ഒരു ത്രോട്ടൊക്കെ. അപ്പൊ അതിനെപ്പറ്റി കാശിക്ക് ഇങ്ങനെയാണ്, കാശി ഐസ്ക്രീം ഒക്കെ കഴിക്കോ?
1: ഇല്ല, സാധാ ആഹാരങ്ങൾ കഴിക്കും. ഇങ്ങനെ ചിലർ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഐസ്ക്രീം കഴിക്കരുത്, നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, അങ്ങനെ കഴിക്കരുത്. ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അമ്മ പറഞ്ഞാലും ഞാൻ കഴിക്കാറില്ല. അമ്മ പറയും ഇടയ്ക്കൊന്ന് കഴിക്കുന്നൊക്കെ പറയും. എല്ലാരും വാങ്ങിച്ചും എല്ലാ അമ്മയുടെ കൂട്ടുകാരികൾ തന്നെ പറയും എവിടെയെങ്കിലും പോകുമ്പം മോനെ ഐസ്ക്രീം വേണോ എന്ന് ചോദിക്കാൻ ഞാൻ പറയും വേണ്ട ആൻറ്റി പാടുന്നെന്ന് പറയും.
0: എനിക്ക് അത്ര വിശ്വസനീയമല്ല ഐസ്ക്രീം വേണ്ടാത്ത ഒരു 8th സ്റ്റാൻഡേർഡിലെ കുട്ടി ഇല്ല. അപ്പൊ അത് ആ ഒരു
1: പണ്ട് പാട്ട് ഒരു 4-5 ക്ലാസ്സിലൊക്കെ കഴിക്കുമായിരുന്നു, അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു.
0: അതെ, അപ്പൊ അത് ചെറിയ പ്രായത്തിലെ തന്നെ ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ശബ്ദത്തിന് കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കണം. പക്ഷെ ചിലര് അങ്ങനല്ല, എന്തൊക്കെ പ്രശ്നമാണെങ്കിലും
1: എനിക്ക് എല്ലാരും കഴിക്കാൻ കൊതി വരാറുണ്ട്
0: ആണല്ലേ. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ ഒരു പാട്ടില്ലാത്ത ടൈം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിലൊക്കെ പോവാത്ത സമയത്തൊക്കെ
1: ഇടയ്ക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോ അവിടൊക്കെ കാണുമ്പോ മാമി പറയും എടുത്ത് കഴിക്കും.
0: അതെ, അപ്പൊ നമ്മുടെ കാശി അത് താല്പര്യമുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ കഴിക്കണോ വേണ്ട എന്ന രീതിയാണ്. അപ്പൊ അങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് കാശിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാശി ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാശി ഇനിയും ഒരുപാട് വേദികൾ സജീവമായിട്ട് നല്ല രീതിയിലൊരു സിംഗർ ആയിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ വിജയ് യേശുദാസ് ഒരു പാട്ടിനെ ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ കമന്റ് ചെയ്തു എന്ന് കാശി പറഞ്ഞു. ഇനി വിജയ് യേശുദാസിന്റെ കൂടെ ഒരു വേദി പങ്കിടാനൊക്കെ കാശിക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമ്മുടെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് ഈ ഒരു മണിക്കൂറിൽ ലാസ്റ്റ് ഒരു സോങ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?

0: യെസ്. അപ്പോൾ നമ്മുടെ കാശി ഇങ്ങനെ സംഗീതത്തെ വളരെ ഹൃദയത്തോട് തന്നെ ചേർത്ത് നിർത്തി അതിമനോഹരമായ ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് വേണ്ടി ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇനിയും പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് കാശി, ഈ ഒരു കുറച്ച് സമയം എന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, പാട്ടുകളൊക്കെ കേട്ട് പല സമയത്ത് എനിക്ക് എൻ്റെ കണ്ണിന്ന് വെള്ളം വരെ വന്നു. അത്ര ഇമോഷണൽ ആയിട്ട് കാശി പാട്ടൊക്കെ പാടി നമുക്ക് വേണ്ടി സമ്മാനിച്ചു. നല്ലൊരു സിംഗറായിട്ട് ഇനി ഭാവിയിൽ കാശിയുടെ പേര് സൂരജ് എന്ന് കേൾക്കാതെ കാശിനാഥൻ എന്ന് തന്നെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായ അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: ഫോർ എഫ് എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ ജെ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM. Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
0: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ തുടക്കം. ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ച. ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യമെന്ന ലൈവ് ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഈ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി ഒത്തിരി അറിവുകളും അതിലേറെ സന്തോഷങ്ങളും പങ്കുവെച്ച് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
1: പാർവതിയാണ്.
0: അതെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും വിശേഷങ്ങളും അതൊന്നും കൂടാതെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെയും ഇന്നത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും ഒക്കെ ഞങ്ങൾക്ക് അയക്കാം. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 8848557785. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8848557785. അപ്പോൾ പാർവതി, എന്തുണ്ട് വിശേഷം?
1: സുഖം. നമ്മളെപ്പോഴും ശ്രോതാക്കളുടെ കാര്യങ്ങൾ ചോദിക്കും. നമ്മളിതുവരെ തമ്മി തമ്മി

0: അങ്ങനെ ചോദിച്ചിട്ടേ നമ്മള് നമുക്ക് നമ്മുടെ ശ്രോതാക്കളാണല്ലോ പ്രയോറിറ്റി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ അവരുടെ സുഖവിവരങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ചടപടയെന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുക.
1: അതെ, നമ്മുടെ ഈ ഒരു എന്ത് പറയണ്ടേ, നമ്മളുടെ ഈ സന്തോഷം നിറഞ്ഞ ഈ ഒരു പോസിറ്റീവ് എനർജിയും ചിന്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരൂ അല്ലേ. അപ്പൊ അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ലൈവ് അല്ലേ.
0: അതെ, നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ജിൽ ജിൽ എന്ന് പറഞ്ഞ എനർജിയിൽ നിൽക്കുകയാണ്. അപ്പൊ എനർജി തന്നെ എല്ലാവരും മെസ്സേജ് അയക്കുക.
1: അതെ,
0: എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്.
1: അതെ,
0: അപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്തയോടുകൂടിയാണ് നമ്മളുടെ ഈ ആഴ്ച നമ്മൾ തുടങ്ങിയത് അല്ലേ.
1: അതെ
0: അതെ. അപ്പോ നമ്മളുടെ സലീം സാർ, അതായത് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാർ അന്തരിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. നമുക്ക് ഇപ്പോഴും അതൊരു ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അദ്ദേഹം മരിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഒരു വാക്കാണതില്, നമ്മുടെ ഇന്നസെന്റ് സാറ് മരിച്ചപ്പോ അദ്ദേഹം പറയുന്നു, ഇന്നസെന്റ് ഏട്ടൻ ഇപ്പം മരിച്ചെന്ന് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അദ്ദേഹം ദൂരെ എവിടെയോ ഷൂട്ടിങ്ങിന് പോയിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് സമയമായിട്ടില്ല, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അന്ന് അതൊരു ചിരിയോടുകൂടി നമ്മൾ ആലോചിച്ചെങ്കിലും ഇന്ന് ആ സമയം എത്തിയപ്പോൾ നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ദൂരെ എവിടെയോ ഒരു ഷൂട്ടിലാണെന്നാണ്.
1: അതെ പാർവതി, നമ്മളെ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയാലും ശരി തന്നെ, ഒരിക്കലും നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രിയപ്പെട്ട കലാകാരൻ, പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ മനസ്സിലും നമ്മളുടെയൊക്കെ സ്ഥിരകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ലഹരിയായി നിൽക്കുന്നവരാണ് നമ്മുടെ ഈ ഒരു നടന്മാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കലാകാരന്മാർ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള കലാകാരന്മാരുണ്ട് അല്ലേ, എല്ലാ കലാകാരന്മാരും അങ്ങനെ തന്നെയാണ്, ഓരോ തരത്തിലും ഓരോ സ്ഥിരകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നവരാണ്. അവർ ഒരിക്കലും നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നില്ല. കാരണം എങ്ങനെ വിട്ടുപോകാനാണ്, അവരുടെ ഓർമ്മകൾ എപ്പോഴും നമ്മളിങ്ങനെ, ഇപ്പം സലീമേട്ടൻ അല്ല സലീം സാർ മരിച്ചു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കാണുമ്പോൾ നമ്മൾ മരിച്ചു എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം നമ്മളിൽ ഓരോരുത്തരിലും ജീവിക്കുകയാണ് അല്ലേ. അപ്പൊ അത് മരണം, കലാകാരന് അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് ഒരു കലാകാരന് മരണമില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലേ. അപ്പോ എന്ത് പറയണ്ടേ, ഈ ഒരു അവസരത്തിലും അല്ലെങ്കിൽ ഈ ഒരു വേളയിലും ശരി തന്നെ, നമ്മൾ പല ഇപ്പം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പം വ്ളോഗേഴ്സും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസും ഒക്കെ കടന്നു കയറുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, സലീം സാറിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായി അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങില് ഒരു സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ സമീപനം വലിയ രീതിയിൽ ഒരു ചർച്ച വിഷയമായിരുന്നു ഇന്നലെ അല്ലേ. അത് എത്രയാന്ന് പറഞ്ഞാലും ശരി തന്നെ, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു മൊമെൻറ്റ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അത് മറ്റുള്ളവരും കൂടി ഒന്ന് മനസ്സിലാക്കുക ആ ഒരു നിമിഷം, കാരണം അതൊരു മരണവീടാണ്, ഒരു ദുഃഖത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങളാണ്.
0: അദ്ദേഹം ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട കലാകാരനായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അച്ഛനാണ്,
1: അതെ,
0: ഭാര്യയ്ക്ക് ഭർത്താവാണ്. തങ്ങളെ പ്രിയപ്പെട്ടവരിൽ നിന്ന് പോകുമ്പോഴേ നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ അല്ലേ.
1: അതെ,
0: ആ സമയത്ത് നമ്മൾ ഈ കടന്നുകയറ്റം കുറയ്ക്കുക. നമ്മൾ മാധ്യമ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളെയും കൂടെ നമ്മൾ മാനിക്കേണ്ടത് ഒരു ഒരു ബേസിക് മര്യാദയാണല്ലേ. ഒരു അതിന് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പറയും സിവിക് സെൻസ് എന്ന് പറയും. അപ്പൊ ഒരു ബേസിക് മര്യാദയാണ് മറ്റുള്ളവരുടെ ഇമോഷനെ നമ്മൾ മനസ്സിലാക്കുക,
1: മാനിക്കുക.
0: അതെ, ക്യാമറയുമായി പോകുക, വരുന്ന താരങ്ങളോടെല്ലാം അഭിപ്രായങ്ങളും പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ ചോദിക്കുക. എല്ലാവരും ദുഃഖത്തിനാണ് വരുന്നത്, ദുഃഖാചരണം അറിയിക്കാനാണ് വരുന്നത്. അതിന്റെ ഒരു മിനിമം ഒരു കോമൺ സെൻസ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ മാധ്യമങ്ങളാണ്, പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഇതൊക്കെ എങ്ങനെ അറിയിക്കും. അതിനൊക്കെ ഒരു ലിമിറ്റ് എടുക്കുക, അതായത് ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ വിഷമങ്ങളിൽ അവർക്കൊന്ന് പൊട്ടിക്കരയാനോ അല്ലെങ്കിൽ ചടങ്ങ് ചെയ്യാൻ പോലും മാധ്യമങ്ങൾ അനുവദിക്കുന്നില്ല.
1: അതെ, അവർക്കൊരു പ്രൈവസി കൊടുക്കുക. കാരണം ആ ഒരു നിമിഷത്തിൽ കിട്ടുന്ന പ്രൈവസി എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. കാരണം അവരത് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ അവസാനമായിട്ട് ഒന്ന് അടുത്ത് നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരമാണത്. ആ ഒരു നിമിഷത്തെ മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ അവർക്ക് ആ ഒരു നിമിഷം ഒന്നും മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷെ ഏതായാലും ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരള പോലീസ് പറയുന്ന ഇതിൻ്റെ ഈ ഒരു ക്യാമറയുമായി നമ്മൾ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്ന നിയമവശങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ കേരള പോലീസ് അല്ലേ. അപ്പോൾ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ അതുപോലെ തന്നെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് ഓരോരുത്തരുടെ

0: ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലേ, ഒരു സന്തോഷ നിമിഷങ്ങളിൽ ചെന്ന് നമ്മൾ അത് ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് അത് അവർക്കും ഒരു സന്തോഷമായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഒപ്പിയെടുക്കുക എന്നുള്ളത് വേണം ചെയ്യാനെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ മറ്റുള്ള ഒരാളുടെ ആ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും കേരള പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ അല്ലേ,
1: അങ്ങനെ കൂടുതലും നമ്മൾ മരണവീട്ടിൽ നിന്നല്ല, ഇപ്പോൾ ഒരു സ്ത്രീകളാണെങ്കിൽ കൂടിയും അവർ സ്റ്റാർ ആണ്, അവർ ആക്ട്രസ് ആണ്, ഹീറോയിൻ ആണ്, എന്ത് തന്നെ ആണെങ്കിലും ദേ ആർ ഹ്യൂമൻസ് അല്ലേ. കാരണം അവരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് എപ്പോഴും നമ്മളെല്ലാം കവേർഡ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്താലും ഈ ക്യാമറ കണ്ണുകളിലൂടെ അവരെ ചെന്ന് കാണുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പോസിങ്ങിൽ പിന്നീട് ഫോട്ടോസായി വരാറുണ്ട്. ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കേസുകൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു നിയമം നമ്മുടെ ഗവൺമെൻറ് എടുത്തതിൽ അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യണം. കാരണം എല്ലാവർക്കും അവരവരുടെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്.
0: അതെ. അപ്പം എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്ന ഈ ഒരു സമയങ്ങളിൽ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, കാരണം പലർക്കും അതൊരു ഇപ്പോഴത്തെ ഈ ഒരു ആധുനിക ലോകത്ത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു മൊബൈലും കൊണ്ട് ചെന്ന് മറ്റുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ അവർക്കതൊരു റീച്ച് കിട്ടുക, ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു, ചിലർക്കതൊരു ക്രേസ് പോലെയാണ്. പക്ഷെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെയാണ് പലരും അതിനകത്തേക്ക് ഇടപെടുന്നത് ചെയ്യുന്നത്. അവരുടെ സെൽഫിഷ്നെസ് ആയിട്ടുള്ള ചില മൊമെന്റ്സുകൾ അല്ലേ, കാരണം അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർ എങ്ങനെ റീച്ച് ാകാം അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യം ഇടണം, ആദ്യം അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള ഒരു ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആവാം പക്ഷേ ഇതിന് പിന്നിൽ. പക്ഷേ അതിന് പിന്നിൽ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യങ്ങളുടെ ചെറിയ ചെറിയ വികാരങ്ങൾ അവർ മറന്നു പോകുന്നു.
1: ചിന്ത പോലും ആർക്കും ഇല്ല, എന്റെ അച്ഛനാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആഘാതമായ ഒരു ദുഃഖത്തിലാണ് ഞങ്ങൾ എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇതും ആരും കാണിക്കുന്നില്ല. അവർക്കൊന്ന് കരയാനോ ഒന്ന് പൊട്ടിക്കരയാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും ആർക്കും പറ്റുന്നില്ല. കാരണം അപ്പോഴേക്കും ക്യാമറ കണ്ണുകൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ചെന്ന് പെടുകയാണ് ചെയ്യുന്നത്.
0: അതെ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ അനുമതിയില്ലാതെ ഇനി അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി കഴിഞ്ഞാൽ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിയമ നടപടികൾക്ക് കാരണമാകും. കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള ഒരു അവകാശമാണ്, ഒരു മൗലിക അവകാശമാണ് ഇത്, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ. മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇതൊക്കെ അവരുടെ അടിസ്ഥാനപരമായ അവകാശത്തോടും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തോടും ഉള്ളൊക്കെ ഒരു വെല്ലുവിളിയാണ്. അതിനൊന്നും മറ്റുള്ളവരിലേക്ക് ഒരു ബുദ്ധിമുട്ടാകാതെ ഓരോരുത്തരും ശ്രമിക്കുക.
1: അതെ അതെ, ഇത് നിയമം അല്ല, നമ്മൾ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാം. അപ്പം നമ്മളോട് ഇങ്ങനെ ഒരാൾ പ്രതികരിച്ചാലോ കാണിച്ചാലോ നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് നമ്മളും സ്വയം ചിന്തിച്ച് തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവർക്കും അവരവരുടെ പ്രൈവസി കൊടുക്കുക, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവരും കുറച്ചൊക്കെ നമ്മൾക്ക് സ്റ്റാർഡമൊക്കെ ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, പക്ഷെ അവരും മനുഷ്യരാണ്, അവരെ കൂടെ പരിഗണിക്കേണ്ടതാണെന്നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അപേക്ഷ.
0: അതെ, ഒരിക്കൽ കൂടി പറയാം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 Section 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളൂ അല്ലേ. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്കും ഉണ്ടാവും അവരുടെ സ്വകാര്യതകളിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ അല്ലേ പർവ്വതി. അപ്പോൾ ഏതായാലും നമുക്കൊരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം നമ്മൾക്ക് അവരുടെ ആ ഒരു സ്വകാര്യ കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും കൂടുതൽ എനർജി ആയിട്ടും ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
1: ഞാൻ ബിനഗുവേരയാണ് അല്ലേ. അപ്പോൾ പാർവതി, നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയണ്ടേ? അപ്പോൾ അറിയണ്ട, അവർ നമ്മളെ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555 8785 അല്ലേ.
0: നമ്പർ ഒരിക്കൽ കൂടി, 8848555 8785. എല്ലാവരും ചടപടി ചടപടിയെന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചോളൂ, ഞങ്ങളിങ്ങനെ വെയിറ്റിംഗിലാണ്.
1: അതെ, അപ്പോൾ എന്താ പറയുക, മഴയുടെ ഒരു ചാഞ്ചാട്ടമൊന്നും നിന്നിട്ടില്ല അല്ലേ. മഴ അലർട്ട് കൊണ്ട് ഇന്ന് 2-3 ജില്ലകളിൽ അവധി, സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ കൊല്ലം ജില്ലയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏതായാലും ശരി തന്നെ, ഈ ഒരു മഴയോട് സംബന്ധിച്ച് നമുക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങളാണ്, ഒരുപാട് സൂക്ഷിക്കണം, നമ്മൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് ഇത് എന്നൊക്കെ എപ്പോഴും എപ്പോഴും നമ്മൾ അലേർട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അലേർട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്, ഷിഗല്ല അല്ലേ. അപ്പോൾ അത് ഈ ഒരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ രോഗമാണ് ഈ ഷിഗല്ല എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും മലിനമായ ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അതുമല്ലെങ്കിൽ രോഗബാധിതരുമായുള്ള സമ്പർക്കം മൂലമൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷിഗല്ല വരുന്ന ഈ ഒരു സമയത്ത് ക്വാറന്റൈൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ്, ഇതൊരു അലേർട്ടായിട്ട് തന്നെ കരുതുക. എല്ലാവരും നല്ല ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക അല്ലേ.
0: അതെ, ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 123 പേർക്കാണ്. അപ്പോൾ എല്ലാവരും

0: പ്രത്യേകിച്ച് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും എല്ലാവരും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോകുക. കാരണം ഇനിയൊരു നിപ്പ പോലെയോ അല്ലെങ്കിൽ ഒരു കൊറോണ പോലെയോ നമുക്കുണ്ടാവരുത്. അതിനുവേണ്ടി നമ്മളും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. അംഗൻവാടിയിലൊക്കെ പോകുന്ന കൊച്ചു കുട്ടികൾ കാണും, അപ്പോൾ അവരെയൊക്കെ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ.
1: അതെ, അംഗനവാടികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഷിഗല്ല ബാധയുടെ പശ്ചാത്തലത്തിൽ അംഗനവാടികളിൽ ജാഗ്രത പുലർത്തണമെന്ന് നമ്മുടെ മന്ത്രി ബിന്ദുകൃഷ്ണ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുദ്ധീകരിച്ചതോ അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയതോ ആയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതുപോലെ തന്നെ ഭക്ഷണവും ശ്രദ്ധിക്കണം. രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തെ ആശുപത്രിയിൽ കുഞ്ഞുങ്ങളെ എത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗനവാടിയും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കുമൊക്കെയാണ് ഈ രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്, അവരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ഈ ഒരു രോഗം വന്നാൽ പകരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ രോഗം വരാതെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്.
0: കൂടുതലും എല്ലാവരും ശുചിത്വം ഉറപ്പാക്കുക. വയനാട്ടിലെ സ്കൂളിൽ 164 വിദ്യാർത്ഥികൾക്ക് വയറിളക്കം ഉണ്ടായിരുന്നു, പക്ഷേ അത് സ്ഥിരീകരിച്ചു, ഷിഗല്ല അല്ലായിരുന്നു. എന്നിരുന്നാലും കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിഹീനമല്ലാത്ത തട്ടുകടകളൊക്കെ പൂട്ടു വീഴും എന്നാണ് നമ്മുടെ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുക. ഒന്നാമത് മഴയും കൂടിയാണ്, കൂടാതെ പനി പടരുന്നുണ്ട്, കുട്ടികൾക്ക് വൈറൽ പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ പനിയുള്ള കുട്ടികളെ പോലും സ്കൂളിൽ വിടാതെ വീട്ടിൽ നോക്കണം എന്നാണ് നമ്മളുടെ ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. കോവിഡ് പോലെ ഇനിയൊരു കോവിഡോ ഒരു നിപ്പയോ പോലെ ഇനിയൊരു സംഭവം നമ്മുടെ കേരളത്തെ ബാധിക്കരുത്. അത് ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ ജീവനാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണ്. ജില്ലയിൽ വൈറൽ പനി പടർന്നു പിടിക്കുന്നതിനാൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. സ്കൂൾ വിദ്യാർത്ഥികൾ പനി ലക്ഷണം കണ്ടാൽ സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
1: അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രോതാക്കളുടെ ആരോഗ്യം നമ്മളുടെ കൈകളിലാണ് അല്ലേ? നമ്മളുടെ ശ്രോതാക്കളുടെ ഓരോ മെസ്സേജുകളും നമ്മളുടെ എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ആരോഗ്യവും ശ്രോതാക്കളുടെ ആരോഗ്യവും ഒക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എപ്പോഴും എപ്പോഴും എപ്പോഴും നിങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അല്ലേ?
0: അതെ, എല്ലാവരും വിചാരിക്കും നമ്മൾ രാവിലെ വന്ന് പേടിപ്പിക്കുന്നു.
1: അതെ, ഇത് പേടിയല്ല, ഇത് എപ്പോഴും ജാഗ്രതയായിട്ട് തന്നെ കരുതുക. ഓരോ നിമിഷവും ഞങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിക്കും അല്ലേ? നമ്മളിങ്ങനെ ഓരോന്ന് ഇപ്പം നമ്മുടെ അമ്മമാർ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറയാറില്ലേ, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്ക് എപ്പോഴും പറയാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അവരോട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തിനാണ് എപ്പോഴും പറയുന്നതെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർക്കത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ എപ്പോഴും ഒരാളിങ്ങനെ പറയാനുണ്ടാകുമ്പോൾ, ഒരാൾ കെയർ ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും അത് ചെയ്യാനുള്ളൊരു ചെയ്യാൻ തോന്നും അല്ലേ? അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളെല്ലാവരും എന്ന് പറയുക.
0: അതേപോലെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളുടെ അമ്മയായി സഹോദരിയായിക്കെ ഞങ്ങൾ റേഡിയോ സാന്ത്വനം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം എല്ലാവരും മെസ്സേജ് അയക്കുക അല്ലേ?
1: അതെ. അപ്പോൾ മെസ്സേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം പാർവതി, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് വായിക്കുമ്പോൾ നമ്മുടെ അജിത് അടിമാലി, ഗുഡ് മോർണിംഗ് ബൈ അജിത് അടിമാലി എന്നിട്ടിട്ടൊരു ഹേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അജിത്, നല്ല സന്തോഷപൂർവ്വമായ നല്ലൊരു പ്രഭാതം ഞങ്ങളും തിരിച്ചും നേരുകയാണ് അല്ലേ? അപ്പോൾ അടിമാലിക്കാർക്കൊക്കെ സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് അജിത്തിന്. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടനാണ്, വയനാട്ടിൽ നിന്നും. ബീന മാം, പാർവതി മഴയിൽ കുതിർന്ന ഒരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചും രാജൻ ചേട്ടന് മഴയിൽ കുതിർന്ന ഒരു ദിനം തന്നെ ആശംസിക്കുന്നു. ഹെൽത്തൊക്കെ നല്ല നേരെയായി എന്നൊക്കെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ പാർവതി?
0: അതെ, അതേപോലെ ഞങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറയുക. ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗിൽ ഇരിക്കുകയാണ്.
1: അതെ, അപ്പം നമ്മുടെ സിന്ധു ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പ്രോഗ്രാംസ് എല്ലാം സൂപ്പറാണ് എന്നാണ്. ഇന്നത്തെ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ലോണം പാടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഭാവിയുള്ള കുട്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ഗെസ്റ്റ് ഓഫ് ദി ഡേ കുറിച്ച് ആയിരിക്കാം ചേച്ചി പറഞ്ഞത്. പക്ഷേ നല്ല ഒരു അഭിപ്രായമാണ് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. ആ മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് സിന്ധു ചേച്ചി, ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു അഭിപ്രായങ്ങളൊക്കെ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സിന്ധു ചേച്ചിക്കും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ കലച്ചേച്ചി വന്നിട്ടുണ്ട്, വച്ചതേ ഉള്ളൂ, തിരക്കായിരുന്നു, കൊള്ളാമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് പാർവതിക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ, ഇന്നലെ പാർവതി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കലച്ചേച്ചി നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിരുന്ന സമയത്ത് നമുക്ക് കലച്ചേച്ചി കുറച്ച് സ്വീറ്റ്സും

0: കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നു കലചേച്ചി, ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചു കേട്ടോ.
1: ഞാൻ മിസ് ചെയ്തു.
0: അതെ, പിന്നെ പാർവതിയെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഇന്നലെ പാർവതി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളൊരു ദിവസം വരാം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എന്നെയും ബീനക്കുട്ടിയെയും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി, കാരണം കലചേച്ചി ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു നിമിഷം തന്നെ ഞാൻ എത്തിയിരുന്നു. പക്ഷെ എവിടെയോ വെച്ച് ഞങ്ങളൊന്ന് മിസ്സായിപ്പോയി. സാരമില്ല കലചേച്ചി, ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് അല്ലേ, അതുപോലെ അല്ലേ.
1: ഞാനും ബീനശേഷി ഇനിയും വെയിറ്റിംഗ് ആണ്.
0: അപ്പോൾ നമ്മുടെ സദാശിവൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വലിയൊരു മെസ്സേജൊക്കെ തന്നെയാണ് സദാശിവൻ സാർ അയച്ചിരിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി കാര്യം അവതരിപ്പിക്കുന്ന പാർവതിക്കും ബീന ഗുവേരയ്ക്കും സുപ്രഭാതം എന്ന് പറഞ്ഞൊരു ഹാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സാറിനും ഞങ്ങൾ തിരിച്ച് നല്ലൊരു സുപ്രഭാതം നേരുന്നു.
1: അതേപോലെ ആ ഹാർട്ട് ഞങ്ങളും തിരിച്ചയച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഹാർട്ട്. എൻ്റെയും ബീനശേഷിയുടെയും മാത്രമല്ല, നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഫുൾ ഹാർട്ടാണ് അവിടെ തന്നിട്ടുണ്ട്. സേഫാക്കി വെക്കുക.
0: അതെ, പുത്തൻ കാലം സ്വകാര്യത നഷ്ടപ്പെടുന്ന കാലമായി മാറിയിരിക്കുന്നു എന്നതിന് മരണ വീട് പോലും ഇടമാകുന്ന കാലമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത അംഗീകരിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷ കിട്ടും എന്നറിയിച്ചതിൽ ഏറെ സന്തോഷം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, കാരണം ഓരോ നിമിഷങ്ങളിലും നമ്മളത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക അല്ലേ.
1: അതെ, നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും പറയാണ്, പോകരുത്, പണി കിട്ടും.
0: അതെ, പുത്തൻ അറിവുകളുടെ വാതായനം തുറക്കുന്ന ഇത്തിരി നേരം ഒത്തിരി കാര്യം വളരെ ജനോപകാരപ്രദമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അറിവിൻ്റെ പാത തുറക്കുന്ന ഇത്തിരി നേരം ഒത്തിരി കാര്യം റേഡിയോ സാന്ത്വനത്തിൻ്റെ അഭിമാനമാണെന്ന് പറയുവാൻ മടിയില്ല. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. വളരെ വളരെ വളരെ സന്തോഷം തരുന്ന വാക്കുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്.
1: രാവിലെ വന്നപ്പോഴേ ഞങ്ങൾ രണ്ടും ഭയങ്കര എനർജി ആയിരുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ഞങ്ങൾ 100 ഇരട്ടി എനർജിയിലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കളറായി.
0: അതെ, തീർച്ചയായിട്ടും ഇങ്ങനെ കളറാക്കാൻ വേണ്ടി ഇനിയും നമ്മുടെ ശ്രോതാക്കൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക അല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തിരക്കൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലേ. മടി എന്നുള്ളതിലല്ല, ചിലപ്പോൾ ഒരു പക്ഷേ സമയം ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ആ ഒരു സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചോളൂ അല്ലേ.
1: ഞങ്ങളിലേക്ക് എത്തിക്കാം നമ്പർ 8848 5785. അപ്പോൾ ഭീനശേഷി, നമുക്ക് 10:30 ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യം

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം
3: പാർവതിയാണ്.
2: അതെ, ഒത്തിരി ഒത്തിരി വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞതല്ലേ പാർവതി. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒന്ന് പറയാം. 8848558785.
3: നമ്പർ ഒരിക്കൽ കൂടി 8848558785. എല്ലാവരും വിശേഷങ്ങളൊക്കെ അയക്കുക, ഞങ്ങളിങ്ങനെ മെസ്സേജസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിശേഷങ്ങൾ അയക്കുക.
2: അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ബാബുരാജൻ സാർ ഒരു കുസൃതി ചോദ്യമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കുസൃതി ചോദ്യം അവരിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല. എന്താണ് കാരണം എന്നാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും തല പുകയാൻ ശ്രമിച്ചോളൂ. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. അല്ലേ, ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാനൊന്ന് പറയാം. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല. എന്താണ് കാരണം എന്നാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ പോരട്ടെ. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് പാർവതി ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്?
3: പൂട്ട് വീഴുന്നു എന്നും പറഞ്ഞ ഇന്നൊരു പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്, എല്ലാവരും കണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. 52 ദിവസത്തേക്ക് ഇനി ട്രോളിംഗ് ആണ്. മീനൊക്കെ ഇഷ്ടമാണോ മീന ചേച്ചി?
2: ആ ഒരു വിധമൊക്കെ.
3: അപ്പൊ പൂട്ട് വീണിട്ടുണ്ട്.
2: പക്ഷെ മീൻ മാത്രം കൊതിച്ചിരിക്കുന്നവർക്ക് ഒരു ഇടുത്തി പോലെയാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്.
3: 52 ദിവസം അവരിൽ നിന്ന് സഹിക്കണം. ട്രോളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ബന്ധിപ്പിച്ചിട്ടാണ് ഇത്തവണ ട്രോളിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് കൊല്ലത്ത് മാത്രമാണ് ഈ ട്രോളിംഗ് വേണ്ടിയിട്ട് ഇങ്ങനെ പൂട്ടിട്ട് ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത്. അപ്പോ 52 ദിവസം മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകില്ല. നമ്മുടെ അതിഥി തൊഴിലാളികളെല്ലാം തിരിച്ചു പോയിട്ടുണ്ട് അവരുടെ വെക്കേഷൻ ഒക്കെ ആഘോഷിക്കാനായിട്ട്.
2: എന്തായാലും അവര് രക്ഷപ്പെട്ടു അല്ലേ. കാരണം ഇനി അവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ. ഇപ്പൊ ഇനിയിപ്പോ ആ ഒരു ട്രോളിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും തിരികെ എത്തുന്നതായിരിക്കും. ഏതായാലും മീനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രശ്നമാണ്. ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് ട്രോളിങ്ങിനെ കുറിച്ച്.
3: അതെ, ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ വിപണനം നടത്തുന്നതിന് വാടി, പോട്ട്, കൊല്ലം, നീണ്ടകര ഹാർബറുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് രക്ഷാപ്രവർത്തനത്തിനായി 3 ബോട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തങ്കശ്ശേരി, നീണ്ടകര, അഴീക്കൽ ഹാർബറുകൾ കേന്ദ്രീകരിച്ച് ഇവ പ്രവർത്തിക്കും. മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ്, തീരദേശ പോലീസ് എന്നിവർക്കൊക്കെയാണ് പുറമെ നമ്മൾ കടലിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച് പരവൂർ മുതൽ അഴീക്കൽ വരെ കടലിൽ തീരദേശ രംഗത്ത് ഇന്ന് ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പ് നൽകുന്നതായിരിക്കും. എല്ലാവരും അറിയിപ്പ് അനുസരിച്ച് മാത്രം കടലിലേക്ക് പോകുക. ഒന്നാമത് ഇപ്പം നല്ല പ്രതികൂല സാഹചര്യമാണ്, കാലാവസ്ഥ ശരിയല്ല. അപ്പം ചെറിയ വള്ളങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ അറിയിപ്പ് തരുന്നത്. സാഹചര്യം മനസ്സിലാക്കി, കാലാവസ്ഥ മനസ്സിലാക്കി മാത്രമേ ചെറിയ

0: വള്ളങ്ങൾ പുറപ്പെടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ബോട്ടുകളിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, പീലിംഗ് തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്ക് സൗജന്യ റേഷൻ നൽകുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ക്ഷേമനിധിയിലെ അംഗങ്ങൾക്കാണ് ആനുകൂല്യം ഉള്ളത്. നീണ്ടകര പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, തങ്കശ്ശേരി, അഴീക്കൽ ഹാർബറുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യന്ത്ര മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരവും നങ്കൂരമിടലും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അപ്പോ ട്രോളിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മീൻ കൊതിയന്മാരും കൊതിച്ചുകൾക്കും ഒക്കെ ഇനിയിപ്പോ ഒരു ചെറിയ രീതിയിലൊരു പൂട്ടൊക്കെ വീഴും
1: ഉറപ്പായിട്ടും. കാരണം അവരിപ്പോഴേ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ചിലര് മീറ്റ് കഴിക്കാത്തവരുണ്ടാവും അല്ലേ. അപ്പൊ അവർക്ക് ചെറിയ ചിലരാണെന്നെങ്കിൽ വലിയ മീനൊന്നും കഴിക്കാത്തവരുണ്ടാവും, കുഞ്ഞു മീൻ കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ചില സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ ബുദ്ധിമുട്ടുന്നത്.
0: അതേപോലെ നിരോധനം ലംഘിച്ച് ട്രോളറുകൾ കടലിൽ പോകുന്നത് തടയാൻ നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ മേഖലകളിലെ എല്ലാ മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടണം എന്നാണ് നമ്മളുടെ ഗവൺമെന്റ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 3 ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ഇളവ് നൽകുന്നതും ആയിരിക്കും.
1: അതെ, എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് പോകരുതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകളൊക്കെ ഈ വലയിൽ കുടുങ്ങുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ.
0: അതേപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു അത്താണിയാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു, അതായത് നമ്മൾ പറഞ്ഞല്ലോ റേഷൻ കാർഡിൽ വഴി എല്ലാവർക്കും ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാവരും ഒരു അറിയാം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സ്കൂളൊക്കെ തുറക്കുകയാണ്, അപ്പോൾ ട്രോളിംഗ് ആണ്. എന്നാലും എല്ലാവരും നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു കരുതലിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ച് വീട്ടിലിരിക്കുക
1: അല്ലേ. അപ്പൊ കുറച്ച് സങ്കടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ മീൻ കഴിക്കാം അല്ലേ. അപ്പോ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്നും വായിച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, സാന്ത്വനം. ഇന്ന് ആതിര അവതരിപ്പിച്ച സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ കാശിനാഥനുമായുള്ള അഭിമുഖം വളരെ വളരെ മനോഹരമായിരുന്നു എന്നാണ് ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബീന മാം, പാർവതി ലൈവ് സൂപ്പർ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഷീജ ചേച്ചി. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ ഓരോ പ്രോഗ്രാമും കേൾക്കുന്നതും കേട്ടിട്ട് അതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ എന്താ പറയുക എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൊമെൻസ് ആണ് നൽകുന്നത്. അത് ഇനിയും ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഷേചേച്ചി സുഖമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഷേചേച്ചി മഴയൊക്കെ ഉണ്ടോ, കൊട്ടും കുരയൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കട്ടെ.
0: സാധാരണ രാവിലെ അങ്ങനെ ഒരു മെസ്സേജ് ആണ് നമുക്ക് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ പുറത്ത് മഴയായിരിക്കും. നമുക്ക് ഓണേറിൽ കയറി കഴിഞ്ഞാൽ മഴയുടെ കാര്യങ്ങൾ അറിയുന്ന നമ്മൾ ഷീജച്ചേച്ചിയുടെ മെസ്സേജിലൂടെയാണ്.
1: അതെ,
0: അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും ഷീജച്ചേച്ചി അല്ല എല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585. സാന്ത്വന നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, കേട്ടുകൊണ്ടിരിക്കുക അല്ലേ.
1: അതെ, അപ്പോൾ നമ്മുടെ സുജചേച്ചി പറയുന്നത്, ഹായ് ഗുഡ് മോർണിംഗ് ബീന ആൻഡ് പാർവതി, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും നല്ല ഒരു ദിവസം വിഷ് ചെയ്യുന്നു. എനിക്ക് ചന്ദന ലേപ സുഗന്ധം എന്ന ഒരു സോങ് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വച്ച് തരുന്നതായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു ലൈവിൽ വെച്ച് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ സുജചേച്ചി സുഖമാണോ? സുഖമാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞങ്ങൾ നേരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ വനജ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വനജ തിരുമുല്ലാവരം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം നല്ല പരിപാടികളാണ്, നല്ല അറിവുകൾ തരുന്നുണ്ട്. എനിക്ക് അവളുടെ രാവുകൾ എന്ന സിനിമയിലെ ഉണ്ണി ആരാരുരു എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വനജ ചേച്ചിക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ആ പാട്ട് വെച്ച് തരാം കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു. വനജ ചേച്ചിയുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊരു എന്താണ് പേര് എന്നറിയില്ല, ഒരു ഹായ് വന്നിട്ടുണ്ട്. ഏതായാലും ശരി തന്നെ, എന്തായാലും ആ ഹായ് അയച്ചത് ആരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക, ഞങ്ങൾക്കറിയേണ്ട ആരാണ് എന്നുള്ളത്. ഏതായാലും ശരി തന്നെ, നമ്മുടെ പേരില്ലാത്ത ഈ ഒരു ശ്രോതാവിന് നമ്മളും ഒരു നല്ല ബിഗ് ഹായ് തന്നെ കൊടുക്കുകയാണ് അല്ലേ.
0: കുറച്ച് നാളായി നമ്മളോട് ഇങ്ങനെ പേര് പറയാതെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിക്കും.
1: അതെ, ഇത് പക്ഷേ അതല്ല, ഇത് പുതിയ ഒരാളാണെന്ന് തോന്നുന്നു, പുതിയൊരു ശ്രോതാവാണെന്ന് തോന്നുന്നു. പക്ഷേ ഏതായാലും നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു പേര് എങ്കിലും നിങ്ങൾ അത് എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക എന്നുള്ളത്.
0: കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് ഞങ്ങൾക്കറിയാം. അപ്പൊ ഇനി വരുന്നവർ പേര് സ്ഥലവും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്.
1: അതെ, നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് റേഡിയോ സന്ദന 90.4 FM ഓരോരുത്തരും നമ്മുടെ ഓരോ ശ്രോതാക്കളെയും കാണുന്നത് അല്ലേ. അപ്പോൾ വേറെ നമുക്ക് രമേശ് സാറ് ഒരു

0: മെസ്സേജ് അയച്ചിരിക്കുന്നു. ബീന പാർവതി നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമസ്തേ സാർ, നമസ്തേ. രാവിലെ നല്ലൊരു പ്രഭാതം തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ 10:42 ആയിരിക്കുകയാണ്, അടുത്തൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോളൂ. ഏതായാലും നമുക്കൊരു ബ്രേക്ക്, നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
1: ഞാൻ വീന ഗുവേരയാണ്. പാർവതി, നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞാലോ? 8858558785, ഇതാണ് വാട്സ്ആപ്പ് നമ്പർ. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, പേരുകൾ പറയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ, അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പറയാനൊരു എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് അല്ലേ?
0: അതെ. പേര് കിട്ടിയോ വീണശേഷി?
1: ഇല്ല, നമുക്ക് പേര് പറയാത്ത വേറൊരാളുണ്ട് എന്നുള്ളതറിയാലോ. നമുക്ക് ഒരു ദൃഷ്ടദ്യുമ്നൻ ഉണ്ട്. നമുക്ക് അത് എന്താണ്, അദ്ദേഹം നമുക്ക് അയച്ചിട്ടുണ്ട്, ഹായ് ബീന, ഹായ് പാറു എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഹായ് ദൃഷ്ടദ്യുമ്നൻ, ഞങ്ങളുടെ നാക്ക് ഉളുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടേന്ന് അറിയാം.
0: ആണോ, അതോ ഇനി ഒറിജിനൽ പേരാണോ എന്നറിയില്ല.
1: അല്ല, ഒരിക്കലും ആയിരിക്കില്ല. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ചോദ്യത്തിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പേര് തന്നത്. അപ്പോൾ ഏതായാലും നല്ല പേരാണ് അല്ലേ?
0: അതെ.
1: അപ്പൊ നമുക്ക് നല്ലൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്.
0: സ്വന്തമായിട്ടിട്ട പേരാണെങ്കിലും നല്ല പേരാണ്.
1: അതെ, നല്ലൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്.
0: അതെ.
1: അപ്പോൾ നമ്മുടെ സുജി ചേച്ചി നമുക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ചേച്ചി ചോദിച്ച ചന്ദനലേപ സുഗന്ധം എന്നുള്ള പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത്ര മനോഹരമായൊരു പാട്ടായിരുന്നു അതെല്ലാം കേട്ടിട്ട്. നമുക്കൊരിക്കലും എന്താ പറയുക, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പും തോന്നാതെ, എത്ര കേട്ടാലും മടുപ്പ് തോന്നാത്ത ഗാനങ്ങളിൽ ഒന്നാണ് ആ ഒരു ഗാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു താങ്ക്സ് ഒക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജം ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. രാജം മുഖത്തിലെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മകളുടെ ഡെലിവറിക്ക് വേണ്ടി നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്, എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. ബീനക്കുട്ടി സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് രാം ചേച്ചി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരോടൊപ്പം ഉണ്ട്. അപ്പോൾ നല്ലത് വരട്ടെ, നല്ലൊരു കുഞ്ഞുവാവയൊക്കെ ആയിട്ട് പെട്ടെന്ന് വായോ ഇല്ലേ. അപ്പോൾ എനിക്ക് സുഖം തന്നെയാണ്, രാം ചേച്ചിക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അവളോട് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ പറയുക,
0: അതേപോലെ ഞങ്ങളെ അറിയിക്കുക എന്താണ് ആ വിശേഷം എന്നുള്ള സന്തോഷ വാർത്ത. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കും മെസ്സേജ് ഇടുക, നാളെ രാവിലെ ഞങ്ങൾ ആ വിശേഷമായിട്ടായിരിക്കും വരുന്നത്.
1: അതെ, തീർച്ചയായിട്ടും കുഞ്ഞുബാവയ്ക്ക്, പിറക്കാൻ പോകുന്ന കുഞ്ഞുബാവയ്ക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇനി അയക്കേണ്ട നിങ്ങളുടെ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8858585.
0: നമ്പർ ഒരിക്കൽ കൂടി, 8848558785. എല്ലാവരും മെസ്സേജ് ചെലവിടാൻ അയച്ചോളൂ. വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഊർജ്ജസ്വലരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുക.
1: അതെ, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പോലീസ് ക്യാൻറ്റീൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുകയാണ്. പോലീസുകാരൊക്കെ ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുമല്ലേ. അപ്പോൾ അത് നമ്മുടെ ആധാറുമായി ബന്ധിപ്പിക്കുകയാണ്. കേരള പോലീസിൻ്റെ ക്യാൻറ്റീൻ സംവിധാനത്തിൽ കൂടുതൽ സുതാര്യതയും അതുപോലെ തന്നെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ക്യാൻറ്റീൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാൻറ്റീൻ ആനുകൂല്യങ്ങൾ അർഹരായ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വിരമിച്ച ജീവനക്കാർക്കും മാത്രമായി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായിരിക്കും പാർവതി അതിന് കാരണം?
0: നമുക്കിനി വരും ദിവസങ്ങളിൽ പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അപ്ഡേഷൻ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാനുണ്ട്.
1: അതെ, അപ്പോൾ ആ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പാർവതിയോട് ചോദിച്ചില്ലേ. അപ്പോൾ ഇതാണ് കാരണം. കാർഡ് ദുരുപയോഗം തടയുന്നതിനും കൃത്യമായ വിവരശേഖരണം സാധ്യമാക്കുന്നതിനും ഈ ഒരു നടപടി സഹായകരമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും വിവരങ്ങൾ പുതുക്കി ശേഖരിക്കുന്ന എല്ലാ നടപടികളും പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ വിവിധ പോലീസ് ക്യാൻറ്റീനുകളിലും ഈ ഒരു സംവിധാനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതായിരിക്കും. ആധാറുമായി ബന്ധിപ്പിച്ച ശേഷം ക്യാൻറ്റീൻ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും അതുപോലെ തന്നെ സുരക്ഷിതവുമാക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ജാഗരൂകരായി ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പാർവതി പറഞ്ഞില്ലേ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്?
0: അപ്പോൾ നമ്മൾ പോലീസുകാരുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമുക്കൊരു അപ്ഡേഷനും കൂടിയുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നുള്ള യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അറിയിച്ചാൽ ഉടനെ നടപടിയാണ് എന്നാണ് ട്രാഫിക് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ എല്ലാവർക്കും പണി കിട്ടും.
1: അതെ
0: അതെ
1: അതെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാ ചേട്ടന്മാരും ഒന്ന് സൂക്ഷിച്ചോളൂ.
0: അതെ, ഇവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. യാത്രക്കാരിൽ നിന്ന് അമിത തുക ഈടാക്കുന്നതായും മീറ്റർ പ്രവർത്തിപ്പിക്കാത്തതായും സവാരി നടത്തുന്നതായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഓട്ടോ ചേട്ടന്മാരും സൂക്ഷിക്കുക.
1: അതെ, ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ പറയുമ്പോഴും എല്ലാവരും അങ്ങനെയല്ല. പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, പല ഓട്ടോ ചേട്ടന്മാരും നമ്മളുടെ ഒരു കുടുംബത്തിലെ നമ്മുടെ ചേട്ടനെ പോലെ നമ്മുടെ അച്ഛനെ പോലെ നമ്മളോട് സമീപിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ബാധകമാകും പോലെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്രക്കാരോട് ഇതുപോലെ ആവശ്യമില്ലാത്ത രീതിയിൽ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് ബാധകം.
0: അതെ, ഓട്ടോ ചേട്ടന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, നമ്മളെ സുരക്ഷിതമായി ഒരിടത്ത് നിന്ന് കൊണ്ടുപോയി സുരക്ഷിതമായി ഇറക്കുന്ന അവരുടെ ഒരു ഡ്യൂട്ടി ഭയങ്കര മനോഹരമാണ്. ചില സമയങ്ങളിൽ അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് റിട്ടേൺ ഓട്ടോ അവർ കാലിയായിട്ട് പോയെങ്കിലും നിർത്തിയിട്ട് ചോദിക്കും, മോളെ കയറുന്നു ആ ജംഗ്ഷൻ വരെ ഞാൻ ആക്കാം എന്നൊക്കെ പറയാറുണ്ട്. അത്രയും സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സ്നേഹമൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ചേട്ടന്മാരോടാണ് ഞങ്ങൾ പറഞ്ഞത്.
1: അതെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് കരുതണ്ട. നിങ്ങൾ നല്ലത് ചെയ്യുന്നവരും ഇതിനിടയ്ക്കൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും എല്ലാ ഓട്ടോ ചേട്ടന്മാരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക, ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക അല്ലേ. എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ ഓട്ടോയിൽ കയറുന്ന ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അല്ലേ, ഒരു സഹോദരി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക് നിങ്ങൾ കണ്ടുകൊണ്ട് അവരെ നിങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ച് നിങ്ങളെ വിശ്വസിച്ചാണ് ഓരോരുത്തരും ആ ഒരു ഓട്ടോയിൽ കയറുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, കുറച്ച് പൈസ ഉണ്ടാവത്തുള്ളൂ, പക്ഷേ അവർക്ക് എത്തേണ്ടടുത്ത് എത്തേണ്ടിയിരിക്കും. അപ്പോൾ അവരെ ഒന്നും ഇങ്ങനെ എന്താ ദുരുപയോഗം ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ നല്ലൊരു മനസ്സ് കാണിക്കുക അല്ലേ.
0: അതെ, കൂടുതലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചാണ് ഈ ചെക്കിങ് വരുന്നത്. നമ്മളെ കൊല്ലത്ത് നമ്മൾ മാത്രമല്ല, കൊല്ലം അറിയാത്ത ആൾക്കാരും യാത്ര ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂടുതൽ ഇങ്ങനെ വലയ്ക്കാതെ, അവരെ വിഷമിപ്പിക്കാതെ നമുക്ക് നല്ലൊരു ഇതാകാം അല്ലേ.
1: അതെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. വാട്സപ്പുകൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848555785. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ. ഞാൻ പാർവതി, എൻ്റെ ഒപ്പം
2: ഞാൻ ബിനഗുവേര.
1: അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്കൊരു കടങ്കഥ കിട്ടിയായിരുന്നു, അതിൻ്റെ ആൻസറൊന്നും ആയില്ലേ?
2: അതെ, ആ കടങ്കഥയുടെ ആൻസറൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് ചോദിക്കാം അല്ലേ പാർവതി? അപ്പോൾ ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഒരു കൊതുകും ഉറുമ്പും ഒരു ക്ലാസ്സിൽ പോയി ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല. എന്താണ് കാരണമെന്നാണ് നമ്മുടെ ബാബുരാൻ സാർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം?
1: എന്തായിരിക്കും കാരണം? അറിയില്ല. സാർ ഉത്തരം തന്നോ?
2: ഇല്ല, സാർ ഉത്തരം തന്നിട്ടില്ല. ഏതായാലും നമുക്ക് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കാം എന്തായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഉറുമ്പിനോട് കൊതുക് പിണങ്ങിയിട്ട് വല്ലതും ആയിരിക്കുമോ പോയത്?
1: അറിയില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരും ചിന്തിച്ച് ആൻസർ തരിക. ആൻസർ തരേണ്ട നമ്പർ 8584855875. എല്ലാവരും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുക.
2: ആ, അപ്പോൾ റീജ ചേച്ചി നമുക്ക് ആൻസർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഏതായാലും ബാബുരായൻ സാർ നമുക്കൊരു ആൻസർ തരാതെ നമ്മൾ ആ ഒരു ആൻസർ വായിക്കുന്ന ശരിയല്ലല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും ശരി തന്നെ, നമ്മളൊരു ആൻസറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സാറ് നമുക്ക് ആൻസർ തരുമെന്ന് എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇതിനൊക്കെ ആൻസറുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8884855875. അപ്പോൾ പാർവതി, നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയുണ്ട് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളും ഓരോ പ്രത്യേകതയുമായിട്ടാണ് ഇങ്ങനെ ജനിച്ച് വീഴുന്നത്. ഇന്നുമുണ്ട് അതുപോലെ ഒരേ ഒരുപാട് പ്രത്യേകതകൾ.
1: ഇന്നും ലോക അക്രഡിറ്റേഷൻ ഡേ എന്നാണ് പറയുന്നത്. അതായത് മലയാളത്തിൽ ലോക അംഗീകാര ദിനം എന്നറിയും. ഇതിനായി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിശ്വസനീയമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു നിശബ്ദ ശക്തിയുണ്ട്, അതാണ് അക്രഡിറ്റേഷൻ. ആ വിശ്വാസത്തിൻ്റെ മൂല്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇന്ന്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ രാവിലെ ഉറക്കം എണീക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളടക്കം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണല്ലേ. അതൊക്കെ മൂല്യമുള്ളതാണോ, അതൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, അതിനെ തെളിയിക്കുന്ന ഒരു ദിവസമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. അപ്പം നിങ്ങൾ രാവിലെ മുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, രാത്രി വരെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം മൂല്യമുള്ളതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു അല്ലേ? അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. ലോക അംഗീകാര ദിനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
2: അതെ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണനിലവാരവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സുരക്ഷയും അല്ലേ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ടും അതിനൊരു നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളത് നല്ല സാധനമാണ് എന്നുള്ളത് നമ്മൾ വേണം ആദ്യം ഉറപ്പ് വരുത്താൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു ഓർമ്മ ദിവസമായിട്ടാണ് ഇന്ന് അതിനെ കരുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നവീകരണം, വിശ്വാസം, അതുപോലെ തന്നെ സുസ്ഥിരത, അംഗീകാരത്തിൻ്റെ ശക്തി എന്നൊക്കെയാണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് പറയണ്ടേ, നമ്മൾ ഓരോ പ്രോഡക്ട്സും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മയ്ക്കും വിശ്വാസ്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിനം നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയുന്നത്.
1: അതെ, നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്, നമ്മൾ ഒരുപാട് പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാറുണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു അല്ലേ? എന്തൊക്കെ പ്രോഡക്റ്റ്, എന്തൊക്കെ കണ്ടൻറ്റ് അതിലുണ്ട്, എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവ ഏതാണ്. നമ്മളിപ്പോൾ എല്ലാം നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ ഒരു അറിയുന്ന ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയോ നമുക്ക് കൺസിഡർ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ മുമ്പത്തെ കാലഘട്ടങ്ങളിലായിരുന്നെങ്കിലും നമുക്ക് ഇപ്പം ഇൻ്റർനെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്കൊരു പ്രോഡക്റ്റ് എൻ്റെ ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അറിയാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനല്ല, ഇപ്പോൾ AI യുഗമാണ്. അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെ ബാക്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിങ്ങൾക്ക് തോന്നിയാൽ അത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നിജസ്ഥിതികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടാതെ ഇപ്പോൾ പ്രോഡക്റ്റിലെല്ലാം ബാർകോഡ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ?
2: തീർച്ചയായിട്ടും
1: ഉണ്ട്. കാരണം നമ്മൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബാർകോഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റും, അത് എന്ത് തന്നെ ആയാലും, ഭക്ഷ്യമാണെങ്കിലും അല്ലാത്തയാണെങ്കിലും, എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്.
2: അതെ, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആരോഗ്യം. നമ്മുടെ ആരോഗ്യമാണ് നമ്മൾക്ക് എപ്പോഴും വലുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെയോ അതിൻ്റെ ഒരു വിശ്വാസം, അതൊരു സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് നമ്മൾ

0: വേണം ആ ഒരു വിശ്വാസം എന്താണ് എന്നുള്ളത് അംഗീകരിക്കാനും അത് എന്താണെന്ന് കണ്ടെത്താനും ഉള്ളത്. നല്ലത് നോക്കി മാത്രം വാങ്ങുക എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുമ്പോൾ എപ്പോഴും വില കുറഞ്ഞത് നോക്കിയാണ് നമ്മൾ വാങ്ങാറുള്ളത്. പക്ഷെ അതിൻ്റെ മൂല്യം എത്രത്തോളം ആണ് അല്ലെങ്കിൽ അത് എത്രത്തോളം കറക്റ്റ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ വില കൂടിയ ആ ഒരു സാധനത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ക്വാണ്ടിറ്റി അതിന് കുറവായിരിക്കാം, പക്ഷേ എങ്കിലും അതിൻ്റെ ആ ഒരു മൂല്യം വളരെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളുടെയും മൂല്യവും അതുപോലെ തന്നെ അതിൻ്റെ വിശ്വാസവും അതിൻ്റെ പ്രാധാന്യവും ഗുണമേന്മയും ഒക്കെ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഗുണനിലവാരത്തിന് അംഗീകാരം നൽകുമ്പോൾ വിശ്വാസം വളരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസം വളരുമ്പോഴാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം ഒക്കെ കൂടുതൽ ശക്തമാകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കും.
1: അതെ, അതേപോലെ തന്നെ വിലയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പം ചെറിയ വിലയാണെങ്കിലും വലിയ വിലയാണെങ്കിലും നിങ്ങൾ വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനം അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം ഗുണനിലവാരമുണ്ട് എന്നുള്ളത് അറിയാൻ നമ്മൾ ഓരോരുത്തരും അർഹരാണ്. അതേപോലെ നമുക്കതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും വാങ്ങുമ്പോൾ ചില ബ്രാൻഡിൽ അവരുടെ പ്രോഡക്ട്സിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അവർ ആഡ് ഓൺ ചെയ്യില്ല, പക്ഷെ ഇൻ്റർനെറ്റിൽ മേ ബി ഫുള്ളായിട്ടെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണ് എന്നുള്ളത് മാത്രം വാങ്ങുക. അതേപോലെ ചില പ്രോഡക്ട്സ് ചിലവർക്ക് ഉപയോഗിക്കുമ്പോൾ അലർജി സംബന്ധമായ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ എന്തെങ്കിലും അഡീഷണൽ യൂസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. മറ്റ് ഇപ്പോൾ ഇൻഫ്ലുവൻസിൻ്റെ കാലമാണ് അല്ലേ.
0: അതെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാർവതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കുഞ്ഞു താരങ്ങളുണ്ട് അല്ലേ, കൊച്ചു കുട്ടികളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സുന്ദരി കുട്ടികളാവാനായിട്ട് ഇങ്ങനെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്, നമ്മുടെ കുഞ്ഞു മക്കൾ അല്ലേ. നമ്മളെ വലിയ കുട്ടികളെക്കാൾ കൂടുതൽ അവരാണ് നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ കുട്ടികളിലെ ലിപ്സ്റ്റിക് ഉപയോഗം തടയാൻ പ്രചാരണവുമായി ശിശുക്ഷേമ സമിതി വന്നിരിക്കുകയാണ്. തുടക്കം കുറിച്ചത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ. സ്കൂളുകളെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിലെ ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അതിനെതിരെ ബോധവൽക്കരണ പ്രചാരണവുമായിട്ട് ഈ ഒരു ശിശുക്ഷേമ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. അത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പറയുന്ന എല്ലാ പ്രോഡക്റ്റിലും അല്ലേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അതൊക്കെ ഈ കുഞ്ഞ്, നമ്മൾ സാധാരണ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ വളരെ ലോലമായ അവരുടെ ശരീരമായിരിക്കും, അവരുടെ ആ സ്കിന്നായാലും ശരി തന്നെ അത് വളരെ ലോലമായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷാംശങ്ങൾ പെട്ടെന്ന് കുട്ടികളിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് അത് ഉപയോഗിക്കേണ്ട എന്നല്ല, പക്ഷെ അത് ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അല്ലാത്ത ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക സാധനങ്ങൾ അത് കുട്ടികൾക്ക് ദോഷകരമാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ശിശുക്ഷേമ സമിതി പറയുന്നത്.
1: കുട്ടികളെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ട് നമ്മളെല്ലാം ഗ്രാസ്പ് ചെയ്യും അല്ലെ, എല്ലാവരും ഇങ്ങനെ നോക്കും. നമ്മളുടെ ചേച്ചിമാരെ അല്ലെങ്കിൽ നമ്മളുടെ അമ്മ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവർക്കിങ്ങനെ കൂടുതൽ. ഇപ്പോഴത്തെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലമാണ്. അപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്ക്, ഐ ലൈനർ, ഐ ഷാഡോ ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് തരുന്നത്, അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ കൂടിയും അവരതിലൊരു പ്രായപരിധി മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം കുട്ടികൾക്കറിയില്ല ഇത് എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ടെന്ന്, പേരൻസും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്നേ ദിവസം തന്നെ, അതായത് ഈ ഒരു വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നോക്കുക. ഈ ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക് എന്നിവയിലെല്ലാം ഒരുപാട് മെർക്കുറി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ മെർക്കുറി ക്രീമുകളിലെല്ലാം തുടങ്ങിയവ, മെർക്കുറി, കാഡ്മിയം പോലുള്ള ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായി അത്ര നല്ലതല്ല. കാര്യം അവരുടേത് വളരെ നേർത്ത സ്കിന്നാണ്, പെട്ടെന്ന് ഇതെല്ലാം അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ അവർക്ക് കുടൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. നമുക്ക് നല്ലൊരു നാളെയാണ് വേണ്ടതല്ലേ.
0: അതെ, നല്ല നമ്മുടെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്നറിയപ്പെടുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ നല്ലൊരു കെട്ടുറപ്പാണ് നമ്മൾ ഇന്നേ നശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി. അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സർക്കാരിൽ നിന്നുമുള്ള ഒരു കണ്ടെത്തലുകൾ വരുന്നത്.
1: ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ കുട്ടികൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കുട്ടികൾ പഠിക്കുക എല്ലാവരും ഒരേപോലെയാണ്, അപ്പോൾ എല്ലാവരും പഠിക്കുക, യൂണിഫോം എങ്ങനെയാണോ അത് എല്ലാവരും സൂക്ഷിക്കുക, അല്ല നമ്മൾ മുഖത്ത് ക്രീം ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓടിച്ചാടി നടക്കേണ്ട സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുക. ഈ ചെറിയ സ്കിന്നിലൊക്കെ നമ്മളിങ്ങനെ ലിപ്സ്റ്റിക്കുകളോ അല്ലെങ്കിൽ ക്രീമുകൾ, സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ, ഇതിലൊക്കെ ഓരോ കണ്ടൻറ്റുകളുണ്ട്. ഈ കണ്ടൻറ്റുകളൊന്നും നമ്മൾ വലിയവർ യൂസ് ചെയ്യുന്ന കണക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണം. അത് കൂടുതലും പേരൻസ്, കുട്ടികൾക്ക് അറിയില്ല, അവർക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷേ അത് പേരൻസ് ആണ് അത് ഒരു അവലോകനമായിട്ട് കണ്ടെത്തി അവരത് ക്രമീകരിക്കുക, അല്ലെങ്കിൽ അത് കുറയ്ക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ എത്തിക്കാതിരിക്കുക. കുട്ടികൾ കളിച്ച് വളരട്ടെ, നമുക്ക് നാളേക്ക് ഒരു നല്ല നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കണം.
0: അതെ, അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8858 5587 5. അപ്പോൾ മെസ്സേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രസന്നകുമാരി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ പ്രസന്നകുമാരി ചേച്ചി രാമൻകുളങ്ങരയിൽ നിന്നാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ രാവിലെ തൊട്ടേ കേൾക്കുന്നുണ്ട് എന്നാണ് പ്രസന്ന ചേച്ചി പറയുന്നത്. എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്, എന്നും കേൾക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പറ്റുന്ന ടൈമൊക്കെ മെസ്സേജും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഞങ്ങളെ പറ്റുന്ന സമയത്തൊക്കെ കേൾക്കുക, പറ്റുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞങ്ങളോടൊപ്പം ചേരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ പ്രസന്നകുമാരി ചേച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. രാമൻകുളങ്ങരയിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ ചേച്ചി നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ച കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ അയച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ചേച്ചി ഒരു ലാലേട്ടൻ്റെ നല്ലൊരു സോങ് വച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വച്ച് തരുന്നതായിരിക്കും പ്രസന്ന ചേച്ചി. അപ്പോൾ അടുത്തത് നമ്മുടെ രാജം ചേച്ചി ചോദിച്ചിരിക്കുന്നു, നമ്മുടെ ചോദ്യം ഒന്നുകൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. ഇതാ കേട്ടോളൂ ചേച്ചി. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല, എന്താണ് കാരണമെന്നാണ് നമ്മുടെ ബാബുരാജ് സാറ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാജം ചേച്ചി പെട്ടെന്ന് തന്നെ തലപുകഞ്ഞ് ചിന്തിച്ചോളൂ എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത്. നമ്മുടെ വനജ ചേച്ചി നല്ലൊരു ലവ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. പിന്നീട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പാർവതി, നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ തന്നെ നമുക്കിപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഫില്ലേഴ്സായിട്ട് വരെ നമുക്ക് പോകാറുണ്ട് നമ്മളുടെ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച്.
1: അതെ,
0: അത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ എത്രത്തോളം ഇൻഫർമേഷൻസ് കൊടുത്താലും പലരിലും അബദ്ധങ്ങളാണ് പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം ഇതുപോലെ പറ്റിയിരിക്കുകയാണ്. അത് പറ്റിയിരിക്കുന്നതൊക്കെയും നമ്മുടെ റിട്ടയർ വനിതാ പ്രൊഫസർക്കാണ് ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടി നഷ്ടമായത്. 750,000 രൂപയാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അത് അല്ലേ? കാരണം ഒരു പ്രൊഫസറുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ? അപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, അവരെ പിന്നെ തിരുപ്പൂരിലെ ഒരു സർക്കാർ കോളേജിൽ നിന്ന് വിരമിച്ച 65-കാരിയായ അവർക്കാണ് ഏതാനും മാസം മുൻപ് സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു ഫോൺ വന്നത്. ആ ഫോൺ വരികയും അവരുടെ ആധാർ നമ്പർ ആരോ തീവ്രവാദികൾ കൈമാറാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പണം തട്ടിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നത്. പക്ഷേ ആദ്യം അവരത് വിശ്വസിച്ചില്ലെങ്കിൽ പോലും പിന്നീടുള്ള പറച്ചിലിൽ അവരത് വിശ്വസിക്കുകയുണ്ടായി. തുടർന്ന് നിങ്ങളൊരു ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ആർക്കായാലും പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനിൽ അവർ എന്താണ്, അപ്പോൾ അവർ അറസ്റ്റ് ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പണം നൽകാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. തന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളൊരു ഭീഷണിയൂടി ഉണ്ടായി. പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഭയമല്ല വേണ്ടത്. ആ ഒരു സമയത്ത് ഒരു ധൈര്യം സംഭരിച്ച് നമ്മൾ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രായമായവരൊക്കെ ആണ് വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അടുത്ത് ആരെങ്കിലും കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത അയൽക്കാരെ ഒന്ന് അറിയിക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. അതാണ് വേണ്ടത്.
1: ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഇതേപോലെ അബദ്ധം പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് അലേർട്ട് തരുന്നുണ്ട് ഇതേപോലെ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണല്ലേ. നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറയും ഞാൻ ഇന്ന സ്ഥലത്തെ പോലീസുകാരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന പദവി പറയും, IPS ഓഫീസറാണ്, നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട്, അപ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അറസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ ഫൈൻ നടക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളത് ഓർക്കാതെ, ചിലപ്പോൾ മനുഷ്യരല്ലേ നമ്മൾ പേടിച്ചു പോകും, അപ്പോൾ അത് ഓർക്കാതെ നമ്മൾ എമൗണ്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിക്കുക, ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുക, അത് കറക്റ്റാണോ അല്ലയോ എന്ന് കൺഫർമേഷൻ ചെയ്യുക. അതിനുശേഷം ഫർദറായിട്ട് ലീഗലി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ അധ്വാനിക്കുന്ന പണമാണ് അല്ലേ, നമ്മളൊരു നമ്മളുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന പണം, എല്ലാത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്. അപ്പോൾ അത് മറ്റൊരാൾ കവർന്നെടുത്തുകൊണ്ട് പോകാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മളെക്കുറിച്ച്

0: ഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇവർ വരുന്നത്. കാര്യം ഇവർക്ക് ഒരു ആളെ പറ്റിക്കപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇവർ എന്തായാലും കണ്ടുപിടിക്കും. ഇവർക്ക് എത്രമാത്രം ആസ്തി ഉണ്ടാകും, ഇവർക്ക് എത്ര എമൗണ്ട് ഉണ്ടാകും, എല്ലാം ഇവർ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇവർ നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളുടെ പണം അല്ലെങ്കിൽ നമ്മളുടെ സ്വകാര്യത എല്ലാം നമ്മൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: പാർവതി പറഞ്ഞതുപോലെ തന്നെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രൊഫസർക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു വിവരം പുറത്ത് പറഞ്ഞാൽ തീവ്രവാദ ബന്ധത്തിൻ്റെ പേരിൽ പ്രൊഫസറേയും കുടുംബത്തെയും വെടിവെച്ച് കൊല്ലുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്. ആ ഒരു ഭീഷണി ഭയന്നാണ് 18 തവണയായിട്ടാണ് 7.5 കോടി രൂപ നമ്മുടെ ഈ ഒരു ഫോൺ വിളിച്ച ആളുടെ ബാങ്കിലേക്ക് മാറ്റിയത്. അവസാനം ആ ഒരു വീട് സ്വന്തം കിടപ്പാടം പണയം വെച്ച് വരെ ഈ ഒരു പ്രൊഫസർ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ ഒരു പണയം വെക്കുന്ന സമയത്താണ് ഇതെന്താണ് കാരണമെന്ന് മറ്റുള്ളവർ അന്വേഷിക്കുകയും ഇതിൻ്റെ പുറകിലുള്ളത് എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഞങ്ങളിപ്പോഴും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ആ ഒരു നിമിഷത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയല്ല വേണ്ടത്, പേടിക്കുകയല്ല വേണ്ടത് അല്ലേ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നത്? വേണ്ട. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നീട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയിക്കുക. അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലെ നമ്പർ എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതുക, അതാണ് വേണ്ടത്. ആ ഒരു പോലീസിൽ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ നമ്പർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചൊന്ന് പറഞ്ഞ് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന്, ഇപ്പം കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെയും ഒന്ന് ഒരു ഇൻഫർമേഷൻ എടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രായമായ അച്ഛനെയും അമ്മയും പാർവതി നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ടോട്ടൽ അവരുടെ ക്യാഷ് എമൗണ്ടും ഒക്കെ ഇവർക്കൊക്കെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. കാരണം ആധുനിക ലോകമാണ്,
0: കാരണം ഇപ്പം ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഡിജിറ്റലി ഉണ്ട്. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എല്ലാം അവർ അപ്ഡേറ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും അവർക്കറിയും. നമ്മളുടെ ഒരു OTP മാത്രം മതി അവർക്ക് ആ പൈസ എടുക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് പേരൻസിനെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഈ പേരൻസ് പ്രായമായവരാണ്. അപ്പോൾ അവർക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് കുട്ടികളിനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് ആൾക്കാരെയൊക്കെ ഭയന്നിട്ടാണ് അവർ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, എനിക്കിങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ നിജസ്ഥിതി ഉണ്ടോ എന്ന് എല്ലാവരും അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
1: മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം അഭിമാനം, അതാണ് പെട്ടെന്ന് മറ്റുള്ളവർ ഓർക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ പ്രായമായവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പുറത്തറിഞ്ഞാൽ അല്ലേ, ഒന്നും ഇല്ല എന്ന് അറിയാമെങ്കിൽ പോലും തൻ്റെ അഭിമാനത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി അത് മാറ്റിയെടുക്കുക. മാറ്റിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഫോൺ കോളുകൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആരെങ്കിലും അറിയിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ സ്വന്തം മക്കളെ ഒന്ന് അറിയിക്കുക, അറിയിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ചെന്ന് വീഴുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് ഇപ്പോൾ 11:15 ആയിരിക്കുകയാണ്, നമുക്കൊരു നല്ല ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ഞാൻ ബീന ഗുവേരിയും എന്നോടൊപ്പം ഉള്ളത്
2: പാർവതിയാണ്.
1: അതെ പാർവതി, നമ്മളിങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോവുകയാണ് അല്ലേ. അപ്പം നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാബുരാജൻ സാറ് ഒരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല, എന്താണ് കാരണമെന്നാണ് സാറ് ചോദിച്ചിരുന്നത്. ഏതായാലും സാർ ആൻസറൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് കുറേ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആൻസർ വന്നിരിക്കുന്നത് നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞിരിക്കുന്നത് ബീന ഇടയ്ക്ക് ലാലേട്ടനെ പോലെ ചരിഞ്ഞു പോകുന്നു സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉറുമ്പ് ആനയെ തേടിപ്പോയതായിരിക്കും, അതല്ലെങ്കിൽ ക്ലാസ് മാറിക്കാണും എന്നൊക്കെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജം ചേച്ചി ആൻസർ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ ക്ലാസ് വിട്ടു, അതാണോ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല ആൻസർ. അപ്പോൾ മറ്റൊരു ആൻസർ വന്നിരിക്കുന്നത് നമ്മുടെ പ്രമോദേട്ടൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം.
3: ഹായ് ബീന മാഡം, ഹായ് പാർവതി, ഗുഡ് മോർണിംഗ്. എനിക്ക് ഇന്ദ്രജാലത്തിലെ കുഞ്ഞിക്കിളി കൂടെ വിടെ എന്നൊരു പാട്ടാണ്.
1: അപ്പോൾ നമ്മുടെ പ്രമോദ് ചേട്ടൻ നമുക്ക് നല്ലൊരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രമോദേട്ടൻ അസുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പ്രമോദേട്ടൻ ചോദിച്ചിരിക്കുന്നത് കുഞ്ഞിക്കിളിയെ എന്നുള്ളൊരു പാട്ട് വെച്ച് തരണം ഇന്ദ്രജാലത്തിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ സിന്ധു ചേച്ചി ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
4: ഹായ് ആതിര പാർവതി, ഗുഡ് മോർണിംഗ്. പരിപാടിയൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ആ കൊച്ചുകുട്ടിയിലെ കാശിനാഥിന് വേണ്ടിയിട്ടുള്ള ആതിര നടത്തിയ ഇന്റർവ്യൂ വളരെ നല്ലതായിരുന്നു, നല്ല ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് നല്ല പോലെ അവൻ പാടുകയും ചെയ്ത് മറുപടിയും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ ഒരു ഈ വനിതാ പ്രതിനിധികൾ, നിയമസഭയിലുള്ള പുതിയതായിട്ടുള്ള വനിതാ പ്രതിനിധികളെ പറ്റിയുള്ള ഒരു ഒരു ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അവരെ ഓരോരുത്തരെ പറ്റിയും വിലയിരുത്തി അവരെ പറ്റിയുള്ള അവർ വിവരണങ്ങൾ തന്നിരുന്നു രാത്രി, നന്നായിരുന്നത്. അതുകൊണ്ട് കുറെ പേരെ മനസ്സിലാക്കാൻ പറ്റി. ആദ്യം ബിന്ദുകൃഷ്ണയെ മുതലേ തുടങ്ങിയത്. പിന്നെ അതുപോലെ രാവിലെ പ്രഭാതത്തിലെ ഈ വന്ദേമാതരം രാവിലെ ഫുള്ളും കേട്ടുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു 6 മണി നല്ല ഒരു ദിവസം തരുന്നുണ്ട്, റേഡിയോ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ സന്ധ്യയ്ക്കുള്ള വ്യാസപ്രസാദ് സ്വാമിജി പറയുന്നതൊക്കെ ഭയങ്കര കടികട്ടിയായിട്ടുള്ളതാ. പിന്നെ നല്ല വേദാന്തിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഇത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. എങ്കിലും സന്ധ്യയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല ഒരു ഇത്, നല്ലൊരു അനുഭവമാണ്. ഇത്രയും കാര്യം എനിക്ക് ഇന്ന് പറയാനുള്ളത്. പാർവതിയുടെ അവതരണം കൊള്ളാം, നല്ല ശബ്ദം. പിന്നെ ആ കൃഷ്ണ ബിജുവിന്റെ ഒരു സൗണ്ട് പോലെ തോന്നിയത്, എനിക്ക് തോന്നിയത് കൃഷ്ണ ബിജു തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നിയത്.

0: പിന്നെ പാർവതി എന്ന് പറയുമ്പോൾ മനസ്സിലായത് നല്ല അവതരണം കൊള്ളാം. പിന്നെ ബീനാട കാര്യം പിന്നെ പറയണ്ടല്ലോ.
1: അപ്പൊ വളരെ നല്ലൊരു അഭിപ്രായമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഇത്ര നേരം ഒത്തിരി കാര്യം നല്ല എല്ലാ പ്രോഗ്രാംസിന്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മെസ്സേജസിലൂടെ ഒക്കെ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കേൾക്കാൻ റെഡിയാണ്. അതിന് തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം ഞങ്ങളെ അറിയിക്കേണ്ടതാണ്.
2: അതെ, അപ്പൊ നിങ്ങളുടെ മെസ്സേജുകളാണ് ഞങ്ങൾക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഹായ് അയച്ചു, പേരില്ല സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു. അതിന് പേരും സ്ഥലവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. ശുഭദിനം നേരുന്നു, രണ്ടു പേർക്കും സുഖമാണ് എന്ന് കരുതുന്നു. പേര് അനീഷ്, സ്ഥലം കൊല്ലം കല്ലുംതാഴം താഹമുക്കിൽ. ഒരു കട നടത്തുന്നു, ഗ്യാസ് അടുപ്പ് സർവീസിംഗ് ആൻഡ് സ്പീക്കർ. അങ്ങനെ അപ്പനെ സഹായിച്ചു കടയിൽ നിൽക്കുന്നു. അപ്പോൾ പൈതൃകം എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അനീഷാണ് കല്ലുംതാഴത്ത് നിന്ന് നമ്മുടെ പുതിയ ഒരു ശ്രോതാവ് എന്ന് പറയുന്നത്. അനീഷ് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു റേഡിയോ സാന്ദനം കുടുംബത്തിലേക്ക് സ്വാഗതം അല്ലേ. ഹൃദയം നിറഞ്ഞു തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നും ഇനിയിപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും അനീഷ് പറഞ്ഞ പൈതൃകം സിനിമയിലെ ദാസേട്ടൻ പാടിയ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈവിൽ നമുക്ക് വെച്ച് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞ ഉടൻ തന്നെ ആ പാട്ടുകളൊക്കെ കേൾപ്പിക്കുന്നതായിരിക്കും.
1: ഇത്ര നേരം ഒത്തിരി കാര്യത്തിന് പരിമിതികളുണ്ടല്ലേ, നമുക്ക് കുറച്ച് സമയം പാട്ടുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ പാട്ടുകളൊക്കെ തുടരെ തുടരെ കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ പാട്ടുകളും നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: അതെ, അപ്പോൾ നമ്മുടെ കവിത ചേച്ചി അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന പാർവതി, നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കവിത ചേച്ചിക്ക് നല്ലൊരു ദിനം ഞങ്ങൾ തിരിച്ചും ആശംസിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു കവിത ചേച്ചി. അപ്പോൾ കുട്ടികളുടെ സൗന്ദര്യം കോസ്മെറ്റിക്സിലല്ല, മറിച്ച് അവരുടെ ചിരിയിലും ആത്മവിശ്വാസത്തിലുമാണ്. അതുകൊണ്ട് അലങ്കാരത്തേക്കാൾ ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. പൊന്നും കുടത്തിന് എന്തിനാണ് പൊട്ട് എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടാണ് ചേച്ചി ഓരോ നിമിഷവും നമുക്കിങ്ങനെ ഓരോ അപ്ഡേറ്റ്സുകൾ തരുന്നത്, നമ്മൾ ചോദിക്കുന്നതിൽ അല്ലെ പറയുന്നതിൻ്റെ ഓരോ ഇതിനും മെസ്സേജ് തരുന്നത് ചേച്ചി അല്ലേ. അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ്, പൊന്നും കുടത്തിന് എന്തിനാണ് പൊട്ട് അല്ലേ. കുട്ടികൾക്ക് എന്താ സൗന്ദര്യം, അവർക്ക് എന്തിനാണ് ലിപ്സ്റ്റിക്ക്, അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. അവർ തന്നെ സുന്ദരീമണികളും സുന്ദരന്മാരുമാണ്.
1: അതെ, എല്ലാവരും നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം അല്ലേ. അപ്പം ഈ ഒരു വസ്തുവകകളൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു അവർക്ക് സന്തോഷമാണെങ്കിൽ കൂടിയും നമുക്ക് കുട്ടികളെ കുട്ടികളായിട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതെ, പൊന്നും കൂടത്തിന് എന്തിനാണ് പൊട്ട്.
2: അതെ, അപ്പോൾ ഏതായാലും നമ്മുടെ കടങ്കഥയ്ക്കുള്ള ഉത്തരം അങ്ങ് പറയാം അല്ലേ. അപ്പോൾ കടങ്കഥയുടെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്. ബാബുരാൻ സാർ പറഞ്ഞിരിക്കുന്നത് കട്ടുറുമ്പ് എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ആൻസർ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നത് അറ്റൻഡൻസ് എടുക്കാൻ പോയതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതല്ല കട്ടുറുമ്പ് എന്നാണ് ആൻസർ. പിന്നെ കുറേ പേര് ആൻസർ അയച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസന്നകുമാര് ചേച്ചി അയച്ചിട്ടുണ്ട് ഇന്നത്തെ കുസൃതി ചോദ്യം ഉത്തരം, അത് കട്ടുറുമ്പ് ആയിരുന്നു കാണും, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയിരിക്കാം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് റീജ ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട് കട്ടുറുമ്പ് എന്നാണ് അയച്ചിരിക്കുന്നത്. പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രജനി ചേച്ചി കാവനാട് നിന്ന് അയച്ചിട്ടുണ്ട്, അതൊരു കട്ടുറുമ്പായിരുന്നു അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് കാണും എന്നാണ്. കറക്റ്റ് ആൻസറാണ് ഇതൊക്കെ. അപ്പോൾ ശരിക്കും ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടുറുമ്പല്ല കാട്ടുറുമ്പ് എന്നാണ് ബാബുരാൻ സാറ് പറയുന്നത് ആൻസർ. കട്ടുറുമ്പല്ല കാട്ടുറുമ്പ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൻസർ. അപ്പോൾ അതാണ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു അല്ലെ പാർവതി. നല്ല നല്ല മെസ്സേജുകളുമായിട്ട്, നല്ല നല്ല അഭിപ്രായങ്ങളുമായിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും മുടങ്ങാതെ രാവിലെ മുതൽ വൈകും വരെ കേട്ടിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ ഒരു പ്രചോദനം. വീണ്ടും വീണ്ടും നമ്മൾക്ക് ചെയ്യാൻ, നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ് ഇവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്.
1: അപ്പോൾ അത് ഓരോ വിലയേറിയ നിർദ്ദേശങ്ങളും നമ്മൾ ഹൃദയത്തോടാണ് സ്വീകരിക്കുന്നത്. നമുക്കെന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും നമ്മൾ അത് തിരുത്താനാണ് കൂടുതലും ശ്രമിക്കുന്നത്. നമ്മളെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സമയം 11:28 ആയിട്ടുണ്ടല്ലേ, നമുക്കിങ്ങനെ പോകാൻ സമയം, ചെറിയ വിഷമമുണ്ടല്ലേ. രാവിലെ മുതലേ ഇങ്ങനെ എനർജിയിൽ വന്നിരുന്ന് നമ്മുടെ

0: ഒത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെതായ ഭയങ്കര വിഷമമുണ്ട് നമ്മളെ ശ്രോതാക്കളെ ഇട്ടിട്ട്. ഇങ്ങനെ പോകണമല്ലോ, സാരമില്ല, നമുക്ക് നാളെയും ഇതേപോലെ ഇത്തിരി നേരം ഒത്തിരി കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും,
1: അപ്പം നമുക്ക് ഒരു മെസ്സേജ് കൂടിയുണ്ട്. ആ മെസ്സേജ് വായിക്കുമ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ഡയാന മങ്ങാട് നിന്നാണ്. എനിക്ക് വിശ്വം കാക്കുന്ന നാഥ എന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഡയാന വിഷമിക്കേണ്ട, പ്ലീസ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡയാന വിഷമിക്കേണ്ട, ഞങ്ങൾ പിന്നെ എന്തിനാണ്, നമ്മുടെ ടെക്കാട്ട് ഇവിടെ നമ്മുടെ ഹരിപ്രസാദ് ഇരിപ്പുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും ഈ ഒരു സോങ് വെച്ച് തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, ഈ ഒരു ലൈവിൽ നമുക്ക് ഇടാൻ കഴിയാത്ത, കാരണം നമുക്ക് ഒന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ നമുക്ക് വെച്ച് തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം വിശേഷങ്ങൾ പറയാനുണ്ട്, അപ്ഡേറ്റ്സ് തരാനുണ്ട്, ഇതിനിടയ്ക്ക് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് കൂടി നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ബുധനാഴ്ചകളിൽ 4 മണിക്കുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ കേൾക്കുക. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ എഴുതി ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു 1 അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സോങ്സ് വെച്ച് തരുന്നതായിരിക്കും.
0: ആവശ്യപ്പെടുന്ന എല്ലാ പാട്ടുകളും റെഡിയാക്കി ശ്രീലക്ഷ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും.
1: അതെ
0: അതെ, അതേപോലെ അപ്പോൾ 11:29 ആയിട്ടുണ്ട് ഭീനശേഷി. അപ്പോൾ മെസ്സേജസ് ഒക്കെ നമ്മളുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെ, അപ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലോകത്തോട് എങ്ങനെ പെരുമാറണമെന്ന് ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംവിധായകൻ നിങ്ങൾ തന്നെയാണ് എന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ചേച്ചി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു ഹേർട്ടൊക്കെ, നല്ല നല്ല നല്ല റെഡ് ഒരു ഹേർട്ടൊക്കെ ചേച്ചി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി സുഖാണെന്ന് തന്നെ കരുതുന്നു. ഉറപ്പായിട്ടും ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി പറയാറുള്ളത്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഒരുപാട് നന്ദി.
0: അതെ, അപ്പോൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം, കാരണം ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു എനർജി ദിവസമായിരുന്നു അല്ലേ. എല്ലാവരും നമ്മുടെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അന്വേഷിച്ചതായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ അവസാനിക്കുക. ഇന്നത്തെ ദിവസത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊരു ഗുഡ് ബൈ പറയാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4. കേട്ടുകൊണ്ടേയിരിക്കും, ആസ്വദിച്ചുകൊണ്ടേയിരിക്കും.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരീഷ്.
2: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്?
4: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ, ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?

0: സമയം 12 മണി കഴിഞ്ഞ് 59:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെ ാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിൽ. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശം

0: ിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
1: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2 സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
1: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെ നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 42 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റിവരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥേയത്വം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള 1 ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറുമിത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ 1 ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൗജന്യ

0: ജനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727ലും നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക്

കേൾക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും. കേൾക്കാം ആസ്വദിക്കാം അറിവ് നേടാം റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി J.P. Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനു ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്. 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനം

0: നടപ്പിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നിർത്തുകൊടുക്കും.
1: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക്

0: രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: Music with Radio Santhvanam 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ട്യൂമർ അഥവാ നിയോപ്ലാസം എന്നത് കോശങ്ങൾ വളർന്ന് അമിതമായി വിഭജിക്കുമ്പോഴോ അല്ലെങ്കിൽ അവ മരിക്കേണ്ട സമയത്ത് മരിക്കാതിരിക്കുമ്പോഴോ രൂപം കൊള്ളുന്ന അസാധാരണമായ ഒരു ടിഷ്യൂ പിണ്ഡമാണ്. ട്യൂമറുകൾ പലപ്പോഴും ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുമെങ്കിലും അവ ദോഷകരമല്ലാത്തതോ അല്ലെങ്കിൽ മാരകമായതോ ആകാം. രണ്ടായാലും ട്യൂമറുകൾ എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രഗത്ഭനായ ന്യൂറോ സർജൻ ഡോക്ടർ അഖിൽ സുനിൽ ആണുള്ളത്. ഡോക്ടർ അഖിൽ സുനിൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പിക് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനാണ്. അദ്ദേഹത്തെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം.
2: നമസ്കാരം
1: ഡോക്ടർ. എന്താണ് ബ്രെയിൻ ട്യൂമർ?
2: മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു പേടിയാണുള്ളത്. അത് എസ്പെഷ്യലി തലച്ചോറിലേക്കാകുമ്പോൾ ആൾക്കാരുടെ പേടി വളരെയധികം തന്നെയാണ്. അപ്പം തലച്ചോറിലേക്കുള്ള ട്യൂമറുകൾ എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് രീതിയിലാണ് വരിക. ഒന്നുകിൽ ഒരു വളരെ കൂടിയ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതാണ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുക, അതല്ലെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ്, പ്രശ്നമല്ലാത്ത രീതിയിലുള്ള ട്യൂമറുകൾ. ഇതക്കൂടാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള മുഴകളുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാം. അതും തലയിലേക്ക്, നമ്മുടെ കൈ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു നമ്മൾ പറയുന്നത് പോലെ, ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ തലച്ചോറിലേക്കും സ്പ്രെഡ് ചെയ്യാം.
1: എല്ലാ ട്യൂമറുകളും ക്യാൻസറസ് ആണോ? ബിനൈൻ ട്യൂമേഴ്സ്, ക്യാൻസറസ് ട്യൂമേഴ്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദമാക്കാമോ?
2: എല്ലാ ട്യൂമേഴ്സും ക്യാൻസർ അല്ല. ഇപ്പം ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലാത്ത ട്യൂമറുകൾ എന്നുള്ളതാണ്. ബിനൈൻ ട്യൂമേഴ്സിൽ നമുക്ക് സർജറിയോ അതിന്റെ ട്രീറ്റ്മെന്റുകൾ വളരെ ഓപ്ഷൻസ് ആയിട്ടുള്ളതുണ്ട്. അതുകൂടാതെ തന്നെ ബിനൈൻ ട്യൂമേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ആളുടെ ജീവിതം നോർമൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതൽ തന്നെയാണ്. ഇതിൻ്റെ മോശമായ ട്യൂമേഴ്സിനെയാണ് നമ്മൾ മാലിഗ്നന്റ് ട്യൂമേഴ്സ് എന്ന് പറയുക. അതിൽ പ്രശ്നമുള്ള ട്യൂമേഴ്സ് ഉണ്ട്, ചില ട്യൂമേഴ്സ് നമുക്ക് മൊത്തമായിട്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഒരു രോഗിയുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക.
1: തലച്ചോറിലുണ്ടാകുന്ന അർബുദം അഥവാ ട്യൂമർ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് പടരാനുള്ള സാധ്യതയുണ്ടോ?
2: വളരെ വളരെ റെയറായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള ട്യൂമറുകൾ നമ്മുടെ നട്ടലിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് വളരെ റെയറായിട്ടുള്ളത്, കൂടുതലും ഒന്നുകിൽ തലച്ചോറിൽ തന്നെ നിൽക്കും, അതല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നുള്ള ട്യൂമറുകൾ നമുക്ക് തലച്ചോറിലേക്ക് സ്പ്രെഡ് ചെയ്യാം.
1: ആർക്കൊക്കെയാണ് ഈ ബ്രെയിൻ ട്യൂമർ വരാനുള്ള സാധ്യതയുള്ളത്? പ്രായമായവരിൽ മാത്രമാണോ ഈ മുഴകൾ ഉണ്ടാകാറ്, അതോ കുട്ടികളിലും തലച്ചോറിൽ മുഴകൾ ഉണ്ടാകുന്നുണ്ടോ?
2: ഈ ബ്രെയിൻ ട്യൂമർ കൂടുതലും കാണുന്നത് ഒരു പ്രായമായവരിലാണ് ഉണ്ടാവുക. അതല്ലാതെ തന്നെ നമ്മുടെ കുട്ടികളിൽ തന്നെ ജനിച്ച കുട്ടിക്ക് വരെ ട്യൂമറുകൾ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ ട്യൂമറുകൾ വളരെ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ആണ്. അതിന് സർജറി തന്നെ ചെയ്യുന്നതിൽ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് മുന്നോട്ടുള്ള ജീവിതം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകളുള്ള ട്യൂമറുകളാണ്.
1: ഏത് പ്രായത്തിലും
2: ട്യൂമറുകൾ ഉണ്ടാകാം. കൂടുതലും നമ്മളൊരു ഒരു ഏജ് ഒരു 50 above ആവുമ്പോഴത്തേക്കാണ് ട്യൂമറുകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട് എന്നറിയാനായിട്ട് സാധാരണയായി എന്തെല്ലാം സൈൻസ് അഥവാ സൂചനകളാണ് രോഗിക്കുണ്ടാകുന്നത്?
2: ഇപ്പൊ തലച്ചോറിന്റെ പ്രശ്നങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് തലവേദനയാണ്. അപ്പൊ തലവേദനകളുടെ എല്ലാ തലവേദനകളും ട്യൂമറുകളല്ല. സോ നമ്മൾ തലവേദനയിൽ തന്നെ തലവേദനയുടെ ഇന്റൻസിറ്റി കൂടുന്നു. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു തലവേദന വരാൻ നേരത്ത് ഒരാളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തലവേദന അങ്ങ് മാറും, അല്ലെങ്കിൽ ഒരു ഒരു പാരസെറ്റമോളിലൊരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തലവേദന അങ്ങ് മാറും. ഇത് അങ്ങനെ മാറാത്ത തലവേദനകൾ, തലവേദന വരുന്ന ഒരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുന്നു, പുതിയൊരു രീതിയിലുള്ള തലവേദന, ആദ്യം ഒരു ഇടത് സൈഡിലൊക്കെ ഒരു സൈഡിൽ മാത്രം വല്ലപ്പോഴും വരുന്നു വന്നു പോകുന്നൊരു തലവേദന മാറി കണ്ടിന്യൂസ് ആയിട്ട് തലവേദന കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്നു. ഈ ഒരു ക്യാരക്ടർ ചേഞ്ചസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, മെയിനായിട്ട് ഇതിൻ്റെ കൂടെ ഛർദ്ദിൽ ഫിറ്റ്സ് വരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, കൈകാലുകൾക്ക് തളർച്ച, നടക്കുന്നതിനുള്ള ബാലൻസിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ഈ തലവേദനയുടെ കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രെയിൻ ട്യൂമർ ആകാമോ എന്നുള്ള രീതിയിൽ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്.
1: തലവേദന തലച്ചോറിലുണ്ടാകുന്ന മുഴകളുടെ ഒരു സാധാരണ സിംറ്റമാണോ? ഏതുതരം തലവേദനയാണ് നമ്മൾ സംശയത്തോടെ ശ്രദ്ധിക്കേണ്ടത്?
2: തലവേദനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദനയുടെ സാധാരണ ഒരു വരുന്ന എല്ലാവർക്കും വരുന്ന തലവേദനകൾ, ഇപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് തലവേദന വരും, വെള്ളം കറക്റ്റായിട്ട് കുടിച്ചില്ലെങ്കിൽ തലവേദനകൾ വരും, മൈഗ്രെയിൻ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പം ഈ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായുള്ള തലവേദനകൾ, അസഹനീയമായ തലവേദന, മരുന്നിൽ നിൽക്കാത്ത തലവേദനകൾ, തലവേദനയോട് കൂടി ഈ വേറെ സിംറ്റംസ് ഉണ്ടാകുക, അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ചെക്കപ്പുകൾ ഒരു ന്യൂറോളജിനെ ന്യൂറോസർജനെ കണ്ട് ചെക്ക് ചെയ്യണം എന്താണ് എന്നുള്ളതിന്.
1: സാധാരണയായി മനുഷ്യരിൽ പേഴ്സണാലിറ്റി ചേഞ്ചസും മൂഡ് ചേഞ്ചസും ഒക്കെ കാണാറുണ്ട്. ഇവ ട്യൂമേഴ്സിന്റെ സൂചനയെ കണക്കാക്കാമോ?
2: നമ്മുടെ തലച്ചോറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്തല്ല, പല ഭാഗങ്ങളുടെ തലച്ചോറ് ഓരോന്നിനും ഓരോ കൺട്രോളാണ്. തലയുടെ മുൻഭാഗമാണ് നമ്മുടെ ഈ പറഞ്ഞ ബിഹേവിയർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വത്തിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയിൽ. ആ ഒരു ഏരിയയിൽ ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ വ്യക്തിത്വത്തിൽ നിന്ന് ദേഷ്യങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലുള്ള, നേരത്തെ ശാന്തനായ ഒരു വ്യക്തിയാണ്, ഇപ്പം അയാള് കംപ്ലീറ്റ്ലി ദേഷ്യം പെട്ടെന്ന് വരുന്നു, ആളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ട്യൂമറുകളുടെ ഭാഗമായിട്ട് വരാറുണ്ട്.
1: എന്ത് തരം ഈ സൂചനകൾ ഉണ്ടായാലാണ് പെട്ടെന്നൊരു ഡോക്ടറെ കാണേണ്ടത്, അതോ ഒരു സാധാരണ ചെക്കപ്പ് മതിയോ?
2: ഇതില് നമ്മള് ഈ തലവേദന എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് തലവേദനയോട് കൂടി കണ്ണ് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ബാലൻസിന് പ്രശ്നം, കൈകാലുകൾക്ക് തളർച്ച പോലെ വരുന്നു, ഫിറ്റ്സ് വരിക. അപ്പം തലവേദനയുടെ ഒരു ക്യാരക്ടർ സാധാരണ വരുന്ന തലവേദനയല്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്നവർക്ക്, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർക്ക് അവർക്കറിയാം ഇങ്ങനെയാണ് അവരുടെ തലവേദന. അതിൽ നിന്നൊരു ക്യാരക്ടർ ചേഞ്ച് പോലെ ഉണ്ടാകും ഈ സാധാരണ ട്യൂമറുകളുടെ തലവേദനയ്ക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട്, പുതിയതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് തന്നെ അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യണം.
1: ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ശരിയായ കാരണം അറിയാൻ അല്ലെ കണ്ടുപിടിക്കാൻ കഴിയാറുണ്ടോ?
2: ട്യൂമർ ഉണ്ടാകാൻ കുറച്ചൊരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു കുടുംബത്തിൽ തന്നെ ട്യൂമറുകൾ ഉണ്ടാകാനുള്ള വളരെ ചില ട്യൂമറുകൾ അങ്ങനെ വരാറുണ്ട്, ചിലത് അങ്ങനെ ഉള്ളതല്ല. നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ജീൻ മ്യൂട്ടേഷൻസ് ആണ് വരിക. ഇപ്പം നോർമലായിട്ട് അതൊരു അടുത്ത ജനറേഷനിൽ ഉണ്ടാവണം എന്ന് തന്നെ ഇല്ല, നമുക്ക് ഒരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, ചില ജീൻസിൻ്റെ ഇതുണ്ടെങ്കിൽ അവർക്ക് ട്യൂമർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ ജീൻസ് ഈ ട്യൂമർ സെൽസിൽ കുറച്ചധികമായിട്ട് തന്നെ നിൽക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് സർജറിക്ക് ശേഷമുള്ള പ്രോഗ്നോസിസ്, മുന്നോട്ടുള്ള എത്രമാത്രം ട്യൂമർ തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്, എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിന് ശേഷം കൊടുക്കണം എന്നുള്ളതെല്ലാം ഈ ഒരു ജനറ്റിക് മാർക്കേഴ്സ് വെച്ചിട്ടൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത്.
1: അതും ഡോക്ടർ പറഞ്ഞു ഇപ്പം പാരമ്പര്യ ഘടകം ഉണ്ടെന്ന്, കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഈ ബ്രെയിൻ ട്യൂമർ സ്ക്രീനിങ്ങിനൊക്കെ വിധേയമാക്കണോ?
2: നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് വേണ്ടി വരില്ല, എന്നാൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ട്യൂമറുകൾക്ക് ഈ പറഞ്ഞ അതാണ് നമുക്ക് ഇപ്പം എനിക്ക് ഈ ഒരു ട്യൂമർ ഉണ്ട്, ആ ജനറ്റിക് ആയിട്ട് വരുന്ന സാധ്യതയുള്ള ഒരു ട്യൂമറാണ്, നമ്മൾ തന്നെ പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് അവരോട് നമ്മൾ പറയും ഇത് വരാനുള്ള സാധ്യതകളുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അപ്പം അതിന് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യാറുണ്ട്.
1: ഈ മൊബൈൽ ഫോൺസിന്റെ ഉപയോഗവും ബ്രെയിൻ ട്യൂമറുമായി എന്തെങ്കിലും ബന്ധം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്?
2: നമ്മൾ ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷേ എവിഡൻസ് വൈസ് അതിന് ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കോസ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും ഇല്ല. ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മൾ പേടിക്കുന്ന റേഡിയേഷൻ എന്നുള്ളതാണ് എന്നുള്ള വാക്കാണ്, പക്ഷെ റേഡിയേഷൻ എന്ന് പറയുന്നത് മൊബൈലിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്ന സാധനമല്ല നമ്മൾ ഒരു റേഡിയേഷൻ കൊണ്ട് ട്യൂമർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു എക്സ്റേയിൽ നമ്മളൊരു റേഡിയേഷൻ കൊടുക്കണം, സി ടി എടുക്കുമ്പോൾ നമ്മൾ റേഡിയേഷൻ, അതിൻ്റെ അതുപോലുള്ള കെമിക്കൽ റേഡിയേഷൻസ് ആണ്.

0: തലമുറകൾക്ക് ഒരു കാരണമാകാം. അപ്പം ഈ നമ്മൾ എസ്പെഷ്യലി പിള്ളേരിൽ കൊച്ചു കുട്ടികളൊക്കെ വീണിട്ടൊക്കെ വരാൻ നേരം നമ്മൾ മാക്സിമം സീറ്റി ഒക്കെ തന്നെ എടുക്കുന്നത് തന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ തന്നെ ഇതാണ്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊരു സീറ്റി എടുത്താൽ തന്നെ ചിലവർക്ക് ട്യൂമർ ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പം അത് ഒരു ഒരു 100 പേരിൽ ഒരാൾക്ക് അതുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
1: അതുപോലെ തന്നെ ഹെഡ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മാരകമായ പരിക്ക് പറ്റിയവർക്ക് തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടോ അതിനെപ്പറ്റി?
0: അതിനെപ്പറ്റിയും ഒരു ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ അതൊന്നുമില്ല. ഈ ഹെഡ് ഇഞ്ചുറിയിലും നമുക്ക് ട്യൂമർ വരുന്നതും തമ്മിലുള്ള ഒരു പാത്തോജനസിസ് അതായത് വരാനുള്ളതിൻ്റെ രീതികൾ രണ്ടും രണ്ടാണ്. തലച്ചോറിനൊരു ക്ഷതം സംഭവിച്ചു എന്ന് വെച്ചിട്ട് എനിക്കൊരു ട്യൂമർ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഇല്ല.
1: തലച്ചോറിൽ മുഴകൾ ഉണ്ടാകാതിരിക്കാനായി എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ടോ?
0: ഈ നമുക്ക് ട്യൂമറുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല. അപ്പോൾ അത് ഇതുവരെയുള്ളൊരു ഒരു നമ്മുടെ ശാസ്ത്രത്തിൽ അങ്ങനെയുള്ളൊരു എവിഡൻസ് ഒന്നും കാണുന്നില്ല. പിന്നീട് ചില ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളിടത്ത് നിന്ന് സ്പ്രെഡാകുന്ന ട്യൂമേഴ്സ് അതായത് ഇപ്പോൾ ഒരു ലങ്ങിലേക്കുള്ള ട്യൂമർ തലച്ചോറിലേക്ക് സ്പ്രെഡാകാം. സോ പ്രൈമറി ആ ലങ് ട്യൂമർ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ ട്യൂമർ ഒരു അതായത് സ്മോക്കിംഗ് ഉള്ള ഒരാൾക്ക് ലങ്സിലേക്കൊരു ട്യൂമർ ഉണ്ടാകാം. മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ലിവർ ക്യാൻസേഴ്സ് ഉണ്ടാകും. ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്പ്രെഡിങ് ട്യൂമേഴ്സ് കുറവായിരിക്കും.
1: ഓക്കെ, സാധാരണ ഇതിൻ്റെ എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? എന്തൊക്കെ ടെസ്റ്റ് പരിശോധനകളാണ് സാധാരണയായി നടത്തുന്നത്?
0: സോ ഒന്ന് ഈ ബുദ്ധിമുട്ട് തലവേദന അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത് സി ടി സ്കാനും MRI സ്കാനും ആണ്. അപ്പം പ്രൈമറി ആയിട്ട് ഉള്ളൊരു സെൻറ്റേഴ്സിൽ എല്ലാ സെൻറ്റേഴ്സിലും എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് MRI സ്കാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു CT സ്കാൻ എടുത്ത് നോക്കും. അതിനകത്ത് ഒരു പ്രിലിമിനറി ടെസ്റ്റ് പോലാണ് നമ്മളൊരു എക്സ്റേ എടുക്കുന്നത് പോലാണ് തലയുടെ CT സ്കാൻ എടുക്കുന്നത്. കുറച്ച് മേജറായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ MRI ഡെഫിനറ്റ്ലി എടുക്കണം. അത് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്നുണ്ടെങ്കിൽ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം MRI ആണ് മെയിൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. MRI ചെയ്യുന്നതിലൂടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ് എത്രമാത്രമാണ് ട്യൂമറുകളുള്ളത് എത്രമാത്രമാണ് നീരുകളുള്ളത് അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് MRI കോൺട്രാസ്റ്റ് MRI എന്നാണ് പറയുക. അത് തലയുടെ അടുത്ത് നോക്കുക എന്നുള്ളതാണ്.
1: സർജറി കൂടാതെ ഈ മുഴകളുടെ ചികിത്സ ഏതെല്ലാം വിധത്തിലാണ്?
0: സോ പ്രൈമറി ആയിട്ട് ഏതൊരു ട്യൂമർ ഉണ്ടെങ്കിലും നമ്മൾ ആ ട്യൂമറിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ഇപ്പോൾ ട്യൂമർ ചുരുക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ കീമോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലതിനകത്ത് ട്യൂമർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കീമോതെറാപ്പി റേഡിയേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. വളരെ റെയറായിട്ടുള്ള ചില ട്യൂമേഴ്സ് നമുക്കത് ട്യൂമേഴ്സ് അന്ന് റേഡിയോളജിക്കലി സ്കാനിൽ നമുക്ക് 100% ഉറപ്പാണ്. അതിന് മാത്രം ഡയറക്ട്ലി റേഡിയേഷൻ അല്ലെങ്കിൽ ഡയറക്ട്ലി ചില കീമോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ബട്ട് അത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇതാണ്. കൂടുതൽ ട്യൂമേഴ്സും നമുക്കൊരു ബയോപ്സി എന്ത് തരത്തിലുള്ള ട്യൂമറുകളാണെന്നുള്ളത് അറിയണം. അത് ഗ്രേഡിംഗ് ഉണ്ട്. അതിന് ഏത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 4 ആണോ അതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഗ്രേഡ് 1 പോലുള്ള ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സർജറി മാത്രമാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. സർജറി ചെയ്ത് നല്ല ട്യൂമർ നല്ലോണം മാറിക്കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഭാവി നല്ലത് ഒരു മുന്നോട്ടുള്ള ജീവിതം തന്നെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ പോകാൻ പറ്റും. ഗ്രേഡ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ എന്തായാലും കൊടുത്താലേ പറ്റത്തുള്ളൂ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്. ഡോക്ടർ, രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ ബ്രെയിൻ ട്യൂമർ മാരകമാണോ, ഒരു മരണകാരണമാണോ?
0: ഈ ട്യൂമർ ബിനൈൻ ട്യൂമറാണ്. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പം തലച്ചോറിന് തലച്ചോറുണ്ട്, വെള്ളമായിട്ടുള്ള ഭാഗമുണ്ട്, ഇപ്പം അതിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്, മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് മെനിഞ്ചസിൽ വരുന്നൊരു ട്യൂമറാണ്. അത് നമ്മൾ ആ ട്യൂമർ റിമൂവ് ചെയ്തെന്ന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഓൾമോസ്റ്റ് ക്യൂറേറ്റീവ് ആണ്. അതിന് ശേഷം വളരെ റെയറായിട്ടാണ് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് കീമോ റേഡിയേഷനൊക്കെ വേണ്ടി വരിക. ട്യൂമർ നീക്കം ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ പ്രൈമറി ഇത്. അതും ഇത് വളരെ സ്ലോ ആയിട്ട് വരുന്ന ട്യൂമേഴ്സ് ആണ് പലതും.
1: അപ്പം
0: ആദ്യം ഒരു ഒരു സെന്റിമീറ്ററുള്ള ട്യൂമർ നമ്മൾ കണ്ടു, ഉടനെ പോയി സർജറി ചെയ്യുക എന്നുള്ളതിന്റെ അല്ല. നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തോളം നമ്മൾ നോക്കി വെയിറ്റ് ചെയ്ത് നോക്കി അത് എന്തെങ്കിലും വളർച്ചയുണ്ടോ, അടുത്ത വർഷം നോക്കുമ്പോഴും അതിന് ഒരു സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അതിനകത്ത് സർജറി. അപ്പൊ അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് വരുന്നു, അത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സർജറിയിലേക്ക് തന്നെ പോവുക.
1: രോഗനിർണയത്തിന് ശേഷം അതിജീവന നിരക്കിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, രോഗിയുടെ ആയുസിനെയും രോഗമുക്തിയെയും നിർണ്ണയിക്കുന്ന പ്രധാന കാര്യങ്ങൾ?
0: ഒന്ന്, ഏത് ഭാഗത്താണ് ട്യൂമർ വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ചില ഭാഗങ്ങൾ നമ്മുടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട്, ഇപ്പൊ കൈ കാലുകൾ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ ആണ് ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ ട്യൂമറിനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മൊത്തമായിട്ട് ഒരു ട്യൂമറിനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ പ്രശ്നം, അത് ബാക്കിയിരുന്ന ട്യൂമർ അവിടെ ഇരുന്ന് വലുതാകാനുള്ള സാധ്യതകളുണ്ട്, അത് കാരണമുള്ള പ്രശ്നങ്ങൾ മോശമാകാം. രണ്ട്, ഇതിന്റെ ഗ്രേഡിംഗ് ആണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ സർവൈവബിലിറ്റി നല്ലതാണ്. ഇപ്പൊ ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ആവുമ്പോഴത്തേക്ക്, ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള തലച്ചോറിന്റെ ട്യൂമറാണ്. അതിൽ മാക്സിമം ട്രീറ്റ്മെന്റ് കൊടുത്താൽ എത്ര നാൾ സർവൈവ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഒരു ഒരു കണക്കുണ്ട്. അത് ട്യൂമർ മാക്സിമം റിമൂവ് ചെയ്യുക, കറക്റ്റായിട്ട് റേഡിയേഷൻ കൊടുക്കണം, കീമോതെറാപ്പി കൊടുക്കണം, ഇതെല്ലാം കൊടുത്ത് നമ്മൾ സർവൈവൽ മാക്സിമം ആക്കുക എന്നുള്ളതാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു സാധാരണ ജീവിതം അതിജീവിച്ച രോഗിക്ക് സാധ്യമാണ്?
0: അതും ഈ പറഞ്ഞതുപോലെ ഏത് ഭാഗത്ത് എന്നുള്ളതിൻ്റെതാണ്. ഇപ്പം നമ്മുടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയാസിലാണ് ട്യൂമറെങ്കിൽ ഇപ്പോൾ ഒരു ഒരു രോഗിക്ക് സർജറിക്ക് മുന്നേ തന്നെ തളർച്ചകളുണ്ട്, സർജറി ചെയ്തതിന് ശേഷവും തളർച്ചകൾ തന്നെയാണ്, അതിലൊരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ ആ പേഷ്യൻറ്റിൻ്റെ മുന്നോട്ടുള്ള ജീവിതം പാട് തന്നെയാണ്, ബുദ്ധിമുട്ടാണ്. സോ അത് നമുക്ക് ഈ ട്യൂമറിൻ്റെ ഏരിയ ഏത് ഭാഗത്തേക്ക് എഫക്ട് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചില ട്യൂമറുകൾ നമുക്ക് നല്ലോണം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ട്യൂമറുകളുണ്ട്, വളരെ ഈ മെനിഞ്ചിയോമ പോലുള്ള ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് റിമൂവ് ചെയ്യുന്നതിലൂടെ ആളുടെ ജീവിതം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തളർച്ചയുള്ള ഒരു രോഗി അല്ലെങ്കിൽ കാഴ്ച പോയ ഒരു രോഗിക്ക് പെട്ടെന്ന് കാഴ്ച തന്നെ തിരിച്ചു കിട്ടുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ അങ്ങനെ ഉണ്ട്. അപ്പം അത് സർജറി ചെയ്യാതെ പോയിരുന്നെങ്കിൽ പേഷ്യന്റിന് കാഴ്ച കംപ്ലീറ്റ്ലി പോയേനെ. അത് സർജറി കഴിഞ്ഞു, പേഷ്യന്റിന് ഒരാഴ്ചക്കകത്ത് കാഴ്ച ഓൾമോസ്റ്റ് നോർമലായി വന്നു, ഒരു മാസം കൊണ്ട് കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി. സർജറിയെ പേടിച്ച് അല്ലെങ്കിൽ ട്യൂമർ ആണെന്ന് പേടിച്ചത് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് അതൊരു ഒരു ഒരു 35 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പം അവരുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഈ ഒരു സർജറി കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നതാണ്. അല്ല, അത് നമ്മുടെ പരേറ്റൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് അതിന്റെ വീക്ക് ഒരു സൈഡിലേക്കുള്ള തളർച്ചയും ഉണ്ടായിരുന്നു, അതിനുശേഷം കാഴ്ചയ്ക്കും നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം തലയുടെ പ്രഷർ കൂടിയിട്ടാണ് കാഴ്ചയുടെ ബുദ്ധിമുട്ട് വന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ സർജറി ചെയ്ത് ട്യൂമർ കംപ്ലീറ്റ്ലി മാറ്റി, അതിനുശേഷം പുള്ളിക്കാരിക്ക് ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു വരാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് നല്ലൊരു വിഷൻ വന്നു, ഒരു മാസം ആയപ്പോഴത്തേക്ക് നോർമൽ വിഷനുമാണ് വന്നത്. ആ തളർച്ചകളും നല്ലോണം വ്യത്യാസങ്ങൾ വന്നു, നടന്ന് നോർമലായിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റി.
1: ഡോക്ടർ, മാലിഗ്നന്റ് ഈ ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് മാത്രമാണോ അപകടകാരികൾ?
0: അത് നമ്മളിപ്പം പറയില്ലേ, തമ്മിൽ ഭേദം തമ്മൽ എന്നുള്ളത് പറയുന്നത് പോലെയുള്ള ഒരു ഇതാണ്. അപ്പം ബിനൈൻ ട്യൂമേഴ്സ് തമ്മിൽ ഭേദം എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലൊരു മുഴയുണ്ട്, അത് അത്രയും അതെടുത്ത് കളയുന്നത് പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ല. എന്നാൽ ഒരു ഒരു മേജർ ക്യാൻസറിൻ്റെത് അത്രയും പോലുള്ള ഒരു ഒരു ഒരു കോംപ്ലക്സ് പ്രൊസീജിയറും അല്ല. സോ ബിനൈൻ ട്യൂമേഴ്സിനാണ് എപ്പോഴും നല്ല റിസൾട്ട്സും നല്ല റിക്കവറിയും കൂടുതലുള്ളത്. ഇത് പറയുമ്പോഴും ഏത് ഏരിയയും എന്താണ് ഒരു പേഷ്യൻറ്റിൻ്റെ മുൻ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഫാക്ടർ. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ പലരും നമ്മൾ ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് ഒരു മോശമാകുന്ന സിറ്റുവേഷനിൽ വരുമ്പോഴും ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞ് ഓക്കെ നമ്മൾ സർജറി ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നാദ്യമേ ഡിസൈഡ് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത്. അത് ഈ ബിനൈൻ ട്യൂമർ ആയാലും മാലിഗ്നൻ്റ് ട്യൂമർ ആയാലും ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ട്. സോ എപ്പോഴും മാലിഗ്നൻ്റ് ട്യൂമർ അല്ലെങ്കിൽ സിവിയർ ക്യാൻസർ, ഗ്രേഡ് 4 ക്യാൻസർ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളതല്ല. അതിലും നല്ലോണം സർവൈവ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് റേഡിയേഷനൊക്കെ കീമോതെറാപ്പി എടുത്ത് കറക്റ്റായിട്ട് സർവൈവ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ഫോളോ അപ്പ് വന്ന് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന 2-2.5 വർഷമായിട്ട് തന്നെ ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ബാധിച്ചവരിൽ എല്ലായ്പ്പോഴും ഈ അവസ്മാരം ഫിറ്റ്സ് ഓർ സീസേഴ്സ് അതുണ്ടാവാറുണ്ടോ?
0: എല്ലാവരിലും ഇല്ല, പക്ഷെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒന്ന്, നമ്മൾ സർജറി ചെയ്യുന്നതും നമ്മൾ ഈ ട്യൂമർ വന്ന് നമ്മുടെ നോർമൽ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്യും, അതാണ് ഈ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൊരു സിംറ്റമാണ് ഫിറ്റ്സ് അല്ലെ സീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അപസ്മാരം വരുമ്പോഴത്തേക്ക് അത് വന്നിട്ട് നമ്മൾ സർജറിക്ക് മുന്നേ അപസ്മാരം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. സർജറിക്ക് ശേഷം അപസ്മാരം വന്നാലും ലോങ് ടേം ആയിട്ട് മെഡിസിൻസ് കഴിക്കും. ഇപ്പൊ അപസ്മാരം വരാത്ത രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻസ് വളരെ കുറച്ച് നാൾ കഴിച്ചിട്ട് നമുക്ക് നിർത്താനൊക്കെ പറ്റുന്നതാണ്. സോ ഇതെല്ലാം ഈ അപസ്മാരം വരാൻ സാധ്യതയുള്ള ട്യൂമറുകളുണ്ട്, അപസ്മാരം വരാൻ സാധ്യത ഇല്ലാത്ത ട്യൂമറുകളുണ്ട്.
1: വളരെ അപൂർവമായി ഉണ്ടാകുന്നതാണ് തലച്ചോറിലെ മുഴകൾ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെയാണോ?
0: ഈ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്.

0: ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജിയും നമ്മുടെ ഒരു ഒരു മെഡിക്കൽ ഫീൽഡിന്റെ അഡ്വാൻസ്മെന്റും വെച്ചിട്ട് ഏതൊരു ട്യൂമറുകളും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി എത്രയും നേരത്തെ അതിന് കൃത്യമായ ട്രീറ്റ്മെന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഒരു പേഷ്യന്റ് എന്ന രീതിയിൽ ചെയ്യേണ്ടത്. സോ ഒരു ഡോക്ടറിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയാം എന്നുള്ളതാണ്. ഇപ്പം മാഡത്തിന് അറിയാം, നമ്മളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറയാം, എപ്പോഴും ഡിസിഷൻ എടുക്കേണ്ടത് ആ പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ. ട്രീറ്റ്മെന്റിൽ നമുക്ക് സർജറി ഒരു ഭാഗമാണ്, അതിനുശേഷമുള്ള കീമോതെറാപ്പി റേഡിയേഷൻ ഉള്ള ഒരു ഭാഗമാണ്. അപ്പം ചിലർ വന്ന് നമുക്ക് സർജറി ചെയ്യാം, പക്ഷെ എനിക്ക് കീമോതെറാപ്പി റേഡിയേഷൻ വേണ്ട എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നവരുണ്ട്. നമ്മൾ അവർ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കും, അവരുടെ അടുത്ത് കാര്യങ്ങൾ ഇതാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഇമ്യൂണോതെറാപ്പി ആയിട്ടുള്ളതുണ്ട്, അപ്പം അതൊന്നും വലിയ റേഡിയേഷൻ ഇല്ലാത്തതാണ്. അവിടെ പോയി ഇമ്യൂണോതെറാപ്പി ഏജൻസ് വെച്ചെന്നിട്ട് ട്യൂമർ ബാക്കിയുള്ള ട്യൂമറിനെ കരിച്ച് കളയുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുക. സോ അങ്ങനെയുള്ളത് വരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിപ്പം ഓൾറെഡി അവൈലബിൾ ആണ്.
1: No headache means no brain tumor. അതൊരു അബദ്ധധാരണയാണ്.
0: കൂടുതലും നമുക്ക് അങ്ങനെ തന്നെ പറയാം. വരുന്ന ബ്രെയിൻ ട്യൂമറിൽ മിക്കവർക്കും ഒരു 90% ആൾക്കാരിലും തലവേദനകൾ ഉണ്ടാകും. 10% ആൾക്കാരിൽ ഈ പറഞ്ഞ ഫിറ്റ്സിന്റെ പോലുള്ള പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ വരുന്നുള്ള തളർച്ചകൾ, അതായത് മുഖം കൂടിപ്പായിട്ട് വരുന്നു, ഒരു കൈക്കും കാലിനുമുള്ള പതുക്കെ ഉള്ള തളർച്ചകൾ, ബലക്കുറവ് പോലൊക്കെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് തന്നെ പ്രസന്റ് ചെയ്യും. 90% ഫസ്റ്റ് ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ്.
1: വിട്ടുമാറാത്തതോ പെട്ടെന്നുണ്ടാകുന്നതോ ആയ നാഡീ സംബന്ധമായ ലക്ഷണങ്ങൾ, അതായത് കൈകാൽ മരവിപ്പ്, സംസാര തടസ്സം, കാഴ്ചക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന തളർച്ച എന്നിവ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
0: സോ നമ്മുടെ നാട്ടില് ഇപ്പം ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഏതൊരു ആളും ഉടനെ ഓടി ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG എടുത്ത് നോക്കും, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ തന്നു നോക്കും. കുറവില്ല എന്നുണ്ടെങ്കിലും അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെത് വളരെ ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ അറ്റാക്ക് ആണെന്നുള്ളതിനുള്ള ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെൻഡ് ഇടേണ്ടതാണെങ്കിൽ സ്റ്റെൻഡ് ഇടേണ്ടതായിട്ട് വരും. അതെല്ലാം ആൾക്കാർക്ക് നല്ലോണം അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ തലച്ചോറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആൾക്കാർക്കത് ധാരണ ഭയങ്കര കുറവാണ്. ഇപ്പം വളരെ കോമൺ ആയിട്ട് ഒന്നാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്, അതായത് രക്തയോട്ടം കുറഞ്ഞ് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുക. രണ്ട് രീതിയിലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സോ രണ്ടിലും ആദ്യം ഒരു CT എടുത്ത് നോക്കി ബ്ലീഡിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്തം വലിയിച്ച് കളഞ്ഞ് സ്ട്രോക്കിൽ നിന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തന്നെ എത്താൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ. ബട്ട് ഈ ഒരു ഡിലേ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം. അതേപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ ട്യൂമറുകൾക്കും. ഇപ്പം നമുക്ക് ട്യൂമർ ആണെന്നറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ടുകളും നല്ലതാവത്തുള്ളൂ. സോ ഈ ഒരു ഡിലേ എന്ന് പറയുന്നത് ആൾക്കാരിലേക്കുള്ള ഒരു ഒരു ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരും അതിനെ പേടിക്കുന്നത് കൊണ്ടാണ്. സോ ആ പേടി മാറാനായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനെ പണ്ട് പേടിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ ആൾക്കാർ പേടിക്കുന്നത്. സോ അതേപോലെ വിത്ത് ടൈം ഈ പേടി മാറും. പേടി മാറി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും നമുക്ക് കുറെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്.
1: ഈ ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസിസ് ചെയ്യപ്പെട്ട ഒരു രോഗിയോട് കുടുംബാംഗങ്ങളും മറ്റ് കൂട്ടുകാരികളും അവരൊക്കെ ഏത് രീതിയിലാണ് താങ്ങാൻ വേണ്ടത്? അതായത് നമ്മൾ ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം?
0: സോ ഈ മനസ്സിൻ്റെ പേടിയാണ് ഇതിനകത്തെല്ലാം ഒരു വലിയ ഫാക്ടർ. സോ ട്യൂമറിനെക്കാട്ടിലും കൂടുതൽ ഇതിന് ശേഷമുള്ള പ്രശ്നം, ട്യൂമർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ പോലും ആൾക്കാരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്.
1: നമുക്ക് മാനസികമായിട്ട് തീർന്നു
0: അല്ല, ഇനി എനിക്കൊരു മുന്നോട്ടൊരിതില്ല, ഞാൻ തളർന്നുപോയി, അല്ലെങ്കിൽ ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് മക്കളെ നോക്കാൻ പറ്റത്തില്ല, എനിക്ക് സാമ്പത്തികമായി എനിക്ക് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്, അല്ല ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ആദ്യം മാറേണ്ടത്. സോ പലതിലും നമുക്ക് ഈ ട്യൂമർ സർജറി കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് എത്തുന്ന ഒരു 80-90% ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരിൽ അവരിലാണ് ഇനി മുന്നോട്ട് ബ്രെയിൻ ട്യൂമർ പ്രശ്നങ്ങൾ ഉള്ളവരെ ബോധവൽക്കരിക്കേണ്ടത്. നമുക്ക് കാര്യങ്ങളുടെ ഈ ട്രീറ്റ്മെന്റ് പറയുന്നത് മാത്രമാണ് നമ്മുടെ ജോലി എന്നുള്ളതാണ്. അപ്പൊ ബാക്കി എങ്ങനെയാണ് അവര് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് അവര് സർവൈവ് ചെയ്തത്, ആ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടേണ്ടത് ഈ പറഞ്ഞ സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ചെയ്യുന്നത്. അതായത് കുടുംബാംഗങ്ങള്, ഫ്രണ്ട്സ്, അവരുടെ സപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഈ ഒരു പേഷ്യന്റിന് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും.
1: നല്ല മനോധൈര്യം കൊടുക്കണം അല്ലേ?
0: മനോധൈര്യമാണ് ഏറ്റവും വേണ്ടത്. അത് പേഷ്യന്റിനും വേണം, ഇതേപോലെ ഈ കുടുംബാംഗങ്ങൾക്ക്. ഞാൻ എപ്പോഴും പറയും, ആദ്യം കൂടെ ഉള്ളവരാണ്, കുടുംബാംഗങ്ങൾക്കാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവേണ്ടത്. രണ്ടാമതാണ് പേഷ്യന്റിനെ മനസ്സിലാക്കുക എന്നത്. അവർക്ക് മനസ്സിലായാലേ അവർക്ക്, കാരണം നമ്മളൊരു ഡോക്ടർ എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു കുറച്ച് നേരമേ അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയം ഈ കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സോ ആണ് ഇവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് തന്നെ. സോ അവരെയാണ് നമ്മൾ കൂടുതലും കൗൺസിലിംഗിലേക്ക് ചെയ്യുക.
1: ഈ ബ്രെയിൻ ട്യൂമറുകൾക്ക് വിശ്വസനീയമായ വിവരങ്ങളും പിന്തുണാ ഗ്രൂപ്പും ആളുകൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു?
0: സോ ഇത് മെയിനായിട്ട് നമ്മുടെ ശ്രീചിത്ര പോലെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയോ ഉള്ളിടത്ത് ഒരുപാട് ട്യൂമർ കേസുകൾ വരുന്ന ഒരു സെൻറ്റേഴ്സാണ് അതൊക്കെ. സോ അവിടെ നേരത്തെ ട്രീറ്റ് ചെയ്ത പേഷ്യൻസ് അവർക്കൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതിൽ വഴി നമുക്ക് ഈ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം ഇതിന് സ്പെഷ്യലി ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സർവൈവർ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ അതെല്ലാം വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അത് അത്രയും ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമർ പോലുള്ള കാര്യങ്ങൾക്ക് അത്രയും ഫോക്കസ്ഡ് അല്ല ഇപ്പോഴും. ആ ഒരു ചേഞ്ചസ് ഒക്കെയാണ് നമുക്ക് മുന്നോട്ടുള്ള കാലത്തിലേക്ക് വേണ്ടത്.
1: ഈ രോഗലക്ഷണങ്ങൾ വളരെ നേരിയതായി തോന്നിയാലും നേരത്തെയുള്ള കണ്ടെത്തൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
0: വളരെ വളരെ പ്രധാനമാണ് അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം നേരത്തെ പല ട്യൂമറുകളും നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, അതായത് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതിൻ്റെ പരിമിതികളുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് ഇപ്പോൾ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ട്യൂമർ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടത്തേക്ക് ട്യൂമറിൻ്റെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുന്നതിന് മുന്നേ ഇപ്പോൾ പലരും ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇപ്പോൾ ട്യൂമറുകൾക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്. സോ ആൾക്കാർ ഓക്കെ ഇന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ, ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ടൊക്കെ നിൽക്കാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പ് പോകും. ആ ഗ്യാപ്പ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് വരാതിരിക്കാൻ നോക്കുക. ഏർലി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഏർലി ഡിറ്റക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
1: ഉടൻ തന്നെ
0: ട്രീറ്റ്മെന്റ് തുടങ്ങണം.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ അഖിൽ സുനിലുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ. ഇത്രയും നേരം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മുഴകളെക്കുറിച്ച് വളരെ ലളിതമായും വിശദമായും നമ്മോട് സംബന്ധിച്ച ഡോക്ടർ അഖിൽ സുനിലിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: நேருக்கு நேர் பதில் சொல்றேன். தமிழையா
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് സീനിയർ, കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, സുവോളജി ജൂനിയർ അധ്യാപക താൽക്കാലിക ഒഴിവ്. വ്യാഴാഴ്ച പകൽ 10 അഭിമുഖം നടക്കും. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 9747700997 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ്. യോഗ്യതയുള്ളവർ വെള്ളിയാഴ്ച 12 ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. ചവറ ഗവൺമെന്റ് HSS HST ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, UPST, FTM, അറബിക് എന്നീ അധ്യാപക താൽക്കാലിക ഒഴിവ്. അഭിമുഖം ബുധനാഴ്ച രാവിലെ 11 കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിൽ 4 ബിരുദ കോഴ്സിന്റെ ഭാഗമായുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 7:30 ഓൺലൈനായി നടക്കുന്ന പരിപാടി പ്രിൻസിപ്പൽ VS നിഷ ഉദ്ഘാടനം ചെയ്യും. 4 ബിരുദ പദ്ധതിയുടെ ഘടന, അക്കാദമിക് അവസരങ്ങൾ, തൊഴിൽ സാധ്യതകൾ, പഠനപാതയുടെ ആസൂത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് ഉണ്ടായിരിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണം നടന്നു. രാവിലെ 10 കൊല്ലം SN വനിതാ കോളേജിൽ കളക്ടർ ആനി ജുല തോമസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ VS നിഷ അധ്യക്ഷത വഹിച്ചു. ബുധനാഴ്ച 10 നടക്കുന്ന സെമിനാറിൽ പുനലൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ VS അരുൺകുമാർ ക്ലാസ് എടുക്കും. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിംഗ് തസ്തികയിൽ ഒഴിവ്. അഭിമുഖം June 12 രാവിലെ 10. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9447484333 എന്ന നമ്പരിലോ 8547000583 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. SSLC +2 തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു. അപേക്ഷാ ഫോം www.kmtboard.in എന്ന സൈറ്റിൽ ലഭിക്കും. അപേക്ഷയും അനുബന്ധ രേഖകളും July 31 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ്, KURDFC ബിൽഡിംഗ്, 2 ചക്കോരത്തുകുളം വെസ്റ്റ് ഹിൽ, കോഴിക്കോട് 673-0005 എന്ന വിലാസത്തിൽ സമർപ്പിക്കും. വിശദവിവരങ്ങൾക്ക് 0495-29666-577 എന്ന നമ്പരിലോ 9188-23577 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 8989826060 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8989826060. സിറ്റി പോലീസിന്റെ ജില്ലാ ഓഫീസ് സ്പോർട്സ് മീറ്റ് ഇന്ന് രാവിലെ 6:30 കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. മീറ്റ് ഉദ്ഘാടനവും പതാക ഉയർത്തലും സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത നിർവഹിച്ചു. വൈകിട്ട് 6 സമാപന സമ്മേളനം തിരുവനന്തപുരം റേഞ്ച് DIG ഡോക്ടർ ജെ ഹേമേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 6:30 കൊല്ലം മുനിസിപ്പൽ ടൗൺ ഹാളിൽ കോമഡി ഷോ ആൻഡ് മ്യൂസിക്കൽ ഇവന്റ്സ് എന്നിവ നടക്കും. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്തിൽ നടത്തുന്ന സൗജന്യ PSC കോച്ചിംഗ് സബ് സെന്ററിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 പൂർത്തിയായ SSLC വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം SSLC ബുക്ക്, ആധാർ, അവസാനം പഠിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഹാജരാക്കണം. June 22 വൈകിട്ട് 5 മുൻപ് അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് 9899 9 5 4 4 2 2 3 5 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9 8 9 5 4 4 2 2 3 5. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: പറയരുതടിയറ തുടരണ മടവുകൾ ഉശിരോട് കടശി.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9 3 8 7 9 1 9 1 4

4 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാ.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: രാവണൻ സംസാരിക്കുകയാണ്, ഹനുമാൻ പറഞ്ഞെല്ലാം കേട്ടു, രാവണന് കോപം വരികയാണ്. എന്നിട്ട് രാവണൻ പറയുന്നു, മമ നികടഭൂമി, എന്റെ അടുത്ത് വടി ഉടപ്പം ഇരുന്ന് മാം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നോട്, വടി ഉടപ്പം ഇരുന്ന് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് ഇത്രയും ധൈര്യമായി മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ, മറ്റേതെങ്കിലും ജന്തുക്കൾ, ജീവജാലങ്ങൾ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും സാക്ഷാൽ രാവണനായി എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ ഹനുമാൻ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമോ. എന്നിട്ട് ഹനുമാനെ കുറിച്ച് പറയാണ്, ഭയവും ഒരു വിനയവും ഇവന് കാണുവാനില്ല. ഇവന് ഭയവുമില്ല, ഇവൻ ആരോടും, ഞാൻ രാജാവാണ്, എന്നോടൊരു വിനയം പോലും ഇവൻ കാണിച്ചിട്ടില്ല. മാത്രമോ പാപിയായ ഒരു ദുഷ്ടാത്മാ ഷഡൻ ഇവൻ. ഇവൻ പാപിയാണ്, ഇവൻ ദുഷ്ടാത്മാവാണ്, ദുരാത്മാവാണ്, വെറും ഒരു ഷഡനാണ് എന്നിങ്ങനെ ഹനുമാനെ അധിക്ഷേപിക്കുകയാണ് രാവണൻ. കഥയമ്മ രാമനെന്നാരിച്ചൊൽ, കഥയമ്മ എന്റെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ, ആരെങ്കിലും എന്നോട് പറഞ്ഞു തരൂ, ആരാണ് ഈ രാമൻ, ഇവനൊരു രാമനെ പറ്റി പറയുന്നുണ്ടല്ലോ, ആരാണ് ഈ രാമൻ, കഥയമ്മ രാമൻ എന്നാരിച്ചൊൽ എന്നാണ് പറയുന്നത്, ആരാണ് ഈ രാമൻ എന്ന് എന്നോട് പറയൂ. മാത്രമല്ല കാനനവാസി സുഗ്രീവൻ എന്നാരിടോ, ഇവനൊരു കാനനവാസിയായിട്ടുള്ള കാട്ടിൽ ജീവിക്കുന്ന ഒരു സുഗ്രീവനെ പറ്റി ഇവൻ പറയുന്നുണ്ടല്ലോ, അവൻ ആരാണ്, ആരാണ് ഈ സുഗ്രീവൻ, ആരാണ് ഈ കാട്ടിൽ താമസിക്കുന്ന സുഗ്രീവൻ, ആരാണ് രാമൻ, ആരാണ് സുഗ്രീവൻ, ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നീ പറയുന്ന രാമനുണ്ടല്ലോ അവനെയും, നീ പറയുന്ന ഈ സുഗ്രീവനുണ്ടല്ലോ അവനെയും, വേണ്ടി വന്നാൽ ഈ ജാനകി ദേവി ഉണ്ടല്ലോ നിന്റെ സീതാദേവി, ആ സീതയെയും, മാത്രമല്ല അത്യന്ത ദുഷ്ടനായിട്ടുള്ള, വെറും ദുഷ്ടനായിട്ടുള്ള, അങ്ങേയറ്റത്തെ ദുഷ്ടനായിട്ടുള്ള നിന്നെയും ഞാൻ കൊന്നുകളയും, എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ചെയ്യുന്നതിന് എന്ന് രാവണൻ പറയുകയാണ്. ദശവദന വചനം ഇതി കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ചു എന്നാണ്, പല്ലിറുമി, ദന്തം കടിച്ചു, പല്ലിറുമി, ആര്, ഹനുമാൻ കോപം പൂണ്ട്, അദ്ദേഹത്തിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പല്ല് ഇറുമ്മിക്കൊണ്ട് പറയാണ്, ദശവദന വചനം, ദശവദനം എന്ന് പറയുന്നത് രാവണൻ, രാവണന്റെ വചനം, വാക്കുകൾ കേട്ട് അങ്ങേയറ്റത്തെ ദേഷ്യം വന്നിട്ട് പല്ലിറുമ്മുകയാണ് ഹനുമാൻ. കപീന്ദ്രനും ചൊല്ലിനാൽ, അതിന് മറുപടി പറയുന്നത് കപീന്ദ്രൻ, വാനര വംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ അദ്ദേഹം പറയുകയാണ്, നിന്നെ പോലെ നൂറ് നൂറായിരം രാക്ഷസന്മാർ ഒന്നിച്ചു വന്ന് എതിർത്താലും, രാവണ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല, നിന്നെ പോലെ ഉള്ള ഒരു നൂറ് നൂറായിരം, അതായത് ഒരു കോടി രാവണന്മാർ, കോടിക്കണക്കിന് രാവണന്മാരായാലും ശരി, ഒന്നിച്ച് വന്ന് എന്നോട് എതിർത്താലും നിയതം ഇത് മമ ചെറുവിരൽക്ക് പോലെ, എന്റെ ഈ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരലിന് പോലും തുല്യമാവുകയില്ല എന്ന് ഹനുമാൻ തിരിച്ചടിക്കുന്നു രാവണനോട്. ഒരു കോടി രാവണൻ സമം എന്റെ ചെറുവിരൽ എന്ന് പോലും പറയാൻ സാധിക്കില്ല, അതിലും ചെറുതാണ് എന്ന് പറയുന്നു. അപ്പൊ എത്രമാത്രം രാവണനെ പ്രകോപിപ്പിക്കാമോ അത്രമാത്രം പ്രകോപിപ്പിക്കുകയാണ് ഹനുമാൻ. അതും ഹനുമാന്റെ ഒരു തന്ത്രമാണ്. നീ എന്ത് ചെയ്യുന്നത് എന്നോട് കശ്മല, കശ്മലനായ രാവണ, ദുഷ്ടനായ രാവണ, നീ എന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? നീ എന്നെ പോലെ കോടിക്കണക്കിന് ആൾക്കാർ വന്നാൽ പോലും എന്റെ ഒരു ചെറുവിരലിന് പോലും സമമാവുകയില്ല, പിന്നെ എന്താണ് നീ എന്നെ എന്തൊക്കെ ഒന്ന് ചെയ്യും എന്ന് നീ പറയുന്നത്? ഇതെല്ലാം കേട്ട് കലി ഇളകുകയാണ് രാവണന്. എന്നിട്ട് അദ്ദേഹം തന്റെ കിങ്കരന്മാരോട്, അദ്ദേഹത്തിന്റെ അകമ്പടിക്കാരായിട്ടുള്ള വ്യക്തികളോട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിശിചരർ ഒരുവർ ആയുധപാണിയായില്ലയോ ഈ കള്ളനെ കൊല്ലുവാൻ, ഈ കള്ളനെ ഞാൻ കൊല്ലണം, ആ കൊല്ലനെ ആയുധപാണികളായിട്ട്, ആയുധം ധരിച്ചിട്ടുള്ള ഒരു രാക്ഷസനും ഈ രാവണന്റെ ഈ രാജ്യസഭയിൽ ഇല്ലേ എന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. പറയാൻ നമ്മൾ കണ്ടിട്ടില്ലേ, ആരവിടെ ഇവനെ കൊല്ലാൻ ആരുമില്ലേ, ആയുധം ധരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞ് രാവണൻ ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് നിർണായകമായി

0: ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണന്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറയുന്നു, ഈ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് രാമായണത്തിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരി, പല വഴിത്തിരിവുകളുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നു, അരുതരുതരുത് ദുരിതം ഇത്, ഇങ്ങനത്തെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു തെറ്റായ ദുരിതം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി, ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്. ദൂതനെ കൊല്ലുക എന്നാർക്കടുത്തു, ഒരു ദൂതനെ കൊല്ലുക എന്ന് പറയുന്നത് തികച്ചും അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ്. നിർവന്മാർക്ക് ചൊല്ലിയിടുവിന്, ഒരു നിർവന്മാർക്ക് എന്ന് പറയുന്നത് രാജാക്കന്മാർക്ക്, രാജാക്കന്മാർ ചില ധർമ്മങ്ങൾ, രാജധർമ്മം പാലിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ദൂതനായിട്ട് വരുന്ന ആളിനെ ഒരിക്കലും കൊല്ലരുത്. അത് രാജാവ് പ്രകടിപ്പിക്കേണ്ട, പാലിക്കേണ്ട ധർമ്മമാണ് എന്ന് വിഭീഷണൻ ഓർമ്മിക്കുന്നു. ദൂതനെ കൊല്ലുന്നത് പാപമാണ്, ധർമ്മിഷ്ഠനാണ് വിഭീഷണൻ. അതേ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കുകയില്ല, അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു അധർമ്മമായിട്ടുള്ള, അധാർമികമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായാൽ വിഭീഷണൻ അത് തടയും. കൂടാതെ തടഞ്ഞു എന്ന് മാത്രമല്ല, രാവണന്, ജ്യേഷ്ഠനായ രാവണന് അതേ ഒരു ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവനെ വയം ഇവിടെ വിരവോട് കൊന്നിയിടിനാൽ എന്ന്, അങ്ങനെ അങ്ങ് അറിയുന്നത് ഇത് രാഘവൻ, രാമൻ ശ്രീരാമൻ അങ്ങ് അഥവാ ഈ ഹനുമാനെ കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വിവരം രാമൻ അറിയണമല്ലോ. എങ്ങനെ അറിയും, എങ്ങനെ അറിയിക്കും? രാമന് വിവരം അറിയുകയില്ല. രാമന് വിവരം അറിയാത്തിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ദൂതനായ ഹനുമാനെ കൊന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ബുദ്ധിയോടെ വിഭീഷണൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നു. അതിന് അദ്ദേഹം ഒരു മാർഗം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പുനരിവന് ഒരടയാളമുണ്ടാക്കി നാം അങ്ങ് അയക്കണം. അതല്ലോ നിർബോചിതം, നൃപൻ എന്ന് പറഞ്ഞ രാജാവ്, നിർബോചിതം. ഇതാണ് രാജാക്കന്മാർക്ക് ഉചിതമായിട്ടുള്ള പ്രവൃത്തി. നേരത്തെ കൊല്ലുക എന്ന് പറഞ്ഞത് രാജാക്കന്മാർക്ക് ഒട്ടും തന്നെ ഉചിതമായിട്ടുള്ള പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് ഉചിതമായ പ്രവൃത്തി ഞാൻ പറയാം, ഇവനൊരു അടയാളമുണ്ടാക്കി ഇവനെ തിരിച്ചു പറഞ്ഞു വിടണം. ഇവൻ തിരിച്ചു ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രന് ഇവനെ ഇങ്ങോട്ട് ആരാണോ അയച്ചത്, ഒരടയാളമുണ്ടാക്കി അയക്കുമ്പോൾ ആരാണോ അവനെ ഇങ്ങോട്ട് അയച്ചത്, ആ രാമന് ആ വ്യക്തിക്ക് ഇത് അറിയാനൊക്കും എന്താണ് സംഭവിച്ചതെന്ന്. മേലാൽ ഇവനെ ആരയച്ചോ ആ വ്യക്തി, ഒരിക്കലും മേലാൽ ഇത്തരം ഒരു സാഹസത്തിന് മുതിരരുത് എന്നുള്ള സന്ദേശം നമുക്ക് നൽകാനൊക്കും. അങ്ങനെ ചെയ്യാണ് അങ്ങെങ്കിൽ അത് തികച്ചും രാജാക്കന്മാരെ സംബന്ധിച്ചോളം ഉചിതമായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. രാവണന് കാര്യം മനസ്സിലായി, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നും രാവണൻ നിർദ്ദേശിക്കുന്നു.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
0: വദനമവി കരചരണമല്ല ശൗര്യാസ്പദം. രാവണൻ പറയുകയാണ്, വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു, വാനരന്റെ ശൗര്യം വാലിലാണ് ഇരിക്കുന്നത് എന്ന് രാവണൻ പറഞ്ഞു. വദനം അഭി കരചരണമല്ല, ഒരു വാനരന്റെ മുഖത്തല്ല അവന്റെ ശൗര്യം ഇരിക്കുന്നത്, അവന്റെ കയ്യിലല്ല, അവന്റെ കാലിലല്ല, മറ്റെങ്ങുമല്ല. കുരങ്ങന്റെ, വാനരന്റെ ശൗര്യം ഇരിക്കുന്നത് അവന്റെ വാലിലാണ്. അതിനാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അടയാളം വരുത്താനായി. എന്താണ്? വസനേന വാൽ വേഷ്ടിച്ചു, വസനേന എന്ന് പറഞ്ഞ തുണി കൊണ്ട്, വാൽ വേഷ്ടിച്ചു, വാലിൽ ചുറ്റണം, തുണി കൊണ്ട് വാലിൽ ചുറ്റണം. വന്നി കൊളുത്തി, വന്നി കൊളുത്തി എന്ന് പറഞ്ഞാൽ തീ കൊളുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? വാലിൽ തീ തുണി ചുറ്റി തീ കൊളുത്തിട്ട് എന്ത് ചെയ്യണം? പുരത്തിലെല്ലാടവും ലങ്കാപുരി മുഴുവൻ അവനെ ഇങ്ങനെ കൊണ്ടു നടക്കണം. വെറുതെ കൊണ്ടു നടന്നാ പോരാ. രാക്ഷസന്മാർ വാദ്യഘോഷങ്ങൾ മുഴക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ ആ ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം. എന്നിട്ട് എന്താണ് വിളിച്ചു പറയേണ്ടത്? രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ, ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരു കള്ളൻ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നു, അവനാണ് ഇവൻ, ആ കള്ളനാണ് ഇവൻ എന്ന് ഉറക്കെ വിളിച്ചു പറയണം. ലങ്കാപുരി മുഴുവൻ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം രാവണൻ പറയുന്നു, നിഖില ദിശി, നിഖില ദിശ എല്ലാ ദിക്കിലും കൊണ്ടു നടക്കണം. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയാൽ പോരാ, എല്ലാവരെയും കാണിക്കണം. വെറുതെ കൊണ്ടു നടന്നാ പോരാ. പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ, ഉറക്കെ വിളിച്ചു പറയണം, എല്ലാവരും കേൾക്കണം, എല്ലാ ദിശയിലും കൊണ്ടുപോകണം. അതായത് ഈ ലങ്കാപുരിയുടെ മുക്കിലും മൂലയിലും അവനെ കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ വാലിൽ തുണി ചുറ്റിയിരിക്കണം, ആ തുണി തീ കൊളുത്തിയിരിക്കണം. ഇതെല്ലാം കേട്ടും അറിഞ്ഞും രാവണൻ സ്വപ്നം കാണുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് വാനര സമൂഹം ഇവനെ ബഹിഷ്കരിക്കണം, അവനെ പുറത്താക്കണം, അവനെ പുറന്തള്ളണം. ഈ വാനരനായ ഈ ഹനുമാനെ വാനര കുലത്തിൽ നിന്ന്

0: ഒറ്റപ്പെടുത്തണം. അതാണ് പറയാ, തൽ കൂട്ടത്തിൽ നിന്നും നീക്കിയിടും കാപ്പികുലം. കാപ്പികുലം വാനരന്മാരുടെ കുലത്തിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കണം. കുലഹതകൻ, കുലഹതകൻ എന്ന് പറഞ്ഞാൽ കുലദ്രോഹി. അതുപോലെ തന്നെ നിസ്തേജൻ, നിസ്തേജൻ എന്ന് പറഞ്ഞാൽ അന്തസ്സില്ലാത്തവൻ എന്നൊക്കെ അവന്റെ കൂടെയുള്ള മറ്റ് വാനരന്മാർ അവനെ ആക്ഷേപിക്കണം. കുലഹതകനാണിവൻ, കുലദ്രോഹിയാണിവൻ, നമ്മുടെ ഈ വാനര കുലത്തിന്റെ മുഴുവൻ അന്തസ്സിനെ ഹാനി വരുത്തി. അതാണ് നിസ്തേജൻ എന്നുള്ള വാക്കിനർത്ഥം. അന്തസ് നമ്മുടെ എല്ലാം ഈ കുലത്തിന്റെ വംശത്തിന്റെ അന്തസ്സിനെ തന്നെ ഹാനി വരുത്തിയിട്ടുള്ള കുലദ്രോഹിയാണിവൻ എന്ന് കണ്ടിട്ട് വാനര കുലം അവനെ പുറത്താക്കണം. വെറും എന്നിട്ട് പറയുന്നു, വെറും വസ്ത്രം കൊണ്ടല്ല ഞാൻ തുണി ചുറ്റണോ എന്ന് പറഞ്ഞു, വാലിൽ തുണി ചുറ്റണോ എന്ന് പറഞ്ഞു, വെറുതെ അങ്ങ് തുണി ചുറ്റിയാൽ പോരാ. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? തിലരസം എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ, അതുപോലെ ഘൃതം, നെയ്യ്, ഇതിലെല്ലാം മുക്കിയ തുണിയാണ് വേണ്ടത്. നമ്മൾ വെറുതെ തുണി കൊണ്ടുവന്ന് വാലിൽ ചുറ്റിയാൽ പോരാ, എണ്ണയിലും നെയ്യിലും മുക്കണം. മുക്കിയിട്ട് ആ തുണി വേണം വാലിൽ ചുറ്റാൻ. കാര്യം എന്താണ്? ആളിക്കത്തണം, വെറുതെ ഇങ്ങനെ എരിഞ്ഞ് നിന്നാ പോരാ, ആളിക്കത്തണം. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ രാവണൻ രാജ്ഞ രാക്ഷസന്മാർ ശിരസാ വഹിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തു, എണ്ണയിലും നെയ്യിലും ഒക്കെ മുക്കിയ തുണി കൊണ്ടുവന്ന് വാലിൽ വരിഞ്ഞ് മുറുക്കി കെട്ടുന്നു. കെട്ടുന്ന സമയത്ത് അതുല ബലൻ അചല തരം അവിടെ മരുവീടി ഞാൻ. അതുല ബലൻ, അമിത ബലവാന, ഇത്രയധികം ശക്തിശാലിയായിട്ടുള്ള ഹനുമാൻ, അങ്ങേറ്റത്തെ അനുസരണയോടുകൂടി, അങ്ങേറ്റത്തെ അച്ചടക്കത്തോടുകൂടി, അചല തരം, അചലം, ചലിക്കാതെ ഇളകാതെ അവിടെ തന്നെ മരുവീടി ഞാൻ, അനങ്ങാതെ ഇങ്ങനെ നിന്നു കൊടുത്ത് വാലിൽ തീ കൊളുത്താനും വാലിൽ തുണി ചുറ്റാനും ഒക്കെ ായിട്ട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ഹനുമാൻ ഇങ്ങനെ അനുസരണയോടുകൂടി അച്ചടക്കത്തിനോടുകൂടി ആ പ്രവൃത്തിയോട് സഹകരിച്ചു, ആ പ്രക്രിയയോട് സഹകരിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നത്, വലിയൊരു മാറ്റമാണ്. പെട്ടെന്നാണ് വാൽ അന്യായത സ്ഥൂലമാകുന്നത്. അന്യായത സ്ഥൂലം എന്ന് പറഞ്ഞാൽ വളരെ നീളം, അതിലേറെ വണ്ണം ആയി തുടങ്ങും. വാലിന്റെ നീളം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നീളം കൂടുന്നത് മാത്രമല്ല വാലിന്റെ വണ്ണവും കൂടുന്നു. അതാണ് അന്യായത സ്ഥൂലം എന്ന വാക്കിന്റെ അർത്ഥം. ഹനുമാന്റെ ഓരോ കുസൃതിത്തരം കുരുത്തക്കേട് എന്നൊക്കെ പറയത്തില്ലേ, അല്ലാതെ എന്ത് പറയാനാണ് ഇവിടെ? തുണി തികയുന്നില്ല, വാൽ വളരുന്നതിനനുസരിച്ച് അതിനകത്ത് ചുറ്റിക്കെട്ടാൻ തുണി വേണ്ടേ? അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തുണി കൊണ്ടുവന്നു, ആദ്യം കൊണ്ടുവന്ന തുണിയൊക്കെ തീർന്നു. പിന്നെ മറ്റേ മിക്ക വീടുകളിലും പോയിട്ട്, ലങ്കാപുരിയിലെ പല വീടുകളിലും പോയിട്ട് തുണി സംഭരിച്ചുകൊണ്ടുവന്ന് ചുറ്റിക്കെട്ടി. അവസാനം എന്തായി? വില കൂടിയ പട്ട് വസ്ത്രങ്ങളൊക്കെ പോലും വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ചുറ്റി. ഏറ്റവും അവസാനമാണല്ലോ പട്ട് വസ്ത്രം കൊണ്ടുവരുന്നത്. കാര്യം ഒരു തുണിക്ക് ആവശ്യം വന്നാൽ ആദ്യമേ പട്ട് വസ്ത്രം എടുത്ത് കൊടുക്കുകയില്ല, അവസാനം പട്ട് വസ്ത്രം കൂടി കൊണ്ടുവന്ന് ചുറ്റി. പക്ഷെ ഇവിടെ തികയാൻ വാൽ വീണ്ടും വീണ്ടും വളരുകയാണ്. നീളത്തിൽ മാത്രമല്ല വണ്ണവും കൂടുകയാണ്. ഹനുമാന്റെ മുഖത്തോട്ട് നോക്കിയാലോ, ഒന്നും അറിയാത്ത ഭാവത്തിൽ, യാതൊരു ഇളക്കവും ഇല്ലാതെ, ഒരു ചലനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നിന്നു കൊടുക്കണം. എത്ര വേണമെങ്കിലും നിങ്ങൾ തുണി ചുറ്റിക്കോ കെട്ടിക്കോ, ഒരു പ്രശ്നവുമില്ല, ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്, വാൽ വളർന്നു വരുന്നതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ഭാവത്തിൽ ഹനുമാൻ ഇങ്ങനെ നിസ്സംഗനായി നിൽക്കുകയാണ്. സഹകരിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? തുണി തീർന്നു, എണ്ണയും തീർന്നു, നെയ്യും തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ രാക്ഷസന്മാരുടെ തന്നെ ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടായി. ചില രാക്ഷസന്മാർക്ക് ഈ അവസരത്തിൽ ബുദ്ധി ഉദിക്കുകയാണ്. ആ പല അഭിപ്രായങ്ങൾ രാക്ഷസന്മാരെ കൂട്ടത്ത് ഉയർന്നു വരും. ചിലർ പറയും, ഇവൻ വിശുദ്ധനാണ്, ഇവൻ ദിവ്യനാണ്, ഇവൻ എന്തോ ദിവ്യമായ ശക്തിയുണ്ട്, ഇവൻ വിശുദ്ധനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളിനെ വാലിൽ തീ കൊളുത്തി കൊല്ലാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇതങ്ങനെ കൊണ്ടു നടക്കാനായിട്ടുള്ള ഈ തലതിരിഞ്ഞ ബുദ്ധി ആർക്കാണ് തോന്നിയതെന്ന് ചില വാനരന്മാർ പരസ്പരം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതെന്തായാലും ഒരു നല്ല കാര്യത്തിനല്ല, വളരെ മോശം സൂചനയാണ്, ഇത് സർവനാശം തന്നെ ഈ പ്രവൃത്തി വരുത്തി വെക്കുന്നു. മറ്റു ചിലർ, എവിടെയായാലും അമ്മയെ തല്ലിയാലും 2 വർഷം എന്നുണ്ടല്ലോ, 2 വർഷം ഉണ്ടായി, മറ്റു ചിലർ രാവണന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇവൻ ധിക്കാരിയാണ്, ഇവന് പരമാവധി ശിക്ഷ കൊടുത്തു തന്നെ ആകണം. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി, വസ്ത്രം തീർന്നു, എണ്ണ തീർന്നു, നെയ്യ് തീർന്നു, വാൽ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും താമസിക്കുന്നത് ബുദ്ധിയല്ല, രാജാവിന്റെ ആജ്ഞ നടപ്പാക്കുക തന്നെ. സമയം കളയാതെ, ഇനി ഒട്ടും തന്നെ സമയം കളയാനില്ല, വാലിൽ തീ കൊളുത്തുക. ആ പുച്ഛാഗ്രദേശെന്നാണ്, പുച്ഛാഗ്രദേശ എന്ന് പറയുന്നതും വാലിന്റെ അറ്റത്ത്, പുച്ഛത്ത് അറ്റത്ത് തന്നെ കൊളുത്തി, തീ കൊളുത്തി. തീ ആളിപ്പടരുകയാണ്. ആളിപ്പടരുന്ന സമയത്ത് ഹനുമാൻ എന്ത് ചെയ്യും? ഒരു കയറ് കൊണ്ട് ഹനുമാന്റെ ശരീരം പൂർണ്ണമായിട്ടും വരിഞ്ഞു കെട്ടും. കെട്ടും. അപ്പോഴത്തേക്കും രാവണന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി. ആൾക്കാർ പെരുമ്പറകൾ കൊട്ടിത്തുടങ്ങി, ഇതാ ഒരു കള്ളൻ, രാത്രിയിൽ വന്ന കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് ഒരു ഘോഷയാത്ര പുറപ്പെടുകയാണ്. പാലിൽ തീ കൊളുത്തിയിരിക്കുന്നു. പടിഞ്ഞാറേ കോട്ടവാതിൽക്കൽ വരെ എത്തി. അവിടെ വന്നപ്പോൾ ഹനുമാൻ മറ്റൊരു കൗശലം പ്രകടിപ്പിക്കും. പവനജനും അതികൃഷ ശരീരനായിരുന്ന ഹനുമാന് തന്റെ ശരീരത്തെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെറുതാക്കാനും വലുതാക്കാനുമുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വളരെ മുമ്പേ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഹനുമാൻ എന്ത് ചെയ്യാൻ, പവനജനും പവനപുത്രൻ വായുപുത്രനായ ഹനുമാൻ അതികൃഷ ശരീരനായി, അർത്ഥം മനസ്സിലായല്ലോ, അങ്ങേയറ്റം മെലിഞ്ഞു, ഇപ്പോൾ ഉള്ളതിനേക്കാൾ വണ്ണം തീരെ കുറഞ്ഞു. കുറഞ്ഞപ്പോ എന്ത് സംഭവിച്ചത്, പാശവും അപ്പോൾ ശിഥിലമായി വന്നത്. പാശം എന്ന് പറഞ്ഞ കയർ, അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കയർ അയഞ്ഞു തൂങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം ചെറുതായപ്പോൾ, അതിന് മുമ്പുള്ള ശരീരത്തിനനുസരിച്ചായിരുന്നല്ലോ കയർ കെട്ടിയിരുന്നത്, ശരീരം മെലിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കയർ അയയും. അപ്പൊ ആ കയർ അയഞ്ഞതും ഹനുമാൻ എന്ത് ചെയ്തു, അചല നിഭഗാത്രനായി, അങ്ങനെ പർവ്വത തുല്യ ശരീരനായിട്ട് വളർന്നു. അപ്പൊ ആദ്യം ഒന്ന് ശരീരം ചെറുതാക്കി കൊടുത്തു, കയർ അയഞ്ഞപ്പോൾ പർവ്വത തുല്യ ശരീരനായി വളർന്നു.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ഹനുമാൻ ബന്ധനസ്ഥനായി രാവണന്റെ മുമ്പിലാണ് നമുക്കറിയാം. വാലിൽ തീ കൊളുത്തിയ ഘട്ടം വരെ എത്തി. ആ സമയത്താണ് ആദ്യം അദ്ദേഹം സ്വയം ശരീരം ചെറുതാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. കെട്ടിയിരുന്ന അദ്ദേഹം ശരീരത്തേക്ക് വരിഞ്ഞ് കെട്ടി മുറുക്കിയിരുന്ന ആ കയർ അയയുകയാണ്. പിന്നെ ശരീരം ക്രമാതീതമായി വളർന്ന് വലുതാവുകയാണ്, പർവ്വത തുല്യമാവുകയാണ്. പർവ്വതത്തിന്റെ ഒരു വലിയ പർവ്വതത്തിന്റെ ഉയരത്തിന്റെ അത്രയും എത്തി ഹനുമാൻ. അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നു, വാഹകന്മാരെയും കൊന്നവൻ, അദ്ദേഹത്തെ ചുമന്ന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ രാക്ഷസന്മാർ അവരെല്ലാവരെയും അദ്ദേഹം കൊന്നൊടുക്കി. എന്നിട്ട് പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുകളിലേക്ക് ഹനുമാൻ ചാടുകയാണ്. അവിടെ ഒരു മണിമാളികയുണ്ട്, അമ്പര ചുംബിയായ ആകാശത്തെ തൊട്ടു നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മണിമാളികയുണ്ട്. അവിടേക്കാണ് ഹനുമാൻ ആദ്യം ചാടുന്നത്. ഉടുപതിയോട് ഉരസും എന്നാണ് ആ മണിമാളിക കണ്ടാൽ തോന്നുക. ഉടുപതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രനോട് ഉരസും, തൊട്ടുരുമ്പി നിൽക്കും, ആകാശത്തുള്ള ചന്ദ്രനുമായി തൊട്ടുരുമ്പി നിൽക്കുമെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അത്രമാത്രം ഉയരത്തിലുള്ള അമ്പര ചുംബിയായ ആ മണിമാളികളുടെ മുകളിലേക്ക് വാലിൽ കൊളുത്തിയ തീയുമായി അഗ്നിയുമായി ഹനുമാൻ ചാടിക്കടക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. ആദ്യം അവിടെ തീ പിടിച്ചു, പിന്നെ അതിനോട് ചുറ്റുമുള്ള അതിനോട് ചേർന്നുള്ള പല മണിമാളികളിലും ഹനുമാൻ ചാടിക്കയറുകയാണ്. അവിടെ എല്ലാം തീ പിടിച്ചു. അപ്പൊ കാണുന്നിടത്തെല്ലാം ഹനുമാൻ ചാടിക്കയറുകയാണ്. എല്ലാം ഒന്നൊന്നായി അഗ്നിക്ക് ഇരയായി. ലങ്കാപുരിയിൽ കത്തിച്ച് കത്തിച്ച് വർദ്ധിച്ചു ഇത് അഗ്നിയും എന്നാണ് പറയുന്നത്. കത്തുന്നതിനനുസരിച്ച് കൂടുതൽ ആഴത്തിൽ കൂടുതൽ വലിയ രീതിയിൽ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ചപലതയോടെ ഒരു വാനരന് സ്വാഭാവികമായി നമുക്കറിയാം ഒരു ചാബല്യമുണ്ട്. അവിടേക്ക് ഇവിടേക്കൊക്കെ ചാടിക്കളിക്കുന്ന ഒരു ചാബല്യം. അടിസ്ഥാനപരമായി ഹനുമാൻ വാനര വർഗത്തിൽപ്പെട്ടതാണല്ലോ. അപ്പൊ ആ സ്വഭാവത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വലിയ വലിയ അമ്പര ചുംബികളായിട്ടുള്ള മണിമാളികളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അദ്ദേഹം ചാടി ചാടി കടക്കുന്നത്. അദ്ദേഹം ചാടി കടക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വാലിൽ കൊളുത്തിയിരിക്കുന്ന അഗ്നി അവിടെ ആളി പടരുന്നുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും, ലങ്കാപുരിയിലെ എല്ലാ കെട്ടിടങ്ങളും തന്നെ അഗ്നിക്കിരയായി കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ മാത്രമല്ല, ആനപ്പന്തികൾ, ആനകളെ കെട്ടിയിരിക്കുന്ന ആനക്കോട്ടകൾ എന്ന് പറയത്തില്ലേ, അത് കുതിരലയങ്ങൾ, കുതിരകൾ, സൈന്യത്തിലുള്ള കുതിരകൾ, അശ്വാരൂഢ സൈന്യത്തിലൊക്കെയുള്ള ആ കുതിരകൾ എല്ലാം തന്നെ അവർ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ, രഥപ്പുരകൾ, രാവണന്റെ രാക്ഷസ സൈന്യത്തിന്റെ രഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പുരകൾ, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സൈനിക താവളങ്ങൾ, ലങ്കയിലെ രാക്ഷസ സൈന്യത്തിന്റെ താവളങ്ങൾ, അതുപോലെ വസതികളെ പറ്റി പ്രത്യേകം പറയാനില്ല. എല്ലാ വീടുകളും ഇന്നിങ്ങനെ ചുട്ടരിക്കാൻ, അഗ്നിക്കിരയാകാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. അഗ്നിനാളകൾ ആകാശത്തിനൊപ്പം ഉയർന്നു നിൽക്കുകയാണ്. ആകാശത്തെ അഗ്നിനാളകളിൽ ഉയർന്നു നിൽക്കാൻ നിൽക്കുന്നത് കണ്ടാൽ തോന്നുക വാൽമീകിക്ക് ഒരു ശങ്ക. അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ്, അദ്ദേഹം ഒരു ഉപമ പറയുന്നത് എന്താണ്, ഈ ലങ്കാപുരി ചുട്ടരിയുന്ന വിവരം ദേവേന്ദ്രനെ അറിയിക്കാനായി അഗ്നിനാളങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയാണോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ആകാശം മുട്ടെ അഗ്നിനാളങ്ങൾ, അഗ്നിജ്വാല ഉയർന്നു നിൽക്കുന്നത്. ഭൂമിയിലുള്ള മനോഹരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള രത്നങ്ങളുടെ വലിയ ശേഖരം ഉണ്ടായിരുന്ന, സർവ ഐശ്വര്യങ്ങളുടെയും കലവറയായിരുന്ന, സർവ സമ്പത്തിന്റെയും ആസ്ഥാനമായിരുന്ന ലങ്കാപുരി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. എല്ലാ രാക്ഷസന്മാരുടെയും വീടുകൾ കത്തി നശിച്ചു, ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. എല്ലാ വീടുകളും അദ്ദേഹം കത്തിച്ചു, പക്ഷെ ഒരു വീട് മാത്രം ഒഴിച്ചിട്ടു. ആരുടെയാണ്, രാവണന്റെ സഹോദരൻ രാമഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് അദ്ദേഹം ഒഴിച്ചിട്ടു, അത് കത്തിച്ചില്ല. രഘുകുലപതി പ്രിയ ഭൃത്യനാ മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം, ശ്രീരാമന്റെ ശിഷ്യനായിട്ടുള്ള പ്രിയ

0: കൃത്യനായിട്ടുള്ള സേവകനായിട്ടുള്ള മാരുതി ഹനുമാൻ രാമന്റെ തന്നെ ഭക്തനായിട്ടുള്ള വിഭീഷണന്റെ വീട് കത്തിക്കാതെ മാറ്റി നിർത്തി. ഇപ്പൊ വിഭീഷണനാണ് രാവണനോട് രാജസദസ്സിൽ വെച്ച് ഹനുമാനെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ ഉപകാര സ്മരണ ഹനുമാൻ കാണിച്ചു എന്നും പറയാം. അതേപോലെ തന്നെ ശ്രീരാമന്റെ ഒരു ഭക്തനാണ് തന്നെ പോലെ എന്നുള്ള ആ പരിഗണനയും വിഭീഷണന് ഹനുമാൻ നൽകുകയാണ്. അവരവരുടെ വീടുകളിൽ തീ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സുന്ദരികളായിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ആ ഭീതിജനകമായിട്ടുള്ള രംഗങ്ങളും രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ ഓടുന്ന വഴിക്ക് തന്നെ അവിടെ ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ചാടി കയറുന്നുണ്ട്. അവിടെ തന്നെ അഗ്നി കിരയാക്കിയിട്ട് അംഗഭംഗം കൈയും കാലും ഒക്കെ പൊള്ളി ശരീരം ആസകലം പൊള്ളിയൊക്കെ ആ സംഭവ സ്ഥലത്ത് തന്നെ സ്ത്രീകൾ മരിച്ചു വീഴുന്നതും കാണാമായിരുന്നു എന്ന് രാമായണത്തിൽ പറയുന്നു. അവരെല്ലാം ഇങ്ങനെ പഴിക്കുകയാണ്. നമുക്കറിയാം സ്ത്രീകൾ ഇങ്ങനെ അലറി വിളിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരിങ്ങനെ ശപിക്കുന്നുണ്ട്, പഴിക്കുന്നുണ്ട്, അവരിങ്ങനെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എന്ത് വിധിയാണിത് എന്ന് അവരിങ്ങനെ ഉറക്കെ അവരുടെ സഹോദരന്മാരെ, അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ മക്കളെ ഒക്കെ വിളിച്ച് ഉറ്റവരെ ഉടയവരെ എല്ലാം വിളിച്ച് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എന്ത് വിധിയാണ് നമുക്ക് ഇത് എന്ന് പറഞ്ഞ് അവർ സ്വയം പഴിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതും രാമായണത്തിൽ പറയുന്നുണ്ട്. ദുരിതം ഇത് രജനിചര വര വിരചിതം ദൃഢം മറ്റൊരു കാരണം ഇല്ല ഇതിന് ഏതുമേ. അത് ഇതിന്റെ കാരണക്കാരൻ രാക്ഷസ രാജാവായ രാവണൻ തന്നെയാണ്. മറ്റൊരു കാരണവും ഇതിനില്ല. അവർ ശാപിച്ചു, അവർ വിളിച്ചു പറഞ്ഞു കരഞ്ഞു, സ്വയം പഴിച്ചു, വിലപിച്ചുകൊണ്ട് ഓടുന്ന വഴിക്ക് പലരും മരിച്ചു വീഴുകയാണ്. എങ്കിലും അക്കൂട്ടത്തിൽ ചിലർ പറയുന്നു, പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചേൻ തുലവും. പാപിയായ ഈ രാവണൻ നമ്മുടെ രാജാവ് അവൻ അന്യരുടെ സ്വത്തുക്കളാണ് അപഹരിച്ചത്. പരന്റെ ഭാര്യ അവരന്റെ മറ്റൊരു വ്യക്തിയുടെ ഭാര്യയെ ആഗ്രഹിച്ചു, അപഹരിച്ചു, പരിഗ്രഹിക്കാൻ ശ്രമിച്ചു. കൊടും പാപമാണിത്. ഈ പാപത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർ പറയുന്നു. അറിയിൽ അനുചിതം ഇത്. ഇത് അനുചിതമാണ്, ഇത് ഒട്ടും തന്നെ ഉചിതമായ പ്രവൃത്തിയല്ല രാവണൻ ചെയ്തത്. അതിന്റെ ആ തെറ്റിന്റെ രാവണൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈ ലങ്കാരാജ്യത്തെ ലങ്കാപുരിയിൽ പ്രജകൾ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. മനുജ തരുണിയെ ഒരു മഹാഭാവി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായി ഇതിങ്ങനെ. മഹാഭാവിയായിട്ടുള്ള നമ്മുടെ രാജാവ്, രാക്ഷസ രാജായിട്ടുള്ള രാവണൻ ഒരു മനുജ തരുണിയെ, മനുഷ്യ സ്ത്രീയെ ആഗ്രഹിച്ചു, കാമിച്ചു, പരിഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചു, അപഹരിച്ചു. ഇത് മഹാപാപമാണ്. ഈ മഹാപാപമാണ് ഇത്രയും വലിയ മഹാവിപത്ത് ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ പ്രജകൾക്കും വരുത്തി വെച്ചിരിക്കുന്നതെന്ന് വിലപിച്ചുകൊണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അവർ ചാടിക്കയറാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിനായി കാത്തിരിക്കാം.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: മഹാപാപിയായ രാവണൻ ഒരു മനുഷ്യ സ്ത്രീയെ കാമിച്ചു, മോഹിച്ചു, അവളെ അപഹരിച്ചു. അതുകൊണ്ടാണ് എല്ലാവർക്കും, ഈ പ്രജകൾക്കെല്ലാം തന്നെ ഈ ആപത്തുണ്ടായിരിക്കുന്നത് എന്നാണ്. അഗ്നിബാധയ്ക്ക് ഇരയാകാതെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ രാക്ഷസ സ്ത്രീകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്ത് കൊള്ളേണം ബുധജനം. ബുധജനം എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, ജ്ഞാനികൾ. അപ്പം അറിവുള്ള ആൾക്കാർ, വിവേകമുള്ള ആൾക്കാർക്കായി ഒരു ഉപദേശവും രാമായണത്തിൽ നൽകുകയാണ്. സുഹൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ച് ചെയ്ത് കൊള്ളേണം. അറിവുള്ളവർ ഓരോ പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓരോ പ്രവൃത്തിക്കും അതിന്റെ സ്വഭാവം അനുസരിച്ച് പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ട്. അതിനനുസരിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. സുഹൃതവും ഉണ്ടാവും, ദുരിതവും ഉണ്ടാവും. ഇപ്പൊ കർമ്മത്തിന്റെ ഈ അലംഘനീയമായ നിയമത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകണം എന്ന് രാമായണത്തിൽ പറയുന്നു. ഇപ്പൊ കാമപരവശനായ രാവണന്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. മദനശര പരവശതയോട് ചപലനായി, കാമപരവശനായി, കാമത്തിന് അടിമപ്പെട്ട് ഇളകി മറിഞ്ഞ് ചപലനായി രാവണൻ പല അധാർമ്മികമായ പ്രവൃത്തികളും ചെയ്തു. മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും അങ്ങേറ്റം മഹതികൾ എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പതിവ്രത രത്നങ്ങളെ തന്നെ, പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെയും കരബലമോട് കയ്യൂക്ക് കാണിച്ച്, കയ്യൂക്കിന്റെ ആ ബലം കാട്ടി അനുദിനം എന്നും അണഞ്ഞു പിടിച്ചു അവരെ എല്ലാം അപഹരിച്ചു കൈക്കലാക്കി പല മഹതികളായ പതിവ്രതകളായ സ്ത്രീകളെയും തട്ടിയെടുത്തു രാവണൻ. എന്നിട്ട് എന്ത് ചെയ്തു? ചാരിത്ര ഭംഗം വരുത്തിയിട്ട് ഞാൻ, നമുക്ക് ആ വാക്കിനകത്തുനിന്ന് തന്നെ നമുക്ക് എല്ലാം അറിയാം, അവരുടെ ചാരിത്രത്തെ അപമാനിച്ചു അപഹരിച്ചു. അവരുടെ മനസ്സിലുണ്ടായ അഗ്നിയാണ് ഇന്ന് ഈ അഗ്നിയുടെ രൂപത്തിൽ ഇന്ന് ഈ നാടാകെ ലങ്കാപുരിയാകെ പടരുന്നത് എന്ന് രാക്ഷസ സ്ത്രീകൾ വിളിച്ചു പറയുകയാണ്. അവരിങ്ങനെ ഉറക്കെ ഓരോന്നോരോന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഓടുന്നുണ്ട് രക്ഷപ്പെടാനായി. കൂട്ടത്തിൽ നിൽക്കുന്ന നിലയിൽ തന്നെ അവർക്ക് തീ പിടിക്കുന്നുണ്ട്, അവർ ഉരുകി ശരീരമാകെ ഉരുകി വെന്ത് നിലം പതിക്കുന്നുണ്ട്, അങ്ങനെ മരണത്തിന് കീഴടക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായ രംഗങ്ങളാണ് ലങ്കാപുരിയിൽ ഈ സമയത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചില പരിഭ്രാന്തരായിട്ട് അവിടെ ഇവിടെയും പരിഭ്രമിച്ച് ഓടുന്നുണ്ട്. രക്ഷപ്പെടാനായി എവിടേക്ക് ഓടിയാലും അവിടെയെല്ലാം അഗ്നി പടർന്ന് പിടിച്ചിരിക്കുകയാണ്. ചിലരുടെ മുകളിലേക്ക്, ശരീരത്തിന്റെ മുകളിലേക്ക് തീ പിടിച്ച് മുറിഞ്ഞ വലിയ വൃക്ഷങ്ങൾ, വൻ മരങ്ങൾ വന്ന് വീഴും. അങ്ങനെ അവയുടെ ഇടയിൽ പെട്ടും അഗ്നി പടർന്ന് പിടിച്ചൊക്കെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ലങ്കയിൽ ഈ സമയത്ത് നടക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോ ഹനുമാൻ ഈ പരിപാടി ഒന്ന് നിർത്തിയാലെന്താ എന്ന് തീരുമാനിക്കും. അങ്ങനെ 700 യോജന വിസ്തീർണമുള്ള വിസ്തൃതിയുള്ള ലങ്കയെ പൂർണ്ണമായും ഹനുമാൻ അഗ്നിദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച ശേഷം തീ പിടിച്ച വാൽ സമുദ്രത്തിൽ മുക്കി തീ കെടുത്തി. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, ഹനുമാന്റെ വാലിനാണ് തീ കൊളുത്തിയത്, ഹനുമാന് തീ പിടിച്ചില്ലേ? ഇല്ല എന്നാണ് രാമായണം പറയുന്നത്. എന്താണ് കാരണം? പവനജന് ദഹനനഭി ചുട്ടതില്ലേതുമേ, പാവകന് ഇഷ്ട സഖിയാക ആയക കാരണം. പവനജൻ എന്ന് പറഞ്ഞ വായുപുത്രൻ, വായുപുത്രനെ ആരാണ് ചുട്ടരിക്കേണ്ടത്? ദഹനനഭി ചുട്ടതില്ലേതുമേ, പാവകൻ എന്ന് പറഞ്ഞ അഗ്നി, പാവൻ അതായത് അഗ്നി ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് വായു. അപ്പൊ വായുവാണ് അഗ്നിയെ പലപ്പോഴും ആളിക്കത്താൻ സഹായിക്കുന്നത്. ആ വായുവിന്റെ മകനെ ചുട്ടരിക്കാൻ അഗ്നിക്ക് മനസ്സുവന്നില്ല, അഗ്നി അതിന് തയ്യാറായില്ല. ആ ചൂട് പോലും താപം പോലും ഹനുമാന് അനുഭവവേദ്യമായില്ല, ഹനുമാൻ ഏറ്റില്ല എന്നതാണ് പരമമായ സത്യം. അത് മാത്രമല്ല, ഒരു മറ്റൊരു കാരണം കൂടിയുണ്ട്. പതിനിരതയായ അതായത് പതിവ്രതയായ ഭർത്താവിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജാനകീദേവിയാൽ പ്രാർത്ഥിത ജാനകീദേവി സീതാദേവി, പതിവ്രതയായ ജാനകീദേവി സീതാദേവി ഭഗവാനോട് ഹനുമാന് വേണ്ടി, ഹനുമാന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി, ഹനുമാൻ അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സീതയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ എന്തായാലും അഗ്നിദേവന് സാധിക്കുമായിരുന്നില്ല, അതും ഒരു കാരണമാകാം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ അത്യന്ത ശീതളനായത് അഗ്നിയും, അതുകൊണ്ട് എന്തായി അഗ്നി വളരെ ശീതളനായി എന്നാണ് പറയുന്നത്. അഗ്നിയുടെ സഹജമായ സ്വഭാവമാണ് താപം അല്ലെങ്കിൽ ചൂട്. ആ ചൂട് അകന്നു നിന്ന് ഹനുമാനെ കാത്തുരക്ഷിച്ചു. ഇപ്പൊ ഇതിന് രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യാഖ്യാനം, മറ്റൊരു വിശകലനം, മറ്റൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. ഇപ്പൊ ജനങ്ങൾക്ക് നമുക്കെല്ലാം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ എന്തായാലും ഉണ്ടാകും, അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം, ഇങ്ങനെ 3 തരം ദുഃഖങ്ങളുണ്ടത്രേ. അപ്പൊ അതിനെ അഗ്നിയോട് ഉപമിക്കാം. നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഗ്നിയോടാണ് ഉപമിക്കുന്നതല്ലേ? പലരും പറയാറുണ്ട് ദുഃഖങ്ങളുടെ അഗ്നിയിൽ ഞാൻ വെന്തുരുകുകയാണ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മനുഷ്യർക്ക് മോചനം കിട്ടും. രാമനാമം ജപിച്ചാൽ മാത്രം മതി. അപ്പോ പിന്നെ രാമന്റെ കാര്യസാധ്യത്തിനായി ശ്രീരാമചന്ദ്രനെ തന്നെ ദൂതനായി വന്നിരിക്കുന്ന ഹനുമാനെ ഈ അഗ്നി എങ്ങനെയാണ് ബാധിക്കുക? അപ്പൊ രാമന്റെ നാമം ജപിച്ചാൽ എന്തും സാധ്യമാണെന്നുള്ള പാഠവും ഹനുമാൻ ഈ ക്ഷമിക്കണം, രാമായണ ഈ അവസരത്തിൽ നൽകുന്നുണ്ട്. ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മള് സുന്ദരകാന്ഡത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഈ ആപ്സുകൾ കാണാതുവരേക്കും. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1.

0: வேளாங்கண்ணி பள்ளிக்கு சமீபம், ஹாஸ்பிட்டல் ரோட், கொல்லம். கான்டாக்ட் 2763204. சரித்திரத்தில் இன்ன June 9. லால் பகதூர் சாஸ்திரி இந்தியுடைய இரண்டாமத்தை பிரதானமந்திரி ஆயதும் பட்டாள அட்டிமறையிலூட ബൾഗേറിയയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതും കുട്ടികളുടെ പ്രിയപ്പെട്ട ഡിസ്നി കഥാപാത്രമായ ഡൊണാൾഡ് ഡക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതുമൊക്കെ ഒരു June 9. June 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 9. രണ്ടാം ലോക മഹായുദ്ധസമയത്ത് നോർവേ ജർമ്മനിക്ക് കീഴടങ്ങിയത് 1940 June 9. June 9 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ലിയാൻഡർ പൈസ് മഹേഷ് ഭൂപതി ജോഡി ഫ്രഞ്ച് ഓപ്പണിന്റെ ഡബിൾസ് കിരീടം നേടിയത് 2001 June ഇന്നേ ദിവസമായിരുന്നു. പട്ടാള അട്ടിമറിയിലൂടെ ബൾഗേറിയയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തത് 1923 June 9. കുട്ടികളുടെ പ്രിയപ്പെട്ട ഡിസ്നി കഥാപാത്രമായ ഡൊണാൾഡ് ഡക്ക് 1934 June 9 ദി വൈസ് ലിറ്റിൽ ഹെൻ എന്ന ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഫ്രീറ്റ്സ് വിൻഡർസ്റ്റേലർ, മാർക്ക് ഷെമുക്ക്, കൂട്ട് ഡിംബഗ്, ഹെർമൻ ബുൾ എന്നിവർ പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിയിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ ഒന്നായ ബ്രോക്ക് പീക്ക് കീഴടക്കിയത് 1957 June 9. ബ്രോക്ക് പീക്ക് കീഴടക്കുന്ന ആദ്യ വ്യക്തികളായി മാറി ഇവർ. പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിലെ കൺസർവേറ്റീവുകൾ നിർണായക തെരഞ്ഞെടുപ്പ് വിജയം നേടിയത് 1983 June 9. ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ആദ്യ മുങ്ങിക്കപ്പൽ USS ജോർജ് വാഷിംഗ്ടൺ പുറത്തിറക്കിയത് 1959 June 9.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You're listening an entertainment world. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ഹരി ഓം. എട്ടാം അധ്യായത്തിൻ്റെ മുഖ്യമായ ആഹ്വാനം, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച എന്നുള്ളതാകുന്നു. എന്തുകൊണ്ട് ഭഗവത് അനുസ്മരണത്തെ, ഈശ്വരാനുസ്മരണത്തെ നിർദ്ദേശിക്കുന്നു എന്നാണെങ്കിൽ, പുനർജന്മപ്രാപ്തി ഉണ്ടാവില്ല എന്നതാണ് അതിൻ്റെ ഗുണം. ഈ ഗുണത്തെ ചോദ്യം ചെയ്യുന്നത് നന്ന്. ഇസ് ഇറ്റ് എ ഡിസയറബിൾ സ്റ്റേറ്റ് ടു ബി അച്ചീവ്ഡ്? അതൊരു സ്വീകാര്യമായ സ്ഥിതിയാണോ? എന്ത് പുനർജന്മമില്ല എന്നുള്ളത്? പുനർജന്മം ഇല്ല എന്നുള്ള സ്ഥിതി മാത്രമല്ല, മരണമേ ഇല്ല എന്നുള്ള സ്ഥിതിയാണ്. അയ്യോ, അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളതാണോ? അവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കുള്ള ചിന്ത താതാത്മ്യ അടിസ്ഥാനത്തിലുള്ളതാണ്. ശരീരവുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ചിന്തയാണ്. അത് അത്ര സുഖകരമായ കാര്യമായിരിക്കില്ല. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ, മുത്തശ്ശൻ മുതുക്കന്റെ മുത്തശ്ശൻ ഇരിക്കുന്നു. അങ്ങനെ ആരും മരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അമൃതത്വം എന്ന് പറയുന്നത് ശരീരതലത്തിൽ പ്രസക്തമാവുന്നതല്ല, സ്വരൂപതലത്തിൽ പ്രസക്തമാവുന്നതാണ്. ആ സ്വരൂപമാകട്ടെ കേവലം ഒരു ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല, അഹമഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല. ഏവരിലും അഹമെന്ന് സ്ഫുരിക്കുന്നത് പ്രപഞ്ച ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ആധാരമായത് ദേശകാല വസ്തു അതീതമായ തത്വം. ആ സ്വരൂപസ്ഥിതിയിലുള്ള അമൃതത്വമാണ് ലക്ഷ്യമാക്കേണ്ടത്. അതിനെ അനുസ്മരിക്കാനുള്ള വിധം പറഞ്ഞു തന്നപ്പോൾ കവിം പുരാണമനുശാസിതാരം അണോരണീയാംസമനുസ്മരേദ്യ എന്നിപ്രകാരം സർവ അതീതമായ, സർവ ആധാരമായ, സർവകാരണമായ തത്വത്തെയൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. വിശദാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണല്ലോ പോന്നത്. ഇനി ആ ഒരു തത്വത്തെ കേവലം ഒരു അക്ഷരം കൊണ്ട് ദ്യോതിപ്പിക്കുകയാണ്. ഇപ്പൊ കവിം പുരാണം അനുശാസിതാരം അണോരണീയാൻ സമനുസ്മരേതിയ സർവധാതാരമായിട്ടുള്ള, സർവകർമ്മ ഫലദാതാവായിട്ടുള്ള ആ ഒരു തത്വത്തെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, അതിനെ ഒരക്ഷരത്തിൽ സൂചിപ്പിക്കാം. ആ അക്ഷരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരക്ഷരത്തിന് വേണ്ടിയാണ് ഒരുപാട് പേര് ഒരുപാട് പാടുപെട്ടത്. അക്കാര്യം പ്രസ്താവിക്കുന്നു. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ആ അക്ഷരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ട്? അക്ഷരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ട്? ഉത്തരം, അക്ഷരം പറയുന്നതോടെ ഓ ഇതോ എന്ന് അതിനെ ലഘൂകരിച്ച് നിസ്സാരമായി കാണാനുള്ള സാധ്യത ഉണ്ട്. E=mc². എന്ന ഒരു പ്രസ്താവന, സമവാക്യം, അതൊരു ഫോർമുലയാണല്ലോ. അത് പറഞ്ഞു വരുമ്പോ വളരെ
ചുരുങ്ങിയ ഒരു വാക്യമാണ്, അതിൽ കുറച്ച് അക്ഷരങ്ങളേ ഉള്ളൂ, ഇ എം സി അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എത്രയാണ്? അതേതൊരു സമീകരണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സമീകരണത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സാധ്യതയിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. ഒരു പദാർത്ഥത്തിൽ നിഹിതമായിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള എനർജിയുടെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചുള്ള വാക്യമാണ്. ആറ്റം ബോംബ് നിർമ്മിതിയിലായാലും ആണവ ഊർജം ആവിഷ്കരിച്ചെടുക്കുന്ന കാര്യത്തിലായാലും ഈ സമവാക്യമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഐൻസ്റ്റീന് അഭിപ്രായം ഇല്ലായിരുന്നു ആറ്റം ബോംബിന് വേണ്ടി ഇത് ഉപയോഗിക്കണം എന്ന്.

ഉപയോഗിക്കപ്പെട്ടു. അതിനുശേഷം ഐൻസ്റ്റീനോട് ചോദിച്ചു, അത്രേ എന്താ അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന ഉദ്ധരിക്കപ്പെടാറുണ്ട്. എന്താ പ്രസ്താവന? നമുക്കിനി എല്ലാം മറക്കാം, മനുഷ്യ സ്നേഹത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ഇവിടെ മനുഷ്യ സ്നേഹം എന്നുള്ളത് ഒരു പരിമിതിയുള്ള പ്രയോഗമാണ്. മുഴുവൻ പ്രപഞ്ചത്തെയും സ്നേഹിക്കുന്നതിനെ കുറിച്ച്, ഈ ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കേണ്ടതുണ്ട്. ഒരു അറ്റത്തിൽ അന്തർഹിതമായ അനന്തമായ ഊർജത്തെ സംബന്ധിക്കുന്ന വാക്യം വളരെ ചെറുതാണ് എന്നുള്ളതുകൊണ്ട് അതിന്റെ സാരം അത്ര ലഘു ആവുന്നില്ല. കേട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ. എന്താ ഇൻട്രൊഡക്ഷൻ? യദക്ഷരം വേദവിദോ വദന്തി യദി വിശന്തി യദ്യതയോ വിതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. ഭഗവത്ഗീതയ്ക്ക് ചില ഉപനിഷത്തുകളോട് പ്രത്യക്ഷ സംബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും. ഡയറക്ട്ലി ഇറ്റ് ഈസ് കണക്റ്റഡ്. ഭഗവത്ഗീതയ്ക്ക് ഉപനിഷത്തിനോട് സംബന്ധമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന ഭഗവത്ഗീതയെ ഭാഷ്യകാരൻ വിശേഷിപ്പിച്ച് പരിചയപ്പെടുത്തുന്നു. സകല വേദസാരവും ഇതില് ഉൾക്കൊണ്ടിട്ടുണ്ട്. വേദാർത്ഥ സാര സംഗ്രഹഭൂതം, ഭൂതം വേദങ്ങളുടെ മുഴുവൻ അർത്ഥത്തിന്റെ സാരമാണ്, ക്വിന്റസെൻസ് ഓഫ് ഓൾ ദി ഉപനിഷത്സ്. എന്നാൽ ചില ശ്ലോകങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ഉപനിഷത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഇതിലെ ഒരു പരികൽപ്പന, ഗീതോപദേശത്തിന്റെ പരികൽപ്പന കഠോപനിഷത്തിലെ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു എന്ന മന്ത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. തേര് തെളിക്കുന്ന സാരഥി വാസുദേവൻ ഉപദേശം നൽകുന്നതായിട്ടുള്ള ആ ഒരു ചിത്രീകരണം, അവിടെ സാരഥിയുടെ സ്ഥാനത്ത് ബുദ്ധിയെയാണ് ഉപനിഷത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. വിജ്ഞാന സാരഥിർ യസ്തു മനഃ പ്രഗ്രഹ വന്നരഹ സ്വധ്വനഃ പാരമാപ്നോതി തദ്വിഷ്ണോഹോ പരമം പദം. ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ള ഒരു സാരഥിയാണ് തേര് തെളിക്കുന്നതെങ്കിൽ കുതിരകളൊക്കെ ആ സാരഥിയുടെ കീഴിൽ വെൽ ട്രെയിൻഡും വെൽ ഓർഗനൈസ്ഡുമായിരിക്കും. സ്വാഭാവികമായിട്ടും അയാൾ വിഷ്ണു പദത്തെ പ്രാപിക്കുന്നു എന്ന് ഉപനിഷത്ത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഒരു ചിത്രീകരണത്തെ ഇവിടെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കും. അതുപോലെ രണ്ടാം അധ്യായത്തിലെ ചില ശ്ലോകങ്ങൾ, നായം ഹന്തിന ഹന്യതേ എന്ന് തുടങ്ങിയ ശ്ലോകങ്ങളൊക്കെ കഠോപനിഷത്തിലെ മന്ത്രങ്ങളോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. അതുപോലെ ഇവിടെയും യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഹ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തെ പദം സംഗ്രഹേണ ബ്രവീമി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രവക്ഷ്യേ, ഞാൻ പറഞ്ഞു തരാം എന്ന് ഭാവികാല പ്രയോഗമുണ്ട്. സർവേ വേദായ പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി എന്നാണ് കഠോപനിഷത്തിൽ യമ മഹാരാജാവ് നചികേതസ്സിനോട് പറയുന്നത്.
സർവേ വേദ സകല വേദങ്ങളും ഏതൊരു പദത്തെയാണോ പ്രകീർത്തിക്കുന്നത്. സർവേ വേദായത് പദം ആമനന്തി തപാംസി സർവാണിച്ച് യദ്വദന്തി. സകല തപസ്സുകളും യാതൊരു തത്വസാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ ഉപദിഷ്ടമായിട്ടുള്ളത്? എല്ലാവരും തപസ്സു ചെയ്യുന്നത് യാതൊന്ന് ലക്ഷ്യമാക്കിയിട്ടാണോ?

0: എന്നിട്ട് യമ മഹാരാജാവ് പറയുന്നത് ഓമിത്യേതത് എന്നാണ്. അത് ഓംകാരമാകുന്നു. പിന്നെ ആ ഓംകാരത്തിന്റെ മഹത്വത്തെയാണ് രണ്ട് മന്ത്രങ്ങളിൽ വർണ്ണിക്കുന്നത്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരുരാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് അറ്റമാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ടു വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: മുമ്പോട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496 01 01 01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിഎസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്ര

0: പ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല ഒന്നിന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
1: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനുവേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അദ്യദിനം ദ്വിതീയാ വിഭക്തി ശ്രീലിംഗേ ബഹുവചനേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ശ്രീലിംഗ ബഹുവചന ദ്വിതീയാ വിഭക്തി വാക്യങ്ങളെ കാണാം. മാതാ പുത്രീഹി ഇച്ഛതി, അമ്മ പെൺമക്കളെ ഇഷ്ടപ്പെടുന്നു. മാതാ പുത്രീഹി ഇച്ഛതി, അമ്മ പുത്രിമാരെ ഇഷ്ടപ്പെടുന്നു. അമ്മ പെൺമക്കളെ ഇഷ്ടപ്പെടുന്നു. മാതാ പുത്രീഹി ഇച്ഛതി. ഗണേശ താഹ പശ്യതി, ഗണേശൻ അവരെ കാണുന്നു. താഹ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. ഗണേശ താഹ പശ്യതി, ഗണേശൻ അവരെ കാണുന്നു. ഗണേശൻ അവരെ കാണുന്നു. ഗണേശ താഹ പശ്യതി. ഭവാൻ ഏതാഹ ജാനാതി വാ, താങ്കൾ ഇവരെ അറിയുമോ. ഇതെല്ലാം സ്ത്രീലിംഗത്തിലാണ്. ഏതാഹ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. ഭവാൻ ഏതാഹ ജാനാതി വാ, താങ്കൾ ഇവരെ അറിയുമോ. താങ്കൾ ഇവരെ അറിയുമോ. ഭവാൻ ഏതാഹ ജാനാതി വാ. മാധവഹ ഭവതീഹി ആഹൂതവാൻ, മാധവൻ നിങ്ങളെ വിളിച്ചു. മാധവഹ ഭവതീഹി ആഹൂതവാൻ, മാധവൻ നിങ്ങളെ വിളിച്ചു. മാധവഹ ഭവതീഹി ആഹൂതവാൻ. ഭവതീ കാഹ കഥാഹ ഉക്തവതീ, ഭവതി എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞു. ഭവതീ കാഹ കഥാഹ ഉക്തവതീ, ഭവതി എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞു. ഭവതി എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞു. ഭവതി കാഹ കഥാഹ ഉക്തവതീ. കവിഹി കവിതാഹ രചയതി, കവി കവിതകളെ രചിക്കുന്നു. കവിഹി കവിതാഹ രചയതി, കവി കവിതകളെ രചിക്കുന്നു. കവി കവിതകളെ രചിക്കുന്നു. കവി കവിതാഹ രചയതി. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ, ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ, ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ, ജനങ്ങൾ ടെലിവിഷനുകളെ കൊണ്ടുവന്നുവോ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ, ജനങ്ങൾ ടെലിവിഷനുകളെ കൊണ്ടുവന്നുവോ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി, ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി, ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി. അഹം മാതൃഹ് വദാമി, ഞാൻ അമ്മമാർക്ക് വേണ്ടി പറയുന്നു. അഹം മാതൃഹ് വദാമി, ഞാൻ അമ്മമാർക്ക് വേണ്ടി പറയുന്നു. അഹം മാതൃഹ് വദാമി. സേവികാ ദർവീഹി സ്വീകരോതി, വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. സേവികാ ദർവീഹി സ്വീകരോതി, വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. സേവികാ ദർവീഹി സ്വീകരോതി. മഹിള ശാടികാഹ പ്രസാരയതി, സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. മഹിള ശാടികാഹ പ്രസാരയതി, സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. മഹിളാ ശാഠികാഹ പ്രസാരയതി. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. അഹം സന്യാസിനീഹി നമാമി. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. അഹം സന്യാസിനീഹി നമാമി. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. അഹം സന്യാസിനീഹി നമാമി. ശിക്ഷകഃ ഗൃഹിണീഹി പാഠയതി. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷകഃ ഗൃഹിണീഹി പാഠയതി. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷകഃ ഗൃഹിണീഹി പാഠയതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
3: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഉൾപ്പെട്ടിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെ സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: जहां 2.5 करोड़ माताएं गर्भावस्था में हमेशा हर साल होती हैं, तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूँ.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: सभी राज्य के मुख्यमंत्रियों को अनुरोध पत्र लिखा है, उनके पहले भी सहयोग रहा है, इस बार थोड़ा और भी ध्यान दिया जाए. इस बीच में अनेक राज्य के मुख्य

0: मंत्री अपने राज्य की डीजी और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं। हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं।
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യുഎൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ

0: ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വി ബി ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: യുവവാണി സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന എൻജിഒയിൽ പ്രവർത്തിക്കുന്ന ശ്രുതിൻ ലാലുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും വെറും ഓർമ്മകളായി മാറാതെ ജീവിക്കുന്ന അനുഭവങ്ങളായി അടുത്ത തലമുറയിലേക്ക് കൈമാറണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടന ആർപോ. ആർപോയുടെ അമരത്ത് നിൽക്കുന്ന ശ്രുതിൻ ലാൽ. ശ്രുതിനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ശ്രുതിന്റെയും ആർപോയുടെയും വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ശ്രുതിൻ, സ്വാഗതം.
2: താങ്ക് യു.
1: ആർപോ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? എപ്പോഴാണ് തോന്നിയത് ഇത് ചെയ്യണം എന്ന് തോന്നിയത്? എപ്പോഴാണ്?
2: ഞാൻ ഡൽഹിയിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത്
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ആകാശഗംഗ. രചന അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ ടൈ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ രജീഷ് പാലവേള. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ രഥചക്രങ്ങൾ, 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ജൈത്രയാത്രയെക്കുറിച്ചും കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് കോപ്പർനിക്കസിനെ കൂടാതെ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെ ചുക്കാൻ പിടിച്ച ഗലീലിയോ ഗലീലിയും ടൈക്കോ ബ്രാഹിയും ജോഹന്നാസ് കെപ്ലറും ഐസക് ന്യൂട്ടനും ഒക്കെ നൽകിയ മഹത്തായ സംഭാവനകളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായും ഗലീലിയോ ഗലീലിയെക്കുറിച്ചാണ് ഈ അധ്യായം. സൗരയുദ്ധത്തിൻ്റെ കാണാ കാഴ്ചകളെക്കുറിച്ചും കൗതുകങ്ങളെക്കുറിച്ചും അതിനെ നിലനിർത്തുന്നതും നിയന്ത്രിക്കുന്നതുമായ പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ആധികാരികമായ വിവരണങ്ങളും നൽകി പരിധികളില്ലാത്ത പ്രപഞ്ച മഹാത്ഭുതങ്ങളിലേക്ക് മനുഷ്യ ജിജ്ഞാസയെ ഉണർത്തി ജ്യോതിശാസ്ത്രത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തിച്ച ശാസ്ത്രമഹാരഥന്മാരാണ് ഗലീലിയോ ഗലീലിയും ടൈക്കോ ബ്രാഹിയും ജോഹന്നാസ് കെപ്ലറും ഐസക് ന്യൂട്ടനുമൊക്കെ. അവരുടെ നിർണായകമായ കണ്ടെത്തലുകളും സ്ഥിരീകരണങ്ങളും പരാമർശിക്കാതെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കുമാകില്ല. നിക്കോളാസ് കോപ്പർനിക്കസ് തൻ്റെ വിഖ്യാതമായ സൗരകേന്ദ്രീകൃത സിദ്ധാന്തം അത് കണ്ടെത്തി ഏതാണ്ട് 36 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 1543 തൻ്റെ 70-ാം വയസ്സിൽ മരണപ്പെടുന്നതിന് 2 മാസം മുൻപാണ് സ്വർഗീയ ഗോളങ്ങളുടെ വിപ്ലവങ്ങളെക്കുറിച്ച് എന്ന പേരിൽ തൻ്റെ കയ്യെഴുത്തു പ്രതികൾ സമാഹരിച്ച് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത്. തികച്ചും ഗണിതശാസ്ത്ര രീതിയിൽ പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ആദ്യകാലത്ത് പരക്കെ വായിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ കോളിളക്കങ്ങളും ആദ്യമുണ്ടാക്കിയില്ല. സർവകലാശാലകളുടെ ഗ്രന്ഥപ്പുരകളിലോ ജ്യോതിശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലോ ചുരുക്കം അക്കാദമിക്കുകളുടെ ഇടയിൽ മാത്രമായിരുന്നു ആ പുസ്തകം ആദ്യ നാളുകളിൽ വായിക്കപ്പെട്ടത്. അരിസ്റ്റോട്ടിലിൻ്റെയും ടോളമിയുടെയും ഒക്കെ ഭൂകേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പങ്ങളിലും അതിനോടൊത്തുനിന്ന വിശുദ്ധ വെളിപാടുകളിലുമൊക്കെ അഭിരമിച്ചു കിടന്ന ലോകത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അഗ്നിപർവ്വതമായി അത് പുകഞ്ഞു പൊട്ടാൻ തുടങ്ങിയത് പ്രധാനമായും ഗലീലിയോയുടെ കാലത്താണ്. കോപ്പർനിക്കസ് തൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച് 70-ലേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മതഭരണകൂടത്തിൻ്റെ കടുത്ത സെൻസർഷിപ്പാണ് അതിനെ തേടി വന്നത്. ഏതാണ്ട് 200-ലേറെ വർഷം കോപ്പർനിക്കസിൻ്റെ പുസ്തകം ലോകത്ത് നിരുപാധികം നിരോധിക്കപ്പെട്ടു. കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്രത്തെ പിന്തുണച്ചതിന് ബ്രൂണോയ്ക്ക് കിട്ടിയത് മരണദണ്ഡനമായിരുന്നു. ഗലീലിയോ ആകട്ടെ വിചാരണ നേരിട്ട് വീട്ടുതടങ്കലിലും. ജ്യോതിശാസ്ത്രം അതിൻ്റെ വഴികളിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളുടെ കാലമായിരുന്നു അത്. വസ്തുതകളോടും ശാസ്ത്രത്തോടും പുറംതിരിഞ്ഞ്, പക്ഷെ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം കോടിക്കണക്കിന് സൂര്യനെപ്പോലെ ജ്വലിച്ചു നിന്നത് എത്ര നാൾ മതകോടതികൾക്കും പൗരോഹിത്യ ശാസനകൾക്കും ധിക്കരിക്കാനാവും. ഗലീലിയോയുടെ കഥ ജ്യോതിശാസ്ത്രത്തിൻ്റെ കൂടി കഥയാവുന്നത് അങ്ങനെയാണ്. ആ കഥയിലേക്ക് നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.

തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. പോളണ്ടുകാരനായിരുന്ന കോപ്പർനിക്കസ് മരണപ്പെട്ട് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലിയിൽ ഗലീലിയോ ജനിക്കുന്നത്. പ്രകൃതിയുടെ ഭാഷ ഗണിതമാണ് എന്ന് കരുതിയ ഗലീലിയോ ഗണിതശാസ്ത്രത്തെ വല്ലാതെ സ്നേഹിച്ചു. പിസാ സർവകലാശാലയിൽ വൈദ്യശാസ്ത്രം പഠിക്കാൻ പോയ ഗലീലിയോ തൻ്റെ അച്ഛൻ്റെ എതിർപ്പ് അവഗണിച്ച് ഗണിതശാസ്ത്രത്തിന് ചേർന്നതും കണക്കിനോടുള്ള ആ കലശലായ പ്രേമം കൊണ്ടായിരുന്നു. അങ്ങനെ ഗണിതവും തത്വചിന്തയും ഗലീലിയോയുടെ പാഠ്യവിഷയങ്ങളായി. പഠനം പൂർത്തിയാകാതെയാണ് അദ്ദേഹം കോളേജ് വിട്ടത്. അതിനിടയിൽ അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ തീപ്പൊരികൾ അദ്ദേഹത്തിൽ ജ്വലിച്ചു. വളരെ ചെറിയ ഭാരമളക്കുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ്, ഗുരുത്വ കേന്ദ്രത്തെക്കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങളൊക്കെ കണ്ടെത്തി അവ കയ്യെഴുത്തു പ്രതികളായി പ്രചരിപ്പിക്കാൻ ഗലീലിയോയ്ക്ക് കഴിഞ്ഞത് ഗണിതശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. പിസ സർവകലാശാലയിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായി ജോലിക്ക് കയറാൻ അത്തരം അംഗീകാരങ്ങൾ വഴിയൊരുക്കുകയും ചെയ്തു. പിസയിലെ ചരിത്രപ്രസിദ്ധമായ ചെരിഞ്ഞ ഗോപുരത്തിൽ നിന്ന് വ്യത്യസ്ത ഭാരങ്ങളിലുള്ള വസ്തുക്കൾ താഴേക്കിട്ടുകൊണ്ടുള്ള വിഖ്യാതമായ പരീക്ഷണങ്ങൾ ഗലീലിയോ നടത്തുന്നത് ആ ഇടയ്ക്കാണെന്ന് പറയപ്പെടുന്നു. വസ്തുക്കൾ അവയുടെ ഭാരമനുസരിച്ചാണ് വേഗത കൈവരിക്കുന്നതെന്ന അരിസ്റ്റോട്ടിലിൻ്റെ തത്വത്തിനുമേലായിരുന്നു ഗലീലിയോ ഗോപുരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞതെല്ലാം പതിച്ചത്. പിൽക്കാലത്ത് നാസയുടെ ചന്ദ്രയാത്രകളിലൊന്നിൽ അപ്പോളോ 15 ബഹിരാകാശ യാത്രികൻ ഡേവിഡ് സ്കോട്ട് ഗലീലിയോയെ അനുസ്മരിക്കുകയും ആ പരീക്ഷണം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു ചുറ്റികയും തൂവലും ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഒരേ സമയം താഴേക്കിടുകയും ഗുരുത്വബലമില്ലാത്ത ചന്ദ്രമണ്ഡലം അതിനെ ഒരേ സമയം സ്വീകരിക്കുന്നതും ദൃശ്യവൽക്കരിച്ചത് ഇവിടെ സാന്ദർഭികമായി ഓർത്തുപോകുന്നു. ഏതായാലും അരിസ്റ്റോട്ടിൽ വക്താക്കൾ ഗലീലിയോയെ ശത്രുവായി കാണാൻ തുടങ്ങിയതും വസ്തുക്കളുടെ ഭാരവും വേഗതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഗലീലിയോ പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. ഗലീലിയോ ക്രമേണ അങ്ങനെ ഒരു നോട്ടപ്പുള്ളിയായി തീർന്നു എന്ന് പറയാം. 1609 ഒരു വസന്തകാലം ഗലീലിയോയുടെ മാത്രമല്ല ജ്യോതിർശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിറമുള്ള ഒരോർമ്മയാണ്. അകലെയുള്ള വസ്തുക്കളെ കൂടുതൽ വ്യക്തമായി അടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു ഉപകരണം നെതർലാൻഡിൽ കണ്ടെത്തി എന്നറിഞ്ഞ ഗലീലിയോ അവിടെ എത്തിച്ചേരുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. കന്നഡ വ്യാപാരികളിൽ നിന്ന് വിൽപ്പനയ്ക്കായി വച്ചിരുന്ന ലെൻസുകൾ വാങ്ങി തൻ്റേതായ നിലയിൽ ഒരു ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. നെതർലാൻഡിൽ കണ്ട ഉപകരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും കൂടുതൽ അകലെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതുമായിരുന്നു ഗലീലിയോയുടേത്. ആ ഉപകരണം ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി എന്ന് വിളിക്കപ്പെട്ടു. 1609 December 3 തൻ്റെ പരിഷ്കരിച്ച ഏറ്റവും പുതിയ ദൂരദർശിനി ആകാശത്തേക്ക് തിരിച്ച ഗലീലിയോ വിസ്മയങ്ങളുടെ പുതിയ പ്രപഞ്ചം കണ്ടു. സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണത്തെ കൂടുതൽ മികവുള്ളതാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. ജ്യോതിർശാസ്ത്രത്തിലെ വിപ്ലവമായിരുന്നു ഗലീലിയോയിലൂടെ സംഭവിച്ചത്.

0: ചന്ദ്രമണ്ഡലമായിരുന്നു ഗലീലിയോയുടെ ദൂരദർശിനിയുടെ കണ്ണുകൾ ആദ്യം ഒപ്പിയെടുത്തത്. ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദൃശ്യാനുഭവം ചിത്രങ്ങളായി വരച്ചപ്പോൾ കവികളും സാഹിത്യകാരന്മാരും വർണ്ണിച്ചതുപോലെയുള്ള മിനുസമായ അമ്പിളി അമ്മാവനായിരുന്നില്ല ലോകം കണ്ടത്. കുണ്ടും കുഴിയും നിറഞ്ഞ ചന്ദ്രൻ്റെ പല ഘട്ടങ്ങൾ അദ്ദേഹം പകർത്തിയെടുത്തു. ഗലീലിയോയിലെ ശാസ്ത്രകാരൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിലെ ചിത്രകാരൻ വരച്ചുവെച്ചു. അർത്ഥസുതാര്യമായ പൂർണ്ണഗോളമാണ് ചന്ദ്രനെന്ന അരിസ്റ്റോട്ടീലിയൻ ആശയം അബദ്ധമാണെന്ന് ഗലീലിയോ തൻ്റെ കണ്ണുകളിൽ കണ്ടു. ഇംഗ്ലണ്ടിലെ ജ്യോതിർശാസ്ത്രകാരനായിരുന്ന തോമസ് ഹാരിയതും അക്കാലത്ത് ഒരുപക്ഷെ ഗലീലിയോയേക്കാൾ കുറച്ചു മാസം മുൻപ് സമാനമായി ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെ പഠിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്താദ്യം പ്രസിദ്ധീകരിച്ചത് ഗലീലിയോയായിരുന്നു എന്നതാണ് ഗലീലിയോയുടെ പ്രസക്തി. ചന്ദ്രനിൽ നിന്ന് ഗലീലിയോ തൻ്റെ ദൂരദർശിനി വ്യാഴത്തിലേക്കാണ് തിരിച്ചത്. നക്ഷത്രങ്ങളായി മുൻപ് ലോകം കരുതിയ 3 ഉപഗ്രഹങ്ങൾ വ്യാഴത്തെ ചുറ്റുന്നതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. നിർണായകമായ ഈ വിവരം സൂര്യകേന്ദ്രീകൃത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഗലീലിയോയ്ക്ക് നൽകിയത്. പിന്നീട് ശനിയെ നോക്കിയ ഗലീലിയോ അതിൻ്റെ പ്രകാശവളയങ്ങൾ കണ്ട് വിസ്മയചിത്തനായി. അദ്ദേഹം ആദ്യം കരുതിയത് ശനിയുടെ രണ്ടറ്റത്തും ഓരോ ചന്ദ്രന്മാരുണ്ടെന്നാണ്. ശനിയുടെ പ്രകാശവളയങ്ങളുടെ നിഗൂഢത നീങ്ങാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ശുക്രനെക്കുറിച്ചും സൂര്യകളങ്കങ്ങളെക്കുറിച്ചും ഒക്കെ ഗലീലിയോ തൻ്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും തുടർന്നുകൊണ്ടിരുന്നു. പരിപൂർണവും മാറ്റമില്ലാത്തതുമാണ് ആകാശമെന്ന പരമ്പരാഗത വിശ്വാസങ്ങളെ മുഴുവൻ ഗലീലിയോ സംശയിക്കാൻ ആരംഭിച്ചു. ദൂരദർശിനിയിലൂടെ അദ്ദേഹം കണ്ട ഓരോ കാഴ്ചയും കോപ്പർനിക്കസിൻ്റെ സൂര്യകേന്ദ്ര സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിച്ചു. അതോടെ ഗലീലിയോയുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഇടയ്ക്ക് ഗലീലിയോ തൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് കോപ്പർനിക്കസ് സിദ്ധാന്തത്തെ ഉദ്ധരിച്ചുകൊണ്ട് അയച്ച കത്ത് എങ്ങനെയോ മതകോടതിക്ക് ലഭിച്ചു. തുടർന്ന് കോപ്പർനിക്കസിനെ പഠിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യരുത് എന്നൊരു താക്കീതാണ് ഗലീലിയോയ്ക്ക് ആദ്യം ലഭിച്ചത്. ധൂമകേതുക്കളുടെ സ്വഭാവത്തെയും ഭൂമിയുടെ വേലിയേറ്റങ്ങളെയും ഒക്കെ കുറിച്ചുള്ള ഗലീലിയോയുടെ കണ്ടെത്തലുകളും വാദങ്ങളും അദ്ദേഹത്തെ പിന്നെയും കുഴപ്പത്തിലാക്കി. കോപ്പർനിക്കൻ സിദ്ധാന്തത്തിന് ഉപോത്ബലമായും പരമ്പരാഗത ഭൂകേന്ദ്രീകൃത പ്രപഞ്ചശാസ്ത്രത്തിനും അരിസ്റ്റോട്ടിലിനും ടോളമിക്കുമൊക്കെ വിരുദ്ധമായുമല്ലാതെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു സത്യവും ഗലീലിയോയ്ക്ക് പറയാനായില്ല. അതെല്ലാം അദ്ദേഹത്തെ ആത്യന്തികമായി വിചാരണയ്ക്ക് വിധേയനാക്കി. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മതകോടതി ജീവപര്യന്തം വീട്ടുതടങ്കൽ വിധിച്ചു. ദൂരദർശിനിയിലൂടെ കണ്ട പ്രപഞ്ചഗോളങ്ങളെക്കുറിച്ച് സത്യം പറഞ്ഞതിനുള്ള ശിക്ഷയായിരുന്നു അത്. പച്ച ജീവനോടെ കത്തിക്കപ്പെട്ട ബ്രൂണോയെ അപേക്ഷിച്ച് ഗലീലിയോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം റദ്ദു ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ജീവിതാന്ത്യം വരെ ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലും പഠനങ്ങളിലുമായിരുന്നു അദ്ദേഹം. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിറവിയുടെ ഉത്തരവാദിത്വം മറ്റാരെക്കാളും ഗലീലിയോ വഹിക്കുന്നു എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഗലീലിയോയെ ഓർത്തുകൊണ്ട് പറഞ്ഞത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നും നിരീക്ഷണ ജ്യോതിർശാസ്ത്രത്തിൻ്റെ പിതാവെന്നുമൊക്കെ ഗലീലിയോയെ ലോകം ഓർക്കുന്നു. ജ്യോതിർശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ഗലീലിയോ ഗലീലിക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ. രചന അവതരണം രജേഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ചേച്ചി ആതിര, ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കുന്ന ഞാനിങ്ങനെ കളിക്കോളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചുകൂട്ടരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സിംഹത്തിൻ്റെ വീതം വയ്ക്കൽ, അതായത് ഷെയർ ചെയ്യുന്നത്. സിംഹത്തിന് എന്തോ കിട്ടി, അത് കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന ഒരു കുഞ്ഞുകഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ഒരു കാട്ടില് ഒരു സിംഹമുണ്ടായിരുന്നു. കാട്ടിലെ രാജാവാണല്ലോ സിംഹം. അപ്പോ സാധാരണ നായാട്ടിന് പോകുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. ചിലപ്പോഴൊക്കെയാണെങ്കിലോ കുറുക്കനെയോ ചെന്നായയോ ഒക്കെ കൂട്ടിനെ വിളിക്കും. എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാവോ? തിന്ന് വയറ് നിറച്ച് തിന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരിയൊക്കെ ബാക്കിയൊക്കെ വരുമല്ലോ, അതൊക്കെ ആയിരിക്കുമല്ലോ ഈ കുറുക്കന് ചെന്നായിക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ സിംഹം വല്ലതും കൊടുക്കുവോ? ആ അപ്പം വെറുതെ ഇങ്ങനെ കൂട്ടിനെ വിളിക്കും ഒരു രസത്തിന് വേണ്ടിയിട്ട്. അവരെ കളിയാക്കാനും ആയിരിക്കും, അതായത് ഇരപിടിക്കും തനിയെ അങ്ങ് ശാപ്പിടും. അവരവിടെ മാറി നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അഥവാ പിന്നെ അധികം വരികയാണെങ്കിൽ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ ഇട്ടച്ചങ്ങ് പോവും, അത് ഈ കുറുക്കനും ചെന്നായും കൂടെ ഒക്കെ തിന്നും. അവര് വീതം വെച്ചങ്ങ് തിന്നും. അങ്ങനെ പാവങ്ങളാണ് അവര് കേട്ടോ, അവരും ജീവിച്ചു വെക്കോട്ടെ എന്ന് കരുതി ഒരിക്കല് കൂടെ കൂട്ടി. ആരാ ഈ സിംഹം നായാട്ടിന് പോയപ്പം ആരെയൊക്കെയാ? ഈ കുറുക്കനെയും ചെന്നായയും കൂടെ കൂടെ കൂട്ടി. അങ്ങനെ കുറച്ച് മൃഗങ്ങളുടെ അകമ്പടിയോടുകൂടി പോയ ദിവസം എല്ലാവരും കൂടി ആക്രമിച്ച് ഒരു വലിയ കലമാനിനെ കൊന്നു. കലമാനാണെങ്കിലോ ഓട്ടത്തിന് വിരുദ്ധനല്ലേ. ഇവരെല്ലാം കൂടെ നാല് സൈഡിലും കൂടെ വളഞ്ഞിട്ടാണ് പിടിച്ചത് കേട്ടോ. അത്രയ്ക്ക് അല്ലെങ്കിൽ കലമാനെ പെട്ടെന്നൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല. സിംഹം ഒറ്റയ്ക്കാണെന്നു കലമാനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. കലമാൻ നല്ല ഓട്ടം, ഓടാനൊക്കെ നല്ല ബുദ്ധിയാണ്, ഓട്ടം ഭയങ്കര ഓട്ടമാണ്, ഓടി ഓടിച്ചിട്ട്. പക്ഷേ ഇവരൊക്കെ കൂടെ ഉണ്ടല്ലോ, ഈ മൃഗങ്ങളും കൂടെ മറ്റുള്ളവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നാല് വശത്തും കൂടെ വളഞ്ഞിട്ട് ആ കലമാനിനെ പിടിച്ചു കൊന്നു.

0: അങ്ങനെ അതോ നല്ല തടിച്ചു കൊഴുത്ത ഒരു കലമാനായിരുന്നു അത്. അപ്പം കലമാൻ അങ്ങനെ ചത്ത് കിടക്കുന്നതിനടുത്ത് സിംഹം കവാത്ത് നടന്നു. എന്തിനാ കവാത്ത് നടന്നത്? മറ്റവർ വല്ലതും വലിച്ചെടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകുമോ ഇല്ലയോ എന്നാണ്. എന്നിട്ട് കവാത്ത് നടന്നിട്ട് ഗർജിച്ചു പറഞ്ഞു. സിംഹത്തിന്റെ പറച്ചിലല്ലേ, എവിടം വരെ കേൾക്കാം അല്ലേ. ഗർജിക്കുമ്പോഴത്തേക്ക് തന്നെ മൃഗങ്ങളെല്ലാം പേടിച്ചും പോകും. ആ പക്ഷെ ഗർജിച്ചു കൂട്ടാ പറയുന്നത്, സ്നേഹിതരെ, ഈ കിടക്കുന്ന മാനിനെ രാജാവെന്ന നിലയിൽ ഞാൻ വീതം വയ്ക്കാം. ഇതിനെ നാലായി ഭാഗിക്കാം. ഈ നാലായി ഭാഗിക്കാം എന്ന് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും അവരൊക്കെ വിചാരിച്ചെന്താണ്, ഓ ഞങ്ങൾക്കും കൂടെ ഒരു വീതം കിട്ടും. പക്ഷേ സിംഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ, ആദ്യത്തെ ഭാഗം രാജാവായ എനിക്ക് തന്നെയാണ്, അതായത് ഞാൻ രാജാവല്ലേ, അപ്പൊ ആദ്യത്തെ ഭാഗം എനിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി വീതം വെപ്പ് നടത്തുന്നതിനാൽ നടുവിലത്തെ ഭാഗവും എനിക്കായിരിക്കും. അപ്പം വീതം വെപ്പ് നടത്തിപ്പുകാരന് ഒരു ഭാഗം, ആ ഭാഗവും ആർക്ക് തന്നെ കിട്ടും, ഈ സിംഹത്തിന് തന്നെ കിട്ടും. പിന്നെയോ, വേട്ടയ്ക്ക് നിങ്ങളെയും കൂടി ഇറങ്ങിയ സൗമനസ്സിന്, അതായത് നിങ്ങളെയും കൂടെ ഞാൻ വേട്ടയ്ക്ക് കൂട്ടിയില്ലേ, അതെന്റെ ഒരു സൗമനസ്യമാണെന്ന് കരുതിക്കോളൂ, അതിന് പ്രതിഫലമായിട്ട് മൂന്നാമത്തെ ഭാഗവും എനിക്ക് തന്നെ. കണ്ടോ ഈ സിംഹത്തിന്റെ ബുദ്ധി, കണ്ടോ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് തന്നെ ആ ഭാഗം ചെല്ലുകയാണ്. പിന്നെയാണെങ്കിലോ ഇനി ഒരു ഭാഗമേ ഉള്ളൂ, അതായത് നാലാമത്തെ ഭാഗം. അവിടെ എത്തിയപ്പോഴ് കൊതി വെള്ളമിറക്കി നിൽക്കുന്ന മറ്റു മൃഗങ്ങളെ ആകെ ഒന്ന് നോക്കിയിട്ട് സിംഹം പ്രഖ്യാപിച്ചു, പിന്നെ നല്ല ചങ്കുറപ്പുള്ളവൻ വന്ന് ഇവിടെ വന്ന് അത് എടുത്തുകൊള്ളണം. അതായത് നാലാമത്തെ ഭാഗമല്ലേ, മൂന്ന് ഭാഗവും സിംഹത്തിന് വേണ്ടി തന്നെ മാറ്റിവെക്കപ്പെട്ടു, ഇനി നാലാമത്തെ ഭാഗമുണ്ട്. അതെന്തെന്നറിയോ, ആരും തൊടാതിരിക്കാൻ വേണ്ടി സിംഹം പറഞ്ഞ് എന്താണെന്നറിയാമോ, ചങ്കുറപ്പുള്ളവൻ ഇവിടെ വന്ന് അതെടുത്തു കൊള്ളട്ടെ എന്ന്. ആർക്കാ ചങ്കുറപ്പ്? കാട്ടിലെ രാജാവ് സിംഹമല്ലേ, സിംഹത്തിന്റെ അടുത്ത് എന്ന് എന്തെങ്കിലും തീറ്റ വലിച്ചെടുത്തോണ്ട് പോരാൻ പറ്റുമോ? എന്ത് സംഭവിക്കും? സിംഹം അപ്പോഴേ ചാടി വീണ് അവരെ കൊന്നുകളയും. അതുകൊണ്ട് അവരാരും അനങ്ങിയില്ല, അവരെല്ലാവരും പേടിച്ചു മാറി അങ്ങ് നിന്നു. അങ്ങനെ ഈ ബുദ്ധിമാനായ സിംഹം നാലായിട്ട് ഭാഗിച്ച വീതം നാലും സിംഹത്തിന് തന്നെ ആക്കി. മറ്റു മൃഗങ്ങളെല്ലാം വെറുതെ നോക്കി നിന്ന് വെള്ളം ഇറക്കിയതേ ഉള്ളൂ. അവരവരുടെ പാട്ടിനും പോയി. സിംഹം ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് തിന്നു. ഇനി വേണമെങ്കിൽ നാളെ വന്ന് നോക്കുമ്പോൾ സിംഹം തിന്നതിൻ്റെ ഭാഗമൊക്കെയാണ് അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെയാണ് എടുത്തു തിന്നാം അല്ലേ, അത്രയ്ക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ സിംഹത്തിന്റെ വീതം വെക്കലെന്ന ഈ കുഞ്ഞു കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: സുൻതരഹോ റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: Feel the music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിലാദ്യമായി വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വകുപ്പ് രൂപവത്കരിച്ച് മെയ് 19 തന്നെ ഉത്തരവായിരുന്നെങ്കിലും വിഷയങ്ങൾ ഇപ്പോഴാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട 6 വിഷയങ്ങളാണ് ഈ വകുപ്പ് പ്രധാനമായും കൈകാര്യം ചെയ്യുക. വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭരണനിർവഹണം, നയങ്ങൾ നടപ്പാക്കൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കൽ, വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കൽ, മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ, വൃദ്ധസദനങ്ങൾ എന്നിവയാണ് വിഷയങ്ങൾ. നിലവിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമൂഹിക നീതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. പുതിയ വകുപ്പ് വന്നതോടെ ഭരണനിർവഹണത്തിന് കൃത്യമായ ഉദ്യോഗസ്ഥ ശൃംഖലയും ഭരണ സംവിധാനവും ഒരുക്കേണ്ടതുണ്ട്. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണ്. കേരളത്തിന്റെ ജനസംഖ്യാ ഘടനയിൽ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജനന നിരക്ക് കുറയുകയും ആയുർദൈർഘ്യം കൂടുകയും ചെയ്യുന്നതോടെ കേരളം ഒരു വൃദ്ധ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇപ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 16.5% പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2031 ഇത് 20% ഉയരുമെന്ന് കരുതാം. ദേശീയ ശരാശരി 10% താഴെയാണ് എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം, ശരാശരി 75 വയസ്സിന് മുകളിൽ. എന്നാൽ കേരളത്തിലെ ജനന നിരക്ക് 1.4 ആയി കുറഞ്ഞു. മക്കൾ പഠനത്തിനോ ജോലിക്കോ ആയി വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ സ്ഥിര താമസമാക്കുന്നതോടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികരുടെ എണ്ണം കൂടുന്നു. ഇതോടൊപ്പം പെൻഷൻ ഇനത്തിലും ആരോഗ്യ സംരക്ഷണത്തിനുമായി സർക്കാർ നീക്കിവെക്കേണ്ടി വരുന്ന തുക വൻതോതിൽ കൂടുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾക്കും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്കും മറവി വിഷാദം പോലെയുള്ള രോഗങ്ങൾക്കും പ്രത്യേക പരിചരണം ആവശ്യമായ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. വയോജനങ്ങൾക്കായി നഗരസഭകൾ വഴി സൗജന്യ ആരോഗ്യ പരിശോധനയും മരുന്നും എത്തിക്കുന്ന പദ്ധതിയായ വയോമിത്രം വയോധികർക്ക് പകൽ സമയം ചെലവഴിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമായി തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള പകൽ വീടുകൾ എന്നിവയും വ്യാപകമാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ വാർദ്ധക്യകാല ചികിത്സാ വിഭാഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വയോജനങ്ങളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച ആതുര ശുശ്രൂഷകരുടെ ഒരു സംഘം തന്നെ വരും വർഷങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും വയോജന സംരക്ഷണം തികച്ചും വ്യത്യസ്തവും സാങ്കേതികമായി മുന്നിലുമാണ്. ഹോം കെയർ മാതൃകകളാണ് ഇവിടെയുള്ളത്. വിദേശങ്ങളിൽ വയോധികർക്ക് തങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വൈദ്യസഹായം ലഭ്യമാകുന്ന പ്രത്യേക അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. അവിടെ അവർക്ക് ഒരുമിച്ച് താമസിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളിൽ വയോജന മന്ദിരങ്ങൾക്കൊപ്പം കുട്ടികളുടെ ഡേ കെയറുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വയോജനങ്ങളുടെ ഏകാന്തത കുറയ്ക്കാനും കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരുടെ സ്നേഹം ലഭിക്കാനും സാധ്യത നൽകും. വീഴ്ചകൾ ഒരു പ്രധാന പ്രശ്നമാണ്. വീഴുന്നതിന് മുമ്പ് തന്നെ വീഴ്ചകൾ തിരിച്ചറിയുന്ന സെൻസറുകൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന റോബോട്ടുകൾ എന്നിവ വിദേശത്തെ കെയർ ഹോമുകളിൽ സാധാരണമാണ്. ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ വാർദ്ധക്യകാല ചികിത്സയ്ക്കും കെയർ ഹോം ചെലവുകൾക്കുമായി സർക്കാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ പണം നൽകുന്നുണ്ട്. കേരളത്തിലും പകൽ വീടുകൾ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട്. കേവലം പെൻഷൻ നൽകുക എന്നതിലുപരി വയോജനങ്ങൾക്ക് സാമൂഹികമായി ഇടപഴകാനുള്ള വേദികളും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. നമുക്ക് കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ ആദ്യത്തെ ഗാനം കേൾക്കാം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത പള്ളിച്ചട്ടമ്പി എന്ന ഏറ്റവും പുതിയ ചലച്ചിത്രത്തിലെ വളരെ വൻ ഹിറ്റായിട്ടുള്ള ഒരു ഗാനമാണിത്, കാട്ടു ചെമ്പകം പൂത്തോട്ടെ എന്നത്. പള്ളിച്ചട്ടമ്പിയുടെ സംവിധാനം നിർവഹിച്ചത് ഡിജോ ജോസ് ആന്റണിയാണ്. ടൊവിനോ തോമസും കയാദു ലോഹറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്, ആലാപനം വിശാൽ മിത്രയും ആവണി മൽഹാറും.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കേരളത്തിൽ പ്രായമായവരുടെ സാമ്പത്തിക ഭാരവും വർദ്ധിച്ചു വരുന്ന രോഗാവസ്ഥകളും കൈകാര്യം ചെയ്യാൻ നിലവിലെ സാമൂഹിക ആരോഗ്യ സംവിധാനങ്ങൾ തികച്ചും അപര്യാപ്തമാണ്. നാം നേരിടുന്ന ഈ വെല്ലുവിളിയെ സുസ്ഥിരമായ ഒരു സാമ്പത്തിക ചാലക ശക്തിയായി മാറ്റുന്നതിന് സാമൂഹിക നീതി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബഹുതല നയരൂപവൽക്കരണം സംസ്ഥാനം നടപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി പരമ്പരാഗത ക്ഷേമ പദ്ധതികൾക്കപ്പുറം വയോജന പരിചരണത്തെ ഒരു മൂല്യവർദ്ധിത സേവന മേഖലയായി കാണുന്ന സിൽവർ ഇക്കോണമി മാതൃകയിലേക്ക് നാം മാറണം. നമ്മുടെ മനോഹരമായ തീരപ്രദേശങ്ങളും പശ്ചിമഘട്ടത്തിലെ മഞ്ഞു പുതച്ചതും കാലാവസ്ഥാ സൗഹൃദപരവുമായ മലയോര മേഖലകളും ഈ കാഴ്ചപ്പാടിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത്തരം

ശാന്തമായ ചുറ്റുപാടുകളിൽ ലോക നിലവാരത്തിലുള്ള റിട്ടയർമെന്റ് വില്ലേജുകൾ വികസിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമൂഹത്തിനും ആഗോള ജനതയ്ക്കും ഒരേപോലെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ കേരളത്തിന് സാധിക്കും. ഇവ കേവലം പാർപ്പിട സമുച്ചയങ്ങൾ മാത്രമാകരുത്, മറിച്ച് ശാരീരിക പ്രായ പരിമിതികൾ ഉള്ളവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാനാവുന്ന ആധുനിക ഹെൽത്ത് കെയർ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെട്ട ആവാസ വ്യവസ്ഥകളായിരിക്കണം. പ്രായമായവർക്ക് അന്തസ്സോടെ ജീവിക്കാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ കുടുംബങ്ങളുമായി ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിരന്തരം ബന്ധപ്പെടാനും അവസരം ഒരുക്കണം. ആദ്യപടിയായി റിട്ടയർമെന്റ് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് നാം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകണം. ഇടുക്കി, വയനാട് തുടങ്ങിയ കാലാവസ്ഥ സൗഹൃദമായ മലയോര മേഖലകളിൽ റിട്ടയർമെന്റ് വില്ലേജുകൾക്ക് സർക്കാർ പ്രത്യേക പദവി നൽകണം. ഇത്തരം പദ്ധതികൾ കർശനമായ വയോജന സൗഹൃദ കോഡുകൾ പാലിക്കുന്നുണ്ട് എന്നുറപ്പാക്കി അവർക്ക് ഏകജാലക അനുമതിയും 10 വർഷത്തേക്ക് ഭൂമി തരംമാറ്റ നിരക്കുകളിൽ ഇളവും നൽകിയാൽ വലിയ മാറ്റങ്ങൾ ഈ രംഗത്ത് വരുത്താൻ സാധിക്കും. ഇതിലൂടെ വിദേശികളിൽ നിന്നും പ്രവാസി മലയാളികളിൽ നിന്നും ലഭിക്കുന്ന ഉയർന്ന വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിരമിച്ച സർക്കാർ സ്കൂൾ അധ്യാപകർ പോലെയുള്ളവർക്കായി 10% യൂണിറ്റുകൾ സർക്കാർ സബ്സിഡിയോടെ മാറ്റിവെക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ്. വാർദ്ധക്യകാലത്തെ സങ്കീർണവും ബഹുതലങ്ങളിലുള്ളതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സേവന സംവിധാനത്തിലും വരുത്തേണ്ട സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഈ പരിവർത്തനത്തിന് ആവശ്യമായ മറ്റൊരു നെടുന്തൂൺ. എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രായക്കാർക്കും ഒരിടം എന്ന ഇന്നത്തെ രീതിയിൽ നിന്ന് മാറി ജെറന്റോളജി, അതായത് വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ, വയോജന പരിചരണം എന്നിവയ്ക്ക് മാത്രമായി പ്രത്യേക ആശുപത്രികൾ കേരളത്തിൽ ആവശ്യമാണ്. നമുക്കൊരു ഗാനം കൂടി കേട്ടിട്ട് തിരികെ എത്താം. നാം കേൾക്കാൻ പോകുന്ന ഗാനം 1971 പുറത്തിറങ്ങിയ ആഭിജാത്യം എന്ന പ്രശസ്ത ചിത്രത്തിലേതാണ്. ആഭിജാത്യത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് RS പ്രഭുവും സംവിധാനം എ വിൻസെന്റുമായിരുന്നു. മധു, ശാരദ, സുകുമാരി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമർ, ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്. നമുക്ക് കേൾക്കാം ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. മനുഷ്യ വിഭവശേഷിയിൽ വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണെന്ന യാഥാർത്ഥ്യമാണ് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. വയോജന ചികിത്സ, പാലിയേറ്റീവ് കെയർ, വാർദ്ധക്യത്തിന്റെ മാനസിക വശങ്ങൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സോഷ്യൽ വർക്കർമാരുടെയും ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. 2027 എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും വയോജന ചികിത്സാ വിഭാഗം നിർബന്ധമാക്കണം. കൂടാതെ വയോജന പരിചരണം, പാലിയേറ്റീവ് സഹായം, ഡിമെൻഷ്യ മാനേജ്മെന്റ് എന്നിവയിൽ പ്രതിവർഷം 10,000 നഴ്സുമാർക്കെങ്കിലും പരിശീലനം നൽകാൻ കഴിയുന്ന പദ്ധതി ഈ കേരളത്തിന് അവതരിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി, ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക വയോജന ശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യ സംരക്ഷണം എന്നതിന് പുതിയൊരു നിർവചനം സംസ്ഥാനം നൽകേണ്ടതുണ്ട്. വെറും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിന് പകരം രോഗമില്ലാതെ ജീവിക്കുന്ന വർഷങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതാകണം നമ്മുടെ ലക്ഷ്യം. രോഗം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനായി ഇന്റർ ജനറേഷണൽ കമ്മ്യൂണിറ്റി ഹബ്ബുകൾ സംസ്ഥാനത്തിന് അവതരിപ്പിക്കാവുന്നതാണ്. ശിശുപരിചരണ കേന്ദ്രങ്ങളും വയോജന കേന്ദ്രങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ഒരുക്കുന്നവർക്ക് വസ്തു നികുതിയിൽ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കേണ്ടതുണ്ട്. ഇത് പ്രായമായവരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കാനും ശരീരത്തിനെ കൂടി വേഗത്തിൽ തളർത്തുന്ന ഒറ്റപ്പെടൽ എന്ന മഹാമാരിയെ തടയാനും സഹായിക്കും. പ്രായമാകുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ മാന്യതയോടെയും നവീനതയോടെയും സാമ്പത്തിക ഭദ്രതയോടും കൂടി മുന്നേറാം എന്ന് ലോകത്തിന് മുന്നിൽ നിന്ന് കേരളം കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. ഓരോ വയോധികനെയും വൃദ്ധസദനത്തിൽ പാർപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതിനാൽ സ്വന്തം വീടുകളിൽ തന്നെ സുരക്ഷിതമായി വാർദ്ധക്യം ചെലവഴിക്കാൻ സഹായിക്കുന്ന ഏജിംഗ് ഇൻ പ്ലേസ് എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നതാകണം കേരളത്തിന്റെ നയങ്ങൾ. വയോജനങ്ങളുടെ ആരോഗ്യനില നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഹെൽത്ത് മോണിറ്ററുകളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാന വ്യാപകമായ ഒരു ഡിജിറ്റൽ സംവിധാനം രൂപവത്കരിക്കാൻ സാധിക്കും. വീഴ്ചകൾ തിരിച്ചറിയുന്ന AI സാങ്കേതിക വിദ്യയോ വിദൂര രോഗനിർണയ സംവിധാനങ്ങളോ വികസിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകണം. ഇതുവഴി പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സംസ്ഥാനത്തിന് കഴിയും. സംസ്ഥാനം പ്രത്യേകം പരിശീലിപ്പിച്ച ആശാ വർക്കർമാരുടെ പിന്തുണയോടെ വീടുകളെ അത്യാധുനിക പരിചരണ യൂണിറ്റുകളാക്കി മാറ്റാൻ ഒരു മാതൃക നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കിഞ്ചന വർത്തമാനത്തിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം ചെമ്പകത്തൈകൾ മൂത്ത മാനത്ത് പൊന്നമ്പിളി എന്ന അതിമനോഹരമായ ഗാനമാണ്. 1978 പുറത്തിറങ്ങിയ കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം MK അർജുനൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ KJ യേശുദാസ്. കാത്തിരുന്ന നിമിഷത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ബേബിയാണ്. ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് കമൽഹാസൻ, ജയഭാരതി, ജയൻ, സുകുമാരൻ എന്നിവരാണ്. നമുക്ക് കേൾക്കാം ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി.

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും വളരെ മനോഹരമായൊരു അധ്യായം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അപ്പൊ ഇന്നത്തെ കുട്ടി താരം ആരാണെന്നല്ലേ? സ്വരത്തിന്റെ മാധുര്യം കൊണ്ട് സോഷ്യൽ മീഡിയയും സംഗീത ലോകത്തെയും ഒരുപോലെ കീഴടക്കിയ ഒരു കുഞ്ഞു താരമാണ് ഇന്നത്തെ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഈ കുട്ടി താരമായിട്ട് എന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം കാശിനാഥൻ.
3: നമസ്കാരം.
2: ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗായകൻ എങ്ങനെ എന്റെ അടുത്ത് കിട്ടുമ്പോ ഒരുപാട് പാട്ട് എനിക്ക് കേൾക്കാമല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ ഗായകൻ എന്ന് കേട്ടപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും, ആ ഒരുപാട് പാട്ട് അപ്പൊ കുറച്ചു നേരം നമുക്ക് കേൾക്കാന്നുള്ളത്. അപ്പൊ എന്ത് തോന്നുന്നു കാശിനാഥൻ ഈ ഒരു നേരത്തിൽ ഈ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ?
3: ഇത്ര ആൾക്കാരെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം.
2: ഒത്തിരി സന്തോഷമുണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞാനും അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ് കാശിനാഥൻ. അപ്പൊ കാശിനാഥൻ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്?
3: 8th. 8th.
2: ഏത് സ്കൂളിലാണ്?
3: ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ.
2: അപ്പൊ എന്തായാലും സ്കൂളൊക്കെ ഓപ്പൺ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലോട്ട് കടന്നിരിക്കുകയാണ്. ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടോ?
3: ഫ്രണ്ട്സിനെ കണ്ടു.
2: അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരാഴ്ച?
3: ഈ ഒരാഴ്ച കൊള്ളായിരുന്നു,
2: അടിപൊളിയായിരുന്നു.
3: നല്ല വെക്കേഷൻ ഒക്കെ ആയിരുന്നു.
2: നല്ല വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വെക്കേഷൻ ടൈമിൽ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ചെറുതായിട്ടല്ലേ. വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
3: കൊള്ളായിരുന്നു. കളിച്ച്
2: എവിടൊക്കെ പോയി?
3: ഒരുപാട് സ്ഥലത്ത് പോയി. ദൃശ്യം 3 കാണാൻ പോയി.
2: അതെ. അപ്പൊ ദൃശ്യം 3 എങ്ങനെ ഉണ്ടായിരുന്നു?
3: അടിപൊളി ക്ലൈമാക്സ്.
2: അടിപൊളി ക്ലൈമാക്സ്. അപ്പൊ നമ്മുടെ കാശിക്കുട്ടൻ പറയാണ് അടിപൊളി ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് വരാം. വെക്കേഷൻ ടൈമില് ഒരുപാട് വേദികളിലൊക്കെ സജീവമായിരുന്നോ കാശിനാഥൻ? ആയിരുന്നു. അപ്പൊ ഞാൻ തുടക്ക സമയത്ത് കാശിനാഥൻ എന്ന പേരായിരുന്നില്ല ഞാൻ കേട്ടിരുന്നത്, സൂരജ് എന്നൊരു പേര് ഞാൻ എവിടെയോ കേട്ടു. അപ്പൊ അതെങ്ങനെയാണ്, സൂരജ് എങ്ങനെയാണ് കാശിനാഥനായത്?
3: ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോ എന്റെ ചേച്ചി പറഞ്ഞു, ദീപ്തി എന്നായിരുന്നു പേര്, ദീപ്തി ചേച്ചി പറഞ്ഞു ഇതെനിക്ക് സൂരജ് എന്ന് വേണ്ട, കാശിനാഥൻ 169 ഇട്ടാ മതിയെന്ന്. അങ്ങനെ ഇട്ടു. ഫസ്റ്റ് പാട്ട് തന്നെ വികാരനോഗ്യമായി എന്ന പാട്ടായിരുന്നു, അമര സിനിമയിലെ. അപ്പോ ചേച്ചി അതെടുത്തിട്ടു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്ലബിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തേവള്ളിയിലെ മിൽമ മാമാരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലബ്ബ് തുടങ്ങി, തേവള്ളി ഫ്രണ്ട്സ് ക്ലബ്ബ്. അവിടെ ഒരു ട്രൂപ്പ് വന്നു. അപ്പോൾ അതിന്റെ തലേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു ഒരു പാട്ട് നോക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നോക്കാം, പറ്റുമെന്ന് തോന്നുന്നു. മാമൻ എന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ വീട്ടിൽ മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കും. അപ്പോൾ മാമൻ പറഞ്ഞു തലേ ദിവസം ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം ഈ ട്രൂപ്പ് വരുമ്പോൾ അവരുടെ കൂടെ പാടിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പാടി, അത് ഇൻസ്റ്റയിലിട്ട് അത് വൈറലായി.
2: അതെ. അപ്പൊ ഒരു വൈറൽ താരമാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് വൈറലായ ഗാനം അമരം എന്ന ചിത്രത്തിലെ വികാര നൗകയായിട്ടല്ലേ. അപ്പൊ സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ കാശിക്കുട്ടന്റെ ആദ്യത്തെ പാട്ട്, ആ വൈറൽ ഹിറ്റ് സോങ് തന്നെ ആവട്ടെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം അല്ലേ.

0: രസമാണ് കാശി. അപ്പൊ വൈറലായതിനൊരു അതിശയൊന്നും ഇല്ല കേട്ടോ, അടിപൊളിയായിട്ട് പാടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും ഫീലായിട്ട് പാടുന്നത്, ഇത്രയും ആ ഭാവം, ഈ ചെറിയ പ്രായത്തിലെ തന്നെ ഇത്രയും ഫീലോടുകൂടി ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ എന്ത് രസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയും ഫീലില് പാടുന്നത്?
1: ഇത്രയും ഫീലില് പാടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗ്യം, ദൈവം തന്നൊരു കഴിവാണ്, അതിനെ വളർത്തിക്കൊണ്ടുവരിക.
0: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഈ ഫീൽഡിൽ പാടാൻ വേണ്ടി ക്ലാസ് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തരും ഇങ്ങനെ ഫീൽഡിൽ പാടണമെന്നൊക്കെ പറഞ്ഞുതരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പാട്ട്, ആദ്യം ഒരു പാട്ട് ടീച്ചേഴ്സും അല്ലെങ്കിൽ പേരൻസോ അങ്ങനെയാണോ, അതോ മോൻ തന്നെ എനിക്ക് ഈ പാട്ട് പഠിക്കണം, കേൾക്കുമ്പോ ഈ പാട്ടിനോടൊരു താല്പര്യമുണ്ട്, അങ്ങനെയാണോ പഠിക്കാൻ എടുക്കുന്നത്?
1: സ്കൂളിൽ പാടുമ്പോഴും ടീച്ചർമാർ പറയും അത് ഞാൻ പാടും, അല്ലാതെ ടീച്ചർമാർ പറയും മോൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടെ പാടിക്കോ, മോൻ ഇഷ്ടപ്പെട്ട പാട്ടല്ലേ പാടിക്കൂ എന്ന് പറയും. അവിടുത്തെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടാണ്.
0: അതെ, അപ്പൊ സ്കൂളിലും പേരൻസ് ആണെങ്കിലും എല്ലാം സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പേരൻസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാം, അച്ഛൻ അമ്മ, അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞോളൂ.
1: അച്ഛന്റെ പേര് കെ സുജിത്ത്, അമ്മയുടെ പേര് റാണി. അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആണ്, അമ്മ ഇപ്പോ ടൈലറായിട്ട് ജോലി ചെയ്യുന്നു. മുമ്പ് റൊമാൻസ് വെഡിങ് സെന്ററിൽ ആയിരുന്നു ജോലി, ഇപ്പോൾ ട്രെയിലർ ആയിരിക്കുന്നു.
0: അപ്പൊ അങ്ങനെയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, എല്ലാരും സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്?
1: എനിക്കൊരു ബിഗ് ഫാമിലി ഉണ്ട്, അവര് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യും.
0: അതെ, അപ്പൊ അങ്ങനെ ഒരാളുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അല്ലേ. അതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാശിനാഥനെ ഒരു വലിയൊരു സിംഗർ ആയിട്ട് കാണാനാണ് എല്ലാരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോ ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ കാശി പാടിയിട്ടുണ്ട്. അപ്പൊ വികാരനൗക എന്ന ഗാനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏത് പാട്ടാണ് ഇൻസ്റ്റയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്നത്?
1: പിന്നെ പാടിയ പാട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ അങ്ങുവാനക്കൊണ്ടിൽ.
0: അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?

0: Music with Radio Santhvanam 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കാശിനാഥൻ്റെ പാട്ടുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. എല്ലാവരും അത് കേട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ അങ്ങ് വാനക്കോണിലിൽ എന്ന ഗാനം കേട്ടു, വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു സ്വരത്തിൽ കേട്ടു. ഇപ്പോഴാ കാശിനാഥൻ്റെ സ്വരമാധുര്യത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ള കാര്യം, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രീതിയിൽ ഫാൻസ് ഉള്ള ഒരു കുട്ടി കൂടിയാണ് കാശിനാഥൻ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, ഫാൻസ് ഒക്കെ ഉണ്ടോ കാശിനാഥന്?
1: ഫാൻസ് ഉണ്ട്.
0: അപ്പൊ അവരൊക്കെ എന്താണ് പറയുന്നത് നേരിട്ട് കാണുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ?
1: പാട്ട് കേൾക്കുമ്പോൾ പറയും, ഇനിയും പാട്ട് പഠിക്കാൻ പോണം, മോന് കഴിവുണ്ട്, എല്ലായിടത്തും പ്രോഗ്രാം കിട്ടുമ്പോൾ സ്റ്റേജ് ഒക്കെ കളയരുത്, ഏത് ചെറിയ കുഞ്ഞു സ്റ്റേജ് ആയാലും മോൻ പോയി അതിൽ പങ്കെടുക്കണം, അതിലൂടെ ആയിരിക്കും മോൻ വളർന്നു വരുന്നത് എന്ന് പറയും
0: എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഏറ്റവും ഈ ഫാൻ ബേസിൽ ഏറ്റവും കൂടുതൽ കേട്ടപ്പോ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഏതാണ്?
1: ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ വിജയ് യേശുദാസ് എനിക്ക് കമന്റ് ഇട്ടായിരുന്നു, വരാം ഞാൻ എന്ന പാട്ട് ജോസഫ് സിനിമയിലെ.
0: അതെ അല്ലേ? അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഫാൻ ബേസ് ആണ് ഞാൻ ചോദിച്ചത്, പക്ഷെ വിജയ് യേശുദാസിനെ തന്നെ ഫാൻ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കാശി. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നായിരുന്നു അത്?
1: ഞാൻ പാട്ട് പാടി തുടങ്ങിയപ്പോൾ ആയിരുന്നു.
0: പാട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇൻസ്റ്റയില് പാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പൊ അത് ഏതൊരു വർഷം ഏത് വർഷമായിരുന്നു അത്?
1: ഞാൻ 4 പഠിക്കുമ്പോൾ, ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല.
0: 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ടൈമിലാണ് പാട്ട് പാടി ഇൻസ്റ്റയിൽ ഇട്ടപ്പോ വിജയ് യേശുദാസ് കമന്റ് ചെയ്തു അല്ലേ? കമന്റ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു അത്? ഒരു റെസ്പോൺസ് എങ്ങനെയാണ് പേരൻസിന്റെ ഒക്കെ ആ ഒരു ടൈമിൽ? അത്രയും ഒരു വലിയൊരു ഗായകനാണല്ലേ, അപ്പൊ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ് കാശിയെ സംബന്ധിച്ച്. ആ ഒരു ചെറിയ പ്രായത്തില് അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ പ്രോത്സാഹിപ്പിക്കുന്നതും എന്താ അങ്ങനെ ഒരു ലൈക്ക് കമന്റ് ഒക്കെ വരുന്നത്, അപ്പൊ പേരൻസ് ഒക്കെ എന്തൊക്കെ പറഞ്ഞു?
1: പേരൻസ്, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെയിരുന്ന് ഫോൺ കാണുകയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് കാണിച്ചു തന്നു, ഇതാ വിജയ് യേശുദാസ് കമന്റ് ഇട്ടിരിക്കുന്നു, അടുത്ത് പിൻ ചെയ്ത് ഇട്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്.
0: ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും അത് കാശിക്ക് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. വിജയ് യേശുദാസ് തന്നെ. അപ്പൊ അങ്ങനെ സ്കൂൾ ടൈമിലൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞു എന്റെ പാട്ടിന് വിജയ് യേശുദാസ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ടോ? അപ്പൊ എന്താണ് കൂട്ടുകാരൊക്കെ എന്ത് പറയും?
1: കൂട്ടുകാരൊക്കെ പറയുന്നു, ഇനി പാടണം, അങ്ങനെ കൊറേ പേരിടും, വിജയ് യേശുദാസ് അല്ല അങ്ങനത്തെ കൊറേ പേരിടും, നീ ഇനിയും പാട്ട് ഇടണം, ഞങ്ങള് കേൾക്കാന്ന് പറയും.
0: ആണല്ലേ? അപ്പൊ വിജയ് യേശുദാസ് ലൈക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോ ഒരു വേറെ ലെവലായല്ലോ. സ്കൂളിലൊക്കെ പോകുമ്പോ വിജയ് യേശുദാസ് ഒക്കെ എന്നെ ലൈക്ക് ചെയ്തു, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ജാടയൊക്കെ ഇടാറുണ്ടോ? അങ്ങനൊന്നും ഇല്ല. അതെ. അപ്പൊ എന്തായാലും കാശി വളരെ പാവമാണ്, അങ്ങനെ ജാടയൊന്നും ഇല്ല. എല്ലാരും ഇനി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണെങ്കിലും മ്യൂസിക് ഡിറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം പാട്ടൊക്കെ കേട്ട് കാശിയെ ഇനി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ നിൽക്കുക കേട്ടോ. അപ്പൊ കാശിക്കുട്ടിനെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഒരു സൂപ്പർ സിംഗർ ആയിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കാലിബർ ഉള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പൊ ആ ഒരു മെലഡി ആണ് ഈ ഒരു ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാസ്റ്റ് നമ്പേഴ്സ്, ഇംഗ്ലീഷ് സോങ്സ് അങ്ങനെയൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ മെലഡി സോങ്സ് ആണ് കൂടുതലും കാശിക്ക് ഇഷ്ടം. അത് എന്തുകൊണ്ടാണ് മെലഡിയോട് ഇത്ര താല്പര്യം?
1: മെലഡി എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് സിംഗർ എന്ന് പറഞ്ഞാൽ ദാസേട്ടനാണ്. അപ്പോഴാണ് കുഞ്ഞിലെ തൊട്ടേ ദാസേട്ടന്റെ പാട്ട് കേൾക്കും, എം ജി സാറിന്റെ പാട്ട് കേൾക്കും, അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് കൂടുതലും മെലഡികളാണ് ഇഷ്ടം.
0: അതെല്ലേ. അപ്പൊ ദാസേട്ടനും എം ജി ശ്രീകുമാറൊക്കെ ഫാസ്റ്റ് നമ്പറും പാടിയിട്ടുണ്ട്. എന്നാലും കൂടുതലും നമ്മുടെ കാശി കേൾക്കുന്നത് ദാസേട്ടനും എം ജി ശ്രീകുമാറൊക്കെ പാടിയ മെലഡി സോങ്സ് ആണ് അല്ലെ. അപ്പൊ അത് ആ ഒരു കാറ്റഗറിയിലുള്ള സോങ്സ് പാടുമ്പോ കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നും അല്ലെ കാശി പാടുമ്പോ. അതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ റണ്ണിയായിട്ടെ. അപ്പൊ വേറെ വേർഷൻസ് ആണെങ്കിലും പുതിയ പുതിയ പാട്ടുകളും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു സൗണ്ടിൽ ട്രൈ ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ വിജയ് യേശുദാസിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് തന്നെ ഫാൻ ആക്കിയ കാശിയുടെ ആ ഒരു പാട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?

0: രസമായിട്ടാണ് കാശി പാടുന്നത്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത്രയും ഫീലോട് കൂടിയിട്ടാണ് കാശി പാടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ജോണറിലുള്ള പാട്ടുകളൊക്കെ കാശിക്ക് കാശിയുടെ സൗണ്ടിന് ഇങ്ങനെ ആപ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ വിജയ് യേശുദാസ് ഒക്കെ ഫാൻ ആവും കേട്ടോ, അതിൽ കൂടുതൽ ആൾക്കാർ ഫാൻ ആകുമെന്ന് തന്നെ ഞാൻ പറയാണ്. നന്നായിട്ട് പാടി. പിന്നെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമിൽ ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ സിംഗേഴ്സൊക്കെ കണ്ണടച്ച് പാട്ടൊക്കെ പാടുന്ന നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ മോനും അതുപോലെ തന്നെയാണ് കണ്ണടച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടും. അതെന്താണ് അങ്ങനെ കണ്ണടച്ചൊക്കെ പാട്ടൊക്കെ പാടുന്നത്?
1: കണ്ണടയ്ക്കുമ്പോ ഒരു സമാധാനം, മനസ്സിനൊരു സമാധാനം,
0: മനസ്സിന് സമാധാനം, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലേ. അപ്പൊ എനിക്ക് എന്റെ ഒരു തോന്നല്, നമ്മൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുമ്പോ ഓഡിയൻസിനെ ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടി കണ്ണടച്ച് പാടുന്നതാണ്, അല്ലല്ലേ? അല്ല. അപ്പൊ ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോ എങ്ങനെയാണ്?
1: പേടി മാറും, മനസ്സിലൊരു പേടി മാറും സ്റ്റേജിൽ ഇരിക്കുമ്പോ ഈ കണ്ണടച്ച് പാടുമ്പോൾ.
0: അപ്പൊ എന്തായാലും കണ്ണടച്ചൊക്കെ കാശികൂട്ട നല്ല ഫീലോട് കൂടി ഇങ്ങനെ നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നോണ്ടിരിക്കുകയാണ്. അപ്പോ വിജയ് യേശുദാസിന്റെ കമന്റിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ് ആണ് കാശി പാടിയിരിക്കുന്നത്. അപ്പൊ കാശി, വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ പാട്ടൊക്കെ പാടാറുണ്ടോ?
1: അച്ഛൻ പാടാറുണ്ട്.
0: അച്ഛൻ പാടാറുണ്ട്. അച്ഛന്റെ പേരെന്തായിരുന്നു?
1: സുജിത്.
0: അപ്പൊ അച്ഛനാണോ കൂടുതൽ ഇതുപോലുള്ള പാട്ടുകളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് തരുന്നത് കാശിക്ക്?
1: അച്ഛനും ചേച്ചിയും പിന്നെ അമ്മയും കുറച്ച് പാടി തരാറുണ്ട്.
0: അതെ. അപ്പൊ അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: അമ്മ ജോസ്കോയുടെ നിയർ എത്തിക്സ് ടൈലർ എന്ന് പറയുന്ന.
0: അതെ. അപ്പൊ അവിടെ ഉള്ള കടയിലൊക്കെ ഉള്ള ചേച്ചിമാർക്കൊക്കെ കാശിയോട് വളരെ താല്പര്യമാണല്ലേ?
1: നമ്മുടെ കൂട്ടുകാരികൾക്കും അവിടുത്തെ ഓണർക്കും ജോയി എന്നാണ് പേര്. നമ്മുടെ കൂട്ടുകാരുടെ ഒരു സിജിയും ഫ്ലോറിയാണ്. അപ്പൊ ആന്റിമാരെ സപ്പോർട്ടാണ്. വീട്ടിലൊക്കെ വിളിച്ച് പാട്ടൊക്കെ പഠിപ്പിക്കും. എന്റെ അടുത്ത് പറയും, വീട്ടിലോട്ട് വരുമ്പോ രണ്ടു മൂന്ന് പാട്ട് പഠിക്കാതെ വരരുത്, അവിടെ വന്ന് പാടിയിട്ട് ഞാൻ വീട്ടിലോട്ട് കയറ്റത്തോളന്നൊക്കെ പറയും.
0: അങ്ങനെ സ്നേഹമാണ്. അപ്പൊ ഈ പാട്ടൊക്കെ പാടുമ്പോ ഇത്രയും ഈ സിംഗേഴ്സിനെന്ന് പറയുമ്പോ എവിടെ നമ്മളൊരു സ്റ്റേജിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലോ ഇപ്പൊ വീട്ടിൽ തന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴൊക്കെ പാട്ടുകാരനാണെന്ന് കേൾക്കുമ്പോ ഒരു പാട്ട് പാടുമോ, ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ എപ്പോഴും പാടാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും കാശിക്ക്?
1: കംഫർട്ട് സോണിൽ നിൽക്കുന്നത് എല്ലാ പാട്ടും ഒരേപോലെ തന്നെ.
0: എല്ലാ പാട്ടും? കാശി ഭയങ്കര ബ്രില്യന്റ്. ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ ഓക്കെ ആവുള്ളൂ. കാശിക്ക് ഏത് പാട്ടാണെങ്കിലും പാടാൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സോഫ്റ്റ് ടച്ച് ഉള്ള സോങ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഒന്ന് പാടിത്തരുമോ?

0: ആസ്വദിക്കാം. മനസ്സിലെ മരതകമണികളിൽ ഉണരും ഒരരിക മധുരമണിയാം. കുക്കു കുക്കു കുക്കു കുക്കു കുക്കു കുക്കു കുക്കു.
1: അപ്പോ നമ്മുടെ കാശി

0: വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഒക്കെ പാടി തന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കാശി ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു വൈറൽ താരമാണ് കാശി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യാണ്. കോമഡി ഉത്സവം എന്നുള്ള നമ്മൾ വളരെ ഫേമസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ടി വി പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കാശി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടത് എന്നൊക്കെ ഒരു ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് വേണ്ടി പങ്കുവെക്കണം.
1: ഞാൻ പറഞ്ഞായിരുന്നു കാശ്നാഥൻ എന്നുള്ളൊരു അക്കൗണ്ട് അതിനകത്തിട്ടായിരുന്നു. അപ്പോൾ ഈ വികാരനോഗ്യയുമായി എന്ന പാട്ടാണ് വൈറലായത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കോമഡി ഉത്സവത്തിൻ്റെ അവിടുത്തെ തന്നെ രാജേഷ് കടവന്ത്ര എന്ന് പറയുന്ന സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കാശി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ചെന്നു. നല്ല അനുഭവമായിരുന്നു, പറയാൻ കിട്ടുന്നില്ല.
0: അതെ, അപ്പോൾ അവിടെ ജഡ്ജസ് ആയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്?
1: ജഡ്ജസ് ആയിട്ട് അവിടെ രാജേഷ് സാറും പിന്നെ രണ്ട് മൂന്ന് സാറുമാരും ഉണ്ടായിരുന്നു.
0: അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, അവരൊക്കെ എന്ത് പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട്?
1: ആ കൊള്ളാമെന്ന് പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് കരഞ്ഞു പോയി.
0: ആണല്ലേ. അപ്പൊ ആദ്യമായിട്ട് ടി വിയിലൊക്കെ നമ്മുടെ കാശി ഇങ്ങനെ വന്നു നിന്നപ്പോ വീട്ടിലാണെങ്കിലും കാശിക്കാണെങ്കിലും കാശി ഇതാ ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു അന്ന് തോന്നിയിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ, എങ്ങനെയായിരുന്നു കാശിക്ക്?
1: എനിക്ക് എന്റെ കുടുംബം കാണുന്നുണ്ട്, ഇത്രയും ജനങ്ങൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കാണുന്നുണ്ട്, ആ സന്തോഷം മനസ്സിനുണ്ട്.
0: അതെ, ആ ഒരു സന്തോഷമായിരുന്നു മനസ്സിലെല്ലാം ഇങ്ങനെ തങ്ങി നിന്നിരുന്നത്. അപ്പോ ജഡ്ജസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അവരായിട്ടൊക്കെ സെൽഫി ഒക്കെ എടുത്തോ?
1: നമ്മുടെ ബിജു ചേട്ടനും ഉണ്ടായിരുന്നു, ബിജിൻ ജോർജ് സാറും ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ എടുത്തു.
0: അവരൊക്കെ എന്ത് പറഞ്ഞു?
1: അവരൊക്കെ പാട്ട് കൊള്ളാം, ഇനിയും പാടണം. ഞാൻ അവരടുത്ത് പറഞ്ഞു, ബിബിൻ ജോർജിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, മാർഗം കളി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ ശരി, ഇനി വെടിക്കെട്ട് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അതും കൂടെ കാണണം, നല്ല സിനിമയാന്നൊക്കെ പറഞ്ഞു.
0: അതെ, അപ്പൊ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മുടെ കാശിയോട് അദ്ദേഹം ഷെയർ ഒക്കെ ചെയ്തു. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ കോമഡി ഉത്സവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഒരു പാട്ടൊക്കെ പാടി എന്ന് കേൾക്കുമ്പോ, അതിനുശേഷം കാശിക്കുട്ടിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു? ആളുകളൊക്കെ ഒരു ഇന്നടുത്ത് പോയ കുട്ടിയാണ് എന്നൊക്കെ ഉള്ള രീതി ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലാണെങ്കിലൊക്കെ?
1: ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ എത്തിക്സ് ഡിറ്റൈലർ, അപ്പോ ജോയ് മാഷാണ്. ജോയ് മാഷ് എനിക്കൊരു ട്രൂപ്പ് ഇതാക്കി തന്നു. രാജേഷ് കടവന്ത്ര എന്നാണ് ആ സാറിന്റെ പേര്. ആ സാർ എനിക്ക് കുറെ പരിപാടി തന്നു. ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ ആശ്രാമം മാരിയമ്മൻ കോവിലാണ്. സ്റ്റുഡിയോയിൽ പോയി പാടിയായിരുന്നു മാരിയമ്മന്റെ പാട്ട്.
0: ഈ കോമഡി ഉത്സവത്തിൽ പോയ സമയത്ത് കൂടുതലും അവിടെ ഇങ്ങനെ കോമഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സ്കിറ്റുകളൊക്കെ ഉണ്ടല്ലോ.
1: പിന്നെ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു, സജീവ് എന്ന് പറയുന്ന. ആശ്രമത്ത് തന്നെ ഉള്ളതാണ് അവിടെ. ഇപ്പൊ മൊത്തം രണ്ട് ട്രൂപ്പ് ഉണ്ട്. ഇപ്പൊ കൊച്ചിൻ കലാഭവൻ എന്ന ട്രൂപ്പിലും പോയായിരുന്നു.
0: അതെല്ലേ. അപ്പൊ ഈ കോമഡി ഉത്സവത്തിൽ പോയ ടൈമില് അവിടെ കൂടുതൽ ഈ സ്കിറ്റ് കാര്യങ്ങൾ, അപ്പൊ ആ സ്കിറ്റൊക്കെ നേരിട്ട് കാണാൻ പറ്റിയോ?
1: ആദ്യം പറഞ്ഞു അകത്ത് കേറ്റതില്ലെന്ന്. പിന്നെ ആ മാമൻ തന്നെ പറഞ്ഞു കേറിക്കോ, മോന്റെ എല്ലാം അടുത്ത പരിപാടി കേറിക്കോ എന്ന് പറഞ്ഞു.
0: അതെ, അപ്പൊ സ്കിറ്റൊക്കെ ഇരുന്ന് കണ്ടു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം ഇങ്ങനെ ഓർത്ത് പറയുമ്പോ തന്നെ കാശി ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടും വളരെ സന്തോഷത്തോടു കൂടി നമ്മളിലേക്ക് ആ ഒരു വിശേഷം ഷെയർ ചെയ്യാണ്. കാശി അപ്പോ ഒത്തിരി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നു, അങ്ങനെ ഫെയിം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഗീതം, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ടോ?
1: ശാസ്ത്രീയമായി ഞാൻ കുഞ്ഞിലെ ഒരു വർഷം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഗൗരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് രേഖ ടീച്ചറാണ് പഠിപ്പിച്ചത്. എന്റെ ഗുരുവാണ്, ആദ്യമായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോ ഞാൻ ഒരു വർഷം പോയായിരുന്നു. എനിക്ക് അവര് പറയും സരിഗമ ഒക്കെ പാടാൻ പറയും. അന്നൊന്നും എനിക്ക് ഈ നേരിട്ടുള്ള, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ, അന്ന് എനിക്ക് നേരിട്ടുള്ള പാട്ടായിരുന്നു താല്പര്യം. ഈ സ്വരങ്ങളൊന്നും എനിക്കന്ന് അത്ര ഇതല്ലായിരുന്നു. അപ്പോ അമ്മയാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത്. പിന്നെ അമ്മയും പറയും, പിന്നെ മാമി വരും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി, പിന്നെ നിർത്തി, പിന്നെ വീണ്ടും പോയി.
0: പക്ഷെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നല്ലൊരു ശബ്ദമാണ് കാശിയുടെ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സിംഗർ ആയിട്ട് തന്നെ മാറും. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ എവിടം വരെയാണ് പഠിച്ചു നിർത്തിയിരിക്കുന്നത് മോൻ?
1: ജണ്ടവരുകൾ ദുരിയ ടീച്ചറുടെ അടുത്താണ് പോയത്. ഞങ്ങളുടെ ആ വീടിന്റെ അടുത്ത് തന്നെ കടവൂരിന്ന് അഞ്ചാലുമൂട് എന്ന് പറയും, അവിടെ അതുല്യ എന്ന് പറയുന്ന ടീച്ചറായിരുന്നു പഠിപ്പിച്ചിരുന്നത്.
0: അപ്പൊ ഈ ലൈവ് ആയിട്ട് ഇപ്പോ കോമഡി ഉത്സവത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ട ഒരു കാര്യം, കോമഡി ഉത്സവത്തിൽ പോയ ടൈമില് ബാക്ക് സ്റ്റേജിലൊക്കെ ഒരുപാട് ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ് ബേസ് മൊമെന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? കാര്യം ഈ കയറുന്നതിന് മുമ്പ് അവര് ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവിടുത്തെ പരിപാടികളൊക്കെ? അപ്പൊ അതൊക്കെ ഓർമ്മയിൽ ഉണ്ടോ?
1: അവര് അവിടെ നിന്നൊരു മാം വരും, നമ്മൾ ഇറങ്ങി വരുത്തില്ലേ, ആ ഇറങ്ങി വരുന്ന അവിടെ കൊണ്ട് നിർത്തുന്നതാണ്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നതല്ല. അവിടെ കൊണ്ട് നിർത്തും ആദ്യം, എന്നിട്ട് ക്യാമറയിൽ എടുക്കും, എന്നിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി വരണം.
0: ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരണം. അപ്പൊ നമ്മൾ കാണുന്നത് വേറെ രീതിയിലാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലേ. അപ്പൊ അങ്ങനെ ബാക്ക് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു മോനെ? ഇപ്പൊ അവിടെ കുറെ

0: ആൾക്കാരുണ്ട്, അപ്പൊ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? അവരൊക്കെ പാട്ട് ട്രയലായിട്ടൊക്കെ പാടിപ്പിക്കുകയൊക്കെ ചെയ്തോ?
1: മിഥുനണ്ണൻ ഉണ്ടായിരുന്നു, മിഥുനണ്ണൻ ആയിരുന്നു ആങ്കർ. അപ്പൊ മിഥുനണ്ണൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ എന്റെ അടുത്ത് ചോദിച്ചു എത്ര ക്ലാസ്സിലാണ് എന്നൊക്കെ ചോദിച്ചു.
0: മിഥുൻ ആങ്കർ, മിഥുൻ അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കർ ആണ്, ഒരു നടനാണ്. അപ്പൊ അദ്ദേഹം ഒക്കെ ഇങ്ങനെ ഒരു കമ്പനിക്കാരനാണ് നമ്മുടെ കാശിയുടേത്.
1: അപ്പൊ അന്ന് മിഥുനണ്ണൻ ഇവിടെ ഫേസ്ബുക്കിൽ ലൈവ് വന്നായിരുന്നു. അപ്പോ മിഥുനണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൽ വന്നതാണ്, കാശി എന്നാണ് പേര്, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മിഥുനണ്ണൻ പറഞ്ഞു, ആ ഓർമ്മയുണ്ട്, ഇവിടെ ഫ്ലവേഴ്സ് ഒന്ന് അമര സിനിമയിലെ വികാരനൊക്കെ പാടിയ കാശിനാഥ് നല്ലെന്ന് പറഞ്ഞു.
0: അതെ, അപ്പൊ ആ പാട്ടിലൂടെയാണ് കാശി ഫെയിം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വളരെ ആ ഒരു പാട്ടൊരു ലക്കി ഒരു സോങ് ആയിട്ട് തന്നെ കാശിയുടെ ലൈഫിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ഒരു വൈറൽ എന്ന രീതിയിൽ കാശിയിലേക്ക് എത്തിയ ആദ്യത്തെ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് വേദികളൊക്കെ കാശിക്ക് കിട്ടട്ടെ, ഇതുപോലെ തന്നെ വളരെ ഫെയിം ആവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഗീത സംവിധായകൻ ആരാണ് കാശിക്ക്?
1: സംഗീത സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയില്ല,
0: എല്ലാരും ഇഷ്ടമാണ്. ഒരു സിംഗറെ, ഒരു സിംഗറിനെ ആരാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ?
1: സിംഗർ
0: ദാസേട്ടനാണ് ഇഷ്ടം. അപ്പൊ നമുക്കൊരു തമിഴ് സോങ് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആഗ്രഹിക്കും. ഇപ്പൊ കാശി എന്ന് കേൾക്കുമ്പോൾ സിംഗറാണ്, എല്ലാ ടൈപ്പ് പാട്ടൊക്കെ പാടുവോ, അല്ലെങ്കിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ എല്ലാ ലാംഗ്വേജും പാടുവൊക്കെ നിങ്ങൾ ആൾക്കാരിങ്ങനെ ജഡ്ജ് ചെയ്യും. അപ്പൊ നമുക്കൊരു തമിഴ് സോങ് കേട്ടാലോ? ഒരു തമിഴ് സോങ് നമുക്ക് വേണ്ടി പാടുകയാണ് കാശി.

0: യെസ് എന്ത് രസമായിട്ടാണ് പാടുന്നത്. ഇപ്പം ഞാനിങ്ങനെ ആ ഒരു പാട്ടിൻ്റെ, നമ്മൾ സാധാരണ എസ് പി ബി പാടിയ വേർഷനാണ് ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ക്യൂട്ടായിട്ട് നമ്മുടെ കാശി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചിരിയൊക്കെ ഇങ്ങനെ ചിരിച്ചു. എന്ത് രസമാണ് അത് കേൾക്കാൻ. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണോ അതോ ഇങ്ങനെ വരുന്നതാണോ, ചിരിയൊക്കെ വരുന്നതാണോ?
1: ഞാൻ യൂട്യൂബിൽ ഈ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ യൂട്യൂബിൽ നോക്കും. യൂട്യൂബിൽ കേട്ട് കേട്ടാണ് പഠിക്കുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞു തരില്ല. അല്ലാതെങ്കിൽ അച്ഛൻ രാത്രി ഇരുന്ന് പറഞ്ഞു തരും. പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ അച്ഛൻ രാത്രി തന്നെ ഇരുന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് തരും. അങ്ങനെയാണ് പഠിക്കുന്നത്.
0: അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ ഫീൽ ആയിട്ട് പാടണം, ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചിരിയൊക്കെ വരുമ്പോ അല്ലെങ്കിൽ കരയുന്ന ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പാടണം എന്നൊക്കെ ആരാണ് പറഞ്ഞു തരുന്നത്?
1: അച്ഛനും അമ്മയും പറയും. അച്ഛനും അമ്മയും, അച്ഛൻ ഇതണക്ക് പഠിപ്പിക്കുമ്പോ പറയും, എല്ലാ സംഗതികളും നോക്കണം, നല്ല പാട്ട് കേൾക്കണം, എസ് ബി ബി സാറ് ചിരിക്കുന്ന ഇടവും ആ ശ്രുതിയും ലയോ എല്ലാം നോക്കി വെക്കണം, അങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും.
0: എല്ലാം പറഞ്ഞുതരും, പക്ഷെ എല്ലാം കാശിയുടെ കൈകളിലാണ് ഇരിക്കുന്നത്. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവരാരും കൂടെ ഇല്ല. സ്വന്തമായിട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ എങ്ങനെ അവിടെ വരണം, എവിടെ ആ മോഡുലേഷൻ കൊണ്ടുവരണം, എവിടെ ആ ഒരു ചിരിയൊക്കെ വരണം എന്നൊക്കെ കാശി തന്നെ ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ നമുക്ക് തന്നല്ലേ, എസ് പി ബി ചിരിച്ചതുപോലെ അല്ലെങ്കിൽ കൂടിയും കാശിയുടെ ഒരു വേർഷനിലുള്ള ആ ഒരു ചിരിയൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും കാശിയുടെ ഒത്തിരി ഒത്തിരി പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം ഒരുപാട് പാട്ടുകളും കുഞ്ഞു കുഞ്ഞു താരവിശേഷങ്ങളുമായിട്ട് കാശിനാഥനാണ് വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശിയുടെ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരും ആ ഒരു രീതിയിൽ പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ കാശി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് കാശി. അപ്പോൾ എങ്കിലും ഈ പാട്ടിൻ്റെ വഴിയെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, അല്ലാതെ ഇപ്പോൾ കാശി 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്?
2: വേറെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഈ കരാട്ടയ്ക്ക് പോകും, അങ്ങനെയൊക്കെ തന്നെ.
1: വേറെ എന്തൊക്കെയാണ്? ഇപ്പോ അനിയനുണ്ട്, അപ്പൊ അനിയന്റെ പേരൊന്നുകൂടെ പറയാവോ?
2: അനിയന്റെ പേര് ധീരജ സാർ.
1: ഒരു വെറൈറ്റി നെയിം ആണ്. അപ്പോ അനിയനുമായിട്ട് എങ്ങനെയാണ് വീട്ടില്? ഭയങ്കര പാവമായിട്ട് സോഫ്റ്റ് ആയിട്ടാണോ പോകുന്നത്, അതോ അടിയാണോ?
2: അടിയാണ്.
1: അടിയാണ്, അത് ഉറക്കെ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വീട്ടില് ഒരു അനിയനോ അനിയത്തിക്കോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ സ്നേഹമാണ് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ രീതിയില് നീ ഇപ്പൊ കാശി പാടിയെ ശരിയായില്ല എന്നൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ അനിയൻ? അനിയൻ ജഡ്ജ്
2: കോമഡിക്ക് പറയും,
1: കോമഡിക്ക് പറയും,
2: പാടിക്കൊണ്ടിരിക്കുമ്പോ കാശി അത് ശരിയായില്ല
1: അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഒന്ന് ജഡ്ജ് ചെയ്യും. അപ്പൊ എന്ത് പറയും കാശി? എന്ത് പറയും അപ്പൊ കാശി? അപ്പൊ എന്താ
2: പറയുന്നത്? ഞാൻ പാടാന്ന്
1: അങ്ങനെ പറയല്ലേ. അപ്പൊ അങ്ങനെ ഫണ്ണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലും കാശിയുടെ അനിയനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോബീസ് കരാട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, പക്ഷെ പാട്ടിലാണ് മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരുപാട് പാട്ടുകൾ പ്രത്യേകിച്ചും മെലഡിയാണ് കൂടുതലും കാശി പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യം തന്നെ കാശി പറഞ്ഞു, ചെറുതിലേ തന്നെ അച്ഛനും അമ്മയൊക്കെ മെലഡിയാണ് കൂടുതലും കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളത്. എന്നാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇപ്പൊ ഒരു നമ്മൾ എവിടെയെങ്കിലും നടക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ മൂളി നടക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
2: അത് മലരെ തന്നെ.
1: നേരത്തെ നമ്മൾ പാടിയ ആ ഒരു സോങ് തന്നെയാണ് നമ്മുടെ കാശി എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്നത്. ദാസേട്ടനാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും എസ് പി ബി സാറിന്റെ അതെ അല്ലെ, എസ് പി ബി സാറിന്റെ മോഡുലേഷൻസ് ഒക്കെ നോക്കി പഠിക്കും അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വേറെ സ്റ്റൈലിംഗ് കാര്യമൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ നമ്മള് സിംഗേഴ്സിനെ, അതായത് ഇപ്പോ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള സിംഗേഴ്സിനെയൊക്കെ അവര് പാടുന്നത് പോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? അപ്പൊ എസ് പി ബി പാടുന്ന പോലെ തന്നെ അല്ലെ ദാസേട്ടൻ പാടുന്ന ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ പിടിക്കാറുണ്ടോ?
2: അച്ഛൻ പറഞ്ഞു തരും ദാസേട്ടൻ പാടുന്ന ആ ശ്രുതിയൊക്കെ നോക്കണം, അതേണൊക്കെ തന്നെ പാടണം എന്നൊക്കെ പറഞ്ഞു തരും.
1: അങ്ങനെയൊക്കെ പറയാം. എങ്കിലും അവരുടെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് കാശിയുടെ ഒരു വേർഷനിലാണ് കാശി അത് അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കാശി ഇങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ പോവാണ്. അപ്പൊ ഒരു നല്ലൊരു സിംഗറായിട്ട് തന്നെ മാറാനുള്ള എല്ലാ ഒരു ചുവട് വയ്പും കാശി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്തായാലും കാശി ഇങ്ങനെ വേദികളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും വിജയ് യേശുദാസ് ഒക്കെ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ കാശിക്കുട്ടന് തീർച്ചയായും ഭാവിയിൽ ഒരു വലിയ സിംഗേഴ്സിന്റെ കൂടെ ഒക്കെ പാടാൻ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡുയറ്റ് പാടാൻ ആഗ്രഹിക്കുന്ന ഒരു സിംഗർ ആരായിരിക്കും?
2: നമ്മുടെ വൈക്കം വിജയലക്ഷ്മി.
1: വൈക്കം വിജയലക്ഷ്മിയാണ്. ഒരു റെയർ സൗണ്ട് ആണ് അല്ലെ വൈക്കം വിജയലക്ഷ്മി. അപ്പൊ വൈക്കം വിജയലക്ഷ്മി ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ്?
2: മാഡത്തിന്റെ പാട്ട് തന്നെയാണ്.
1: ഭയങ്കര റേഞ്ച് ആണ് അവരുടെ പാട്ട്. ഒരു വളരെ ഓപ്പൺ ത്രോ രീതിയിലാണ് പാടുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇഷ്ടം അല്ലെ. അല്ലാതെ ഒരു മെയിൽ സിംഗർ ആരായിരിക്കും ഒന്ന് ഡുയറ്റ് പാടാൻ ആഗ്രഹിക്കുന്നത്?
2: മെയിൽ സിംഗർ എം ജി സാർ,
1: എം ജി ശ്രീകുമാർ. അപ്പൊ എം ജി ശ്രീകുമാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
2: കാണാൻ ഞങ്ങളെ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ചെയ്യാനൊക്കെ പറഞ്ഞു.
1: അതെ. അപ്പൊ ഉടനെ തന്നെ എം ജി ശ്രീകുമാറിനെ കാണാനും ഒരു പാട്ടൊക്കെ ഡുയറ്റ് പാടാനും. എം ജി ശ്രീകുമാറിന് ഭയങ്കര എനർജിയാണ് ലൈവിലൊക്കെ കേറുമ്പോഴും പാട്ടൊക്കെ പാടുമ്പോഴും. അപ്പൊ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു ഏജിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ട് ചെറിയ നമ്മുടെ ഈ ടോപ്പ് സിംഗർ പരിപാടിയിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിന്റെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്യും. അപ്പൊ അത് ഒരു എനർജി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ അതൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ കാശി? ചെയ്യാറുണ്ട്. അപ്പൊ ഇനി ഇനി ഒരു വേദിയിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വേദി ഏതായിരിക്കും കാശിക്ക്?
2: ടോപ്പ് സിംഗർ.
1: ടോപ്പ് സിംഗർ
2: സീസൺ 4 പോയായിരുന്നു. അപ്പോ വീഡിയോ അയച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
1: വീഡിയോ അയച്ചു പക്ഷെ കിട്ടിയില്ല.
2: ആദ്യം കിട്ടിയായിരുന്നു, എന്നിട്ട് പിന്നെ നമ്മള് മെർമെയ്ഡ് ഹോട്ടലിൽ പോയി, ബീച്ചിന്റെ അടുത്ത് മെമ്മ ഹോട്ടലിൽ പോയി, അങ്ങനെ അവിടെ പോയി പരിപാടി നടത്തി, പക്ഷെ കിട്ടിയില്ല.
1: സാരമില്ല, അടുത്ത തവണയും കൂടെ ട്രൈ. കാര്യം നമ്മളിപ്പോ കാണുന്ന ഇപ്പൊ ടോപ്പ് സിംഗറിലാണെങ്കിലും പല വേദികളിലും വളരെ തിളങ്ങി നിൽക്കുന്ന പല കുട്ടികളും ആദ്യം റിജക്ട് ചെയ്തതാണ്. പിന്നീടാണ് അവർ അവരുടെ പിന്നെ സ്റ്റോറി പറയുമ്പോൾ ഞങ്ങളൊക്കെ റിജക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, പിന്നെ അവർ ഫെയിം ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ 8th സ്റ്റാൻഡേർഡല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ എത്ര നമ്മളിപ്പോ ഒരു പരാജയത്തിന്റെ ഇതിലാണെങ്കിലും പിന്നെ ഒരു വിജയം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഇനിയുള്ള വേദികളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും മസ്റ്റായിട്ടും കാശിയുടെ വികാരനാവുക ഒന്ന് ഇട്ട് കൊടുത്ത ആരാണെങ്കിലും വീഴും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ പാട്ടുകളായിട്ടൊക്കെ സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
2: എനിക്ക് ഒരാഗ്രഹമുണ്ട്, എന്റെ അമ്മയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് എനിക്കിവിടെ പാടണമെന്നുണ്ട്.
1: അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് പാടാനായിട്ട് ഇങ്ങോട്ടത്തേക്ക് പറയണം. അപ്പൊ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയാം. എപ്പോഴും ഞാൻ ചോദിക്കുമ്പോ ചോദ്യത്തിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മുടെ കാശി പറയുന്നത്. ഏത് സിംഗറിനെയാണ് ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണ്. ഏത് സംഗീത എല്ലാരും ഇഷ്ടമാണ്. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാശിക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം?
2: മുത്തേ മുത്തേ.
1: അപ്പൊ ആ പാട്ട് നമ്മുടെ കാശി അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ പേരെന്തായിരുന്നു?
2: റാണി.
1: റാണി അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ കാശി ഇതാ പാടാൻ പോവാണ്.

0: അതെ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി കാശി, ഈ പാട്ടൊക്കെ അമ്മ അടിക്കാൻ വരുമ്പോ ഈ പാട്ട് പാടും അല്ലെ, അപ്പൊ അടിയിൽ നിന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും തോന്നുന്നു, ആണോ? അതെ അല്ലെ. അപ്പൊ എന്തായാലും കാശി, അതിമനോഹരമായിട്ട് ആ പാട്ട് നമ്മൾ പാടിയിരിക്കുകയാണ്. നമ്മുടെ റാണി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാശി ഇതാ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അടിയൊക്കെ അടിക്കാനൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അമ്മ ഇതാ വീണു. അപ്പൊ പിന്നെ അടിക്കാനൊന്നും വരത്തില്ല, അമ്മ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് കാശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന കാശിയുടെ മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതായത് IMTV ഇഷൽ മൈലാഞ്ചി പ്രവാസികളുടെ ഒരു ലൈവ് പ്രോഗ്രാമാണ്, അത് കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ലൈവ് വരാറുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാശി, ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യോ?
1: അതിന്റെ ഓണേഴ്സ് എന്ന് പറഞ്ഞ പേര് പറയാം, ഇഷൽ മൈലാഞ്ചിയുടെ, ഒന്ന് ഹാഷിമിക്ക, ഒന്ന് ഗിരണങ്ങള്, ഒന്ന് സുധീരങ്ങള്. ഒരു മൂന്നര എനിക്ക് നല്ല സപ്പോർട്ടാണ്. ലൈവ് വരുമ്പോഴും കാശി ഇങ്ങനെ ലൈവ് ചെയ്യണം, എത്ര മണിക്കാണ് എന്നൊക്കെ തരും. നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർ വന്ന് നിൽക്കും, ഓരോ കമന്റ് ചെയ്യും, അവർ പറയുന്ന പാട്ട് പാടിക്കൊടുക്കും, അങ്ങനെയൊക്കെയാണ്.
0: അതെ. അപ്പൊ എന്തൊക്കെയാണ് ലൈവ് ആയിട്ടിരിക്കുന്ന ടൈമില് പെട്ടെന്ന് പെട്ടെന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഏത് പാട്ട്?

0: കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് മെലഡീസ് തന്നെയാണ് ചോദിക്കുന്നത്. 80s-ലും 90s-ലും പഴയ പാട്ടുകളാണല്ലോ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കമന്റ് കിട്ടിയിട്ടുള്ളത് ഏത് പാട്ടിനാണ്?
1: വരാം ഞാൻ
0: വിജയ് ശ്രീദാസ് ലൈക്ക് ചെയ്ത പാട്ടിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഏതൊക്കെ പാട്ടാണ് ലൈവില് പാടിയിട്ടുള്ളത്?
1: ലൈവില് ഒരു 10 പാട്ടെങ്കിലും പാടണ ലൈവില്. ഓരോ ദിവസവും എനിക്ക് ലൈവ് ഉള്ളത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിലാണ്. അതില് 10 പാട്ട് വെച്ച് പാടണം. അങ്ങനെ പാടുമ്പോ അങ്ങനെ ഇല്ല, എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാരും കമന്റ് ചെയ്യും.
0: അപ്പൊ ഈ കമന്റ് ചെയ്യുമ്പോ ലൈവായിട്ട് പറയല്ലേ, അപ്പൊ ഇപ്പൊ അറിയാത്തൊരു ചിലപ്പോ ഒരു ചില പാട്ടുകൾ അറിയില്ലായിരിക്കും, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഞാൻ പറയും ഞാൻ അടുത്ത ലൈവ് പാടിത്തരാം, എന്തായാലും ഉറപ്പായിട്ടും പാടിത്തരും, ഞാൻ അടുത്ത ലൈവിലും വരണമെന്നൊക്കെ പറയും.
0: അതെ, അപ്പൊ ഒരുപാട് ആ ഒരു ടൈമിൽ ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യുമോ? ആ ഒരു വ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും ആ ഒരു ടൈമിലൊക്കെ
1: ഉണ്ടായിരിക്കും.
0: ഏത് ടൈമിലായിരിക്കും ഇതിന്റെ ലൈവ് പോകുന്നത്?
1: ലൈവ് രാത്രി 7:30 PM.
0: അതെ, 7:30 ലൈവ് പോകുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ടൊക്കെ പെട്ടെന്ന് പാട്ടൊക്കെ പാടിയാണ് നമ്മുടെ കാശി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പാടിയത് വികാരനൗക എന്ന ഗാനമാണ് പറഞ്ഞതിരിക്കുന്നത്. പക്ഷെ അല്ലാതെ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് ഇപ്പൊ പാടാവോ?

0: അടിപൊളിയായിട്ട് പാടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ ആ ഒരു ഫീലോട് കൂടി പാടണം. അപ്പം ഈ ലിറിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കും കാശി ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ലിറിക്സ് പഠിക്കാൻ?
1: ലിറിക്സ് പഠിക്കാൻ എൻ്റെ ഒരു മാമയുണ്ട്, ജ്യോതി എന്നാണ് പേര്. ആ മാമി എൻ്റെ അമ്മ പറയും ഇത് കണക്ക് പാട്ട് എഴുതി കൊടുക്കണം. മാമി എന്നെ എഴുതി തരും, മാമി എന്നെ പറയും, ഓരോ ടൈം വെച്ച് പഠിക്കാൻ പറയും, എന്നിട്ട് പാടിനെ കേൾപ്പിക്കാൻ പറയും അല്ലെങ്കിൽ പാടി കേൾപ്പിക്കാൻ പറയും.
0: അപ്പം മാമിയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലേ പാട്ട് ലിറിക്സ് ഒക്കെ?
1: ഈ പാട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്റെ ഞാൻ എവിടെ പരിപാടി വന്നാലും ആദ്യം പാടുന്ന ഈ പാട്ടാണ്.
0: ഈ പാട്ടായിരിക്കും
1: ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന ഈ പാട്ടിനാണ് പരിപാടിക്ക് എവിടെ പോയാലും.
0: ഇപ്പൊ കയ്യിൽ, അതായത് വേദികളിലൊക്കെ കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ ഫീലോടുകൂടി പാടും. പിന്നെ ഏതൊക്കെ വേദികളിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെയും? ഇത്രയും ഒരു ഏജിനിടയ്ക്ക് എത്ര വേദികളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്?
1: ഞാൻ ട്രൂപ്പിൽ തന്നെ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ട്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ട്രൂപ്പിലെല്ലാം കുറെ വേദികളിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ എണ്ണി അങ്ങനെ എടുക്കാൻ പറ്റില്ല.
0: എണ്ണ ഇല്ലാതെ പാടിയിട്ടുണ്ട് അല്ലേ ഒരുപാട്? അതായത് മൂന്ന് ട്രൂപ്പിലായിട്ട് ഒത്തിരി വേദികളിൽ കാശി പാടിയിട്ടുണ്ട്. ലിറിക്സൊക്കെ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പൊ നോക്കിയൊക്കെ പെട്ടെന്നൊരു പാട്ടൊക്കെ പാടണമെങ്കിൽ നോക്കി പാടാറുണ്ടോ? നോക്കിയും പാടാറുണ്ട്. അപ്പൊ നോക്കി പാടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അത് ബൈ ഹാർട്ട് ചെയ്ത് പാടുന്നതാണ് അല്ലേ? അപ്പൊ അങ്ങനെ കാശി ഇങ്ങനെ ആ ഒരു സ്വരമാധുര്യത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കേട്ടറിവാണ്, ഐസ്ക്രീം കഴിക്കരുത്, തണുത്ത വെള്ളം കഴിക്കരുത്. ചിലര് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ ഒരു ത്രോട്ടൊക്കെ. അപ്പൊ അതിനെ പറ്റി കാശിക്ക് എങ്ങനെയാണ്? കാശി ഐസ്ക്രീം ഒക്കെ കഴിക്കോ?
1: ഇല്ല, സാധാ ആഹാരങ്ങൾ കഴിക്കും. ഇങ്ങനെ ചിലര് പറയുന്ന കേൾക്കാം ഇങ്ങനെ ഐസ്ക്രീം കഴിക്കരുത്, നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, അങ്ങനെ കഴിക്കരുത്. ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. അമ്മ പറഞ്ഞാലും ഞാൻ കഴിക്കാറില്ല. അമ്മ പറയും ഇടയ്ക്ക്

0: അപ്പം അവിടൊക്കെ കാണുമ്പോ മാമി പറയും എടുത്ത്
1: കഴിക്കും.
0: അതെ,
1: അപ്പൊ നമ്മുടെ കാശി അത് താല്പര്യമുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ കഴിക്കണോ വേണ്ട എന്ന രീതിയാണ്. അപ്പൊ അങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് കാശിയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കാശി ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാശി ഇനിയും ഒരുപാട് വേദികൾ സജീവമായിട്ട് നല്ല രീതിയിലൊരു സിംഗറായിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ വിജയ് യേശുദാസ് ഒരു പാട്ടിനെ ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ കമന്റ് ചെയ്തു എന്ന് കാശി പറഞ്ഞു. ഇനി വിജയ് യേശുദാസിന്റെ കൂടെ ഒരു വേദി പങ്കിടാനൊക്കെ കാശിക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമ്മുടെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനമായിട്ട് ഈ ഒരു മണിക്കൂറിൽ ലാസ്റ്റ് ഒരു സോങ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?

0: യെസ്. അപ്പൊ നമ്മുടെ കാശി ഇങ്ങനെ സംഗീതത്തെ വളരെ ഹൃദയത്തോട് തന്നെ ചേർത്ത് നിർത്തി അതിമനോഹരമായ ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് വേണ്ടി ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനിയും പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് കാശി, ഈ ഒരു കുറച്ച് സമയം എന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ പാട്ടുകളൊക്കെ കേട്ട് പല സമയത്ത് എനിക്ക് എന്റെ കണ്ണിന്ന് വെള്ളം വരെ വന്നു. അത്ര ഇമോഷണൽ ആയിട്ട് കാശി പാട്ടൊക്കെ പാടി നമുക്ക് വേണ്ടി സമ്മാനിച്ചു. നല്ലൊരു സിംഗർ ആയിട്ട് ഇനി ഭാവിയിൽ കാശിയുടെ പേര് സൂരജ് എന്ന് കേൾക്കാതെ കാശിനാഥൻ എന്ന് തന്നെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായ അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രാജി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Hello dear friends, welcome to Reading Room. I am your host Preeta Sugathan. Are you curious to know which literary work I have chosen for you today? Well, we will get there in a moment. But before I introduce today's work, I want to ask my listeners one question. Have you ever thought what happens when people stop asking questions? What happens when a society becomes so accustomed to injustice that it begins? But there have always been individuals who dared to question, who challenged hypocrisy, who refused to remain silent in the face of inequality and oppression. We all know that freedom is one of the most cherished human values. Yet, freedom can slowly disappear when people surrender their right to think, question, and criticize. Dictatorships are rarely built overnight. They often emerge when promises replace truth, when propaganda replaces reason, and when obedience becomes

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM. ചൊല്ലേ ചൊല്ലേ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ಸಾಂಬಲ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം ദ്വിതീയാ വിഭക്തി ശ്രീലിംഗേ ബഹുവചനേ വാക്യാനി പശ്യാമഹ. ഇന്നത്തെ ദിവസം ശ്രീലിംഗ ബഹുവചന ദ്വിതീയ വിഭക്തി വാക്യങ്ങളെ കാണാം. മാതാ പുത്രീഹി ഇച്ഛതി, അമ്മ പെൺമക്കളെ ഇഷ്ടപ്പെടുന്നു. മാതാ പുത്രീഹി ഇച്ഛതി, അമ്മ പുത്രിമാരെ ഇഷ്ടപ്പെടുന്നു. അമ്മ പെൺമക്കളെ ഇഷ്ടപ്പെടുന്നു. മാതാ പുത്രീഹി ഇച്ഛതി. ഗണേശ താഹ പശ്യതി, ഗണേശൻ അവരെ കാണുന്നു. താഹ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഉദ്ദേശം. ഗണേശ താഹ പശ്യതി, ഗണേശൻ അവരെ കാണുന്നു. ഗണേശൻ അവരെ കാണുന്നു. ഗണേശ താഹ പശ്യതി. ഭവാൻ ഏതാഹ ജാനാതി വാ, താങ്കൾ ഇവരെ അറിയുമോ. ഇതെല്ലാം സ്ത്രീലിംഗത്തിലാണ്. ഏതാഹ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ്. ഭവാൻ ഏതാഹ ജാനാതി വാ, താങ്കൾ ഇവരെ അറിയുമോ. താങ്കൾ ഇവരെ അറിയുമോ. ഭവാൻ ഏതാഹ ജാനാതി വാ. മാധവഹ ഭവതീഹി ആഹൂതവാൻ, മാധവൻ നിങ്ങളെ വിളിച്ചു. മാധവഹ ഭവതീഹി ആഹൂതവാൻ, മാധവൻ നിങ്ങളെ വിളിച്ചു. മാധവഹ ഭവതീഹി ആഹൂതവാൻ. ഭവതീ കാഹ കഥാഹ ഉക്തവതീ, ഭവതി എന്തെല്ലാം എങ്ങനെ

0: നാം പറഞ്ഞു. ഭവതി കാഹ കഥാഹ ഉക്തവതി. ഭവതി എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞു. ഭവതി എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞു. ഭവതി കാഹ കഥാഹ ഉക്തവതി. കവിഹി കവിതാഹ രചയതി. കവി കവിതകളെ രചിക്കുന്നു. കവിഹി കവിതാഹ രചയതി. കവി കവിതകളെ രചിക്കുന്നു. കവി കവിതകളെ രചിക്കുന്നു. കവി കവിതാഹ രചയതി. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ. ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ. ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി കളർ പേനകളെ കൊടുത്തുവോ. ലക്ഷ്മി വർണ്ണലേഖനീഹി ദദാതി വാ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ. ജനങ്ങൾ ടെലിവിഷനുകളെ കൊണ്ടുവന്നുവോ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ. ജനങ്ങൾ ടെലിവിഷനുകളെ കൊണ്ടുവന്നുവോ. ജനാഹ ദൂരവാണീഹി ആനീതവന്തഹ വാ. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി. ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി. ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ചേട്ടന്മാർ നമ്മളെ പരിപാലിക്കുന്നു. ജ്യേഷ്ഠാഹ അസ്മാൻ പാലയന്തി. അഹം മാതൃഹ് വദാമി. ഞാൻ അമ്മമാർക്ക് വേണ്ടി പറയുന്നു. അഹം മാതൃഹ് വദാമി. ഞാൻ അമ്മമാർക്ക് വേണ്ടി പറയുന്നു. അഹം മാതൃഹ് വദാമി. സേവിക ദർവീഹി സ്വീകരോതി. വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. സേവിക ദർവീഹി സ്വീകരോതി. വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. വേലക്കാരി സ്പൂണുകളെ സ്വീകരിക്കുന്നു. സേവിക ദർവീഹി സ്വീകരോതി. മഹിള ശാടികാഹ പ്രസാരയതി. സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. മഹിള ശാടികാഹ പ്രസാരയതി. സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. സ്ത്രീ സാരികളെ പ്രചരിപ്പിക്കുന്നു. മഹിള ശാടികാഹ പ്രസാരയതി. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണികളെ ആജ്ഞാപിക്കുന്നു. ഗുരു ബ്രഹ്മചാരിണീഹി ആജ്ഞാപയതി. അഹം സന്യാസിനീഹി നമാമി. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. അഹം സന്യാസിനീഹി നമാമി. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. ഞാൻ സന്യാസിനിമാരെ നമിക്കുന്നു. അഹം സന്യാസിനീഹി നമാമി. ശിക്ഷക ഗൃഹിണീഹി പാഠയതി. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷക ഗൃഹിണീഹി പാഠയതി. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷകൻ വീട്ടമ്മമാരെ പഠിപ്പിക്കുന്നു. ശിക്ഷക ഗൃഹിണീഹി പാഠയതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

സിതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി.

പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ദിന തങ്കടത് യുദ്ധം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി.

0: മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഡൊണാൾഡ് ട്രംപ്. പ്രമുഖ മാധ്യമമായ ആക്സിയോസിനോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരുപക്ഷവും ആക്രമണങ്ങൾ നടത്തിയെന്നും ഇനി മറ്റൊരു തിരിച്ചടിയുടെ ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായി ഒരു സുപ്രധാന കരാറിനെ തൊട്ടടുത്താണ് അമേരിക്കയെന്നും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാരണം അത് തകരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൻജിയാങ്ങിൽ പ്രദർശനത്തിനിടെ നീല വിഗ് ധരിച്ച റോബോട്ട് കുട്ടിയെ മർദ്ദിച്ച സംഭവം വിവാദമാകുന്നു. യൂണിട്രി ജീവൺ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് കരാട്ടെ പ്രകടനത്തിനിടെ അടുത്തുനിന്ന് ആൺകുട്ടിയെ ചവിട്ടിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിച്ചിരുന്ന റോബോട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയാണ് അപകടത്തിന് കാരണമായതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം 32 കിലോഗ്രാം ഭാരമുള്ള ഈ റോബോട്ടിന്റെ ചവിട്ടിന് കടുത്ത ആഘാതം സൃഷ്ടിക്കാൻ ശേഷിയുണ്ട്. പ്രശസ്തമായ ഗ്രാൻഡ് കാനിയൻ ദേശീയപാർക്കിൽ ട്രക്കിങ്ങിനിടെ കടുത്ത ചൂടുമൂലം 18-കാരൻ മരിച്ചു. ബുധനാഴ്ച പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ ബ്രൈറ്റ് ഏഞ്ചൽ ട്രയൽ പാതയിലാണ് സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 1:40 കടുത്ത ചൂട് കാരണം യുവാവ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായി പാർക്ക് അധികൃതർക്ക് വിവരം ലഭിക്കുന്നത്. ഹെലികോപ്റ്റർ മാർഗം രക്ഷാപ്രവർത്തകർ എത്തിയെങ്കിലും മലയിടുക്കിന്റെ ഉൾഭാഗത്തു നിന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കന്നിന്റെ മുകൾ ഭാഗത്തു നിന്നും കൊളറാഡോ നദി വരെ ഒറ്റ ദിവസം കൊണ്ട് നടന്നു മടങ്ങാനുള്ള യാത്രക്കിടയിലായിരുന്നു അപകടം. ഇന്ത്യൻ ഓവർസീസ് യു കെ കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുതുയുഗ സംഗമം 2026 ഫാമിലി മീറ്റ് 27-ാം തീയതി ഓൾഡ് ഹാമിൽ സംഘടിപ്പിക്കും. മിഡ്ലാൻഡ്സ് ഏരിയ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ സാമൂഹിക പ്രവർത്തകയും IT പ്രൊഫഷണലുമായ ഡോക്ടർ മരിയ ഉമ്മൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സിദ്ധി ഹോംസ് നിർമ്മാണം പൂർത്തീകരിച്ച 16-ാമത് പദ്ധതിയായ സിദ്ധി ചന്ദ്രവിലാസം തൃപ്പുണ്ണിത്തറ കളിക്കോട്ട പാലസിന് സമീപം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. ദി റിട്രീറ്റ് എന്ന് പേരിട്ട സിദ്ധി ഹോംസ് ക്ലബ് ഹൗസ് തൃപ്പുണ്ണിത്തറ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PL ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇവന്റ് മാനേജർമാരുടെ സംഘടനയായ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കേരളയുടെ സൈലന്റ് ഹീറോസ് അവാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടന്ന പുരസ്കാര നിശയുടെ 8-ാം പതിപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഹരി ആനന്ദ് ലേബലിന്റെ സ്ഥാപകനും ഡിസൈനറും സംരംഭകനുമായ ഹരി ആനന്ദിനാണ് ഇത്തവണത്തെ ഇമാഗ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്. തുർക്കിയിലെ ഇസ്താംബുൾ തീരത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ചരക്ക് കപ്പലിൽ 10 മാസമായി കുടുങ്ങിക്കിടന്ന 4 ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തി. 2025 ഓഗസ്റ്റ് മുതൽ മാർമരക്കടലിൽ നങ്കൂരമിട്ടിരുന്ന മംഗോളിയൻ പതാക നാട്ടിയ അശ്രാസി എന്ന കപ്പലിലെ ജീവനക്കാരാണിവർ. ഇവരെ കപ്പലിൽ നിന്ന് മാറ്റിയെന്ന് തുർക്കി അന്താരാഷ്ട്ര ഗതാഗത തൊഴിലാളി ഫെഡറേഷന്റെ പ്രതിനിധി സലാഹത് പോളത്ത് പറഞ്ഞു. വാടകക്കാരൻ നടത്തിയ പാരിസ്ഥിതിക ലംഘനത്തിന് ഭൂവുടമ ഉത്തരവാദിയല്ലെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ശരിവെച്ച് സുപ്രീംകോടതി. ഗുജറാത്തിലെ സൂറത്തിൽ സ്ഥലം വാടകയ്ക്കെടുത്തയാൾ അവിടെ പരിസ്ഥിതി നിയമം ലംഘിച്ച് രാസവസ്തു നിർമ്മാണ യൂണിറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. വയനാട്ടിലും കുട്ടികളിൽ ഷിഗല്ല രോഗബാധ. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 കുട്ടികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. 9 കുട്ടികളെ പുതിയതായി തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. ചരമറിയിപ്പുകൾ. പ്രശസ്ത മലയാള സാഹിത്യ ചരിത്രകാരൻ ജോർജ് മണ്ണിക്കരോട്ട് അന്തരിച്ചു. പുതുപ്പള്ളി പാലക്കിൽ പറമ്പിൽ മറിയാമ്മ ജോസഫ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. പാമ്പാടി പൊത്തൻപുറം അയ്യമ്പറമ്പിൽ AT തോമസ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം, ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലിവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

0: കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ

ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ആതിര.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.